പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാമ്പ്രത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്.

വിവാഹ, ജന്മദാതാവ് അച്ഛൻ, ഉപനേതാവ് ജാതകർമ്മം ചെയ്ത പുരോഹിതൻ, ഗുരു വിദ്യാഭ്യാസം നൽകിയ ആൾ, അന്നദാതാവ് വിശക്കുമ്പോൾ ഭക്ഷണം തന്നവൻ, ഭയത്രാതാവ് ആപത്തിൽ രക്ഷ നൽകിയ രാജാവ്, ഇവരാണ് അഞ്ചുതരം പിതാക്കന്മാർ. പുത്രനെ ജനിപ്പിച്ച ആൾ മാത്രമല്ല, അത്രയും പ്രധാനമാണ് ജാതകർമ്മം നടത്തിയ ആളും. അതിലും ഒട്ടും അപ്രധാനമല്ല വിദ്യാഭ്യാസം നൽകിയ വ്യക്തിയും. അന്നം നൽകിയ വ്യക്തിയും ജീവൻ രക്ഷിച്ച ശക്തിമാനും ഇവരൊക്കെ തുല്യ പ്രാധാന്യമുള്ള അഞ്ചു വ്യക്തികളാണ്. ഇവരെ ഒരുപോലെ കാണാനും ഒരുപോലെ ആദരിക്കാനും ഒരുപോലെ ഓർമ്മയിൽ കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കണം. കടപ്പാടും ബാധ്യതയും ഈ അഞ്ച് ആളോടും ഒരുപോലെയാണ്.

0: കാമ്പ്രത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ഒളപ്പമണ്ണിയുടെ കവിത ഒലി, ആലപിക്കുന്നത് ആദിത്യ വിനോദ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. തുടർന്ന് ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീതരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാടകനേരം, നാടകം നെല്ലിക്ക 1-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഒളപ്പമണ്ണയുടെ ഒലി എന്ന കവിത, ആലപിക്കുന്നു ആദിത് വിനോദ്.

കിളയ്ക്കും അതും നോക്കി നട്ടുച്ചയോളം ചടഞ്ഞിരിക്കും. ചെളിയിൽ പുരുണ്ടവരൂരുന്ന കാളതൻ കളിയാട്ടം കണ്ട് ചൊടിച്ചിരിക്കും. ഞാറു പെണ്ണുങ്ങൾ നടുമ്പോഴും അക്കരെ ചേറിൻ്റെ ഗന്ധം ശ്വസിച്ചിരിക്കും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആദിത് വിനോദ് ആലപിച്ച ഒളപ്പമണ്ണയുടെ കവിത ഒലി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂലൈ 12, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 12 വർഷത്തിലെ 193-ാം ദിനമാണ്. ഇന്ന് മലാല ദിനം. സ്ത്രീ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവുമായ മലാല യൂസഫ്സായിയുടെ ജന്മദിനമാണ് ഐക്യരാഷ്ട്രസഭ മലാല ദിനമായി ആചരിക്കുന്നത്. കൂടാതെ ജൂലൈ 12 തന്നെയാണ് ലോക പേപ്പർ ബാഗ് ദിനമായി ആചരിക്കുന്നതും. ഇന്ത്യയിലും ലോക ചരിത്രത്തിലും ജൂലൈ 12 പ്രത്യേക പ്രാധാന്യങ്ങളുണ്ട്. ചരിത്രത്തിന്റെ താളുകളിൽ എന്നേക്കുമായി രേഖപ്പെടുത്തപ്പെട്ട അത്തരം സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1493 ആദ്യകാല പുസ്തകങ്ങളിലൊന്നായ നർൻബർഗ് ക്രോണിക്കിൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചു. 1774 പെൻസിൽവാനിയയിലെ കാർലിസ്ലെ പൗരന്മാർ പ്രതീകാത്മക സ്വാതന്ത്ര്യ പ്രഖ്യാപനം പാസാക്കി. 1776 ക്യാപ്റ്റൻ ജെയിംസ് കുക്കിന്റെ 3-ാമത്തെ സന്ദർശനം ആരംഭിച്ചു. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പര്യവേക്ഷകനും നാവികനുമായിരുന്നു. ഓസ്ട്രേലിയയിൽ അദ്ദേഹം ഗ്രാൻഡ് ബാരിയർ റീഫ് കണ്ടെത്തി. 1874 ഒണ്ടാരിയോ അഗ്രികൾച്ചറൽ കോളേജ് സ്ഥാപിതമായി. 1912 US റിലീസ് ചെയ്യുന്ന ആദ്യ വിദേശ ചിത്രമായി ക്വീൻ എലിസബത്ത് മാറി. 1918 ടോക്കയം ഉൾക്കടലിൽ ജപ്പാന്റെ യുദ്ധക്കപ്പൽ പൊട്ടിത്തെറിച്ചു. 1966 ഇന്ദിരാഗാന്ധി മോസ്കോ സന്ദർശിച്ചത്. 1970 അളകനന്ദ നദിയിലെ രൂക്ഷമായ വെള്ളപ്പൊക്കത്തിൽ 600 മരണമടഞ്ഞു. 1982 ചെക്ക മോട്ടോഴ്സ് കോർപ്പറേഷൻ ഓട്ടോമൊബൈൽ ഉൽപ്പാദനം നിർത്തി. 1993 ജപ്പാനിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. ഇതിൽ 160 കൊല്ലപ്പെട്ടു. 1998 ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസ് ബ്രസീലിനെ തോൽപ്പിച്ചു. 1823 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ആവിക്കപ്പലായ ഡയാന കൽക്കട്ടയിൽ അനാച്ഛാദനം ചെയ്തത്. 1982 ജൂലൈ 12 നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ നബാർഡ് സ്ഥാപിച്ചത്. 1679 ബ്രിട്ടനിലെ ചാൾസ് 2-ാമൻ രാജാവ് ഹേബിയസ് കോർപ്പസ് നിയമം അംഗീകരിച്ചത്. 2017 ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല അന്റാർട്ടിക്കയിലെ ലാർസൻ സി ഐസ് ഷെൽഫിൽ നിന്ന് 6,000 ചതുരശ്ര കിലോമീറ്റർ നീളത്തിൽ പിരിഞ്ഞു. ചിലിയിലെ കവിയും എഴുത്തുകാരനുമായ പാബ്ലോ നെരൂദയുടെ ജന്മദിനവും അസർബൈജാനി ആക്ഷേപഹാസ്യ കവിയും തത്വചിന്തകനും അധ്യാപകനുമായിരുന്ന മിർസ അക്ബർ സാബറിന്റെയും മലയാള സാഹിത്യത്തിലെ പ്രധാന സാഹിത്യ നിരൂപകരിൽ ഒരാളായിരുന്ന MP പോളിന്റെയും ചരമദിനം ജൂലൈ 12.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: സൂര്യനെ പോലെ തിളങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയുക. APJ അബ്ദുൽ കലാം.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
3: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
3: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഗായിക എസ് ജാനകി അന്തരിച്ചു. പാട്ടിൻ്റെ തേനും വയമ്പും നാവിൽ തൂകിയ വാനമ്പാടി മറഞ്ഞു. ദക്ഷിണേന്ത്യയുടെ ഗാനകോകിലം എസ് ജാനകി 88 വയസ്സിൽ വിടവാങ്ങി. 60 വർഷത്തെ സംഗീത ജീവിതത്തിനിടെ 17 ഭാഷകളിലായി അനേകായിരം ഗാനങ്ങൾ, 4 ദേശീയ പുരസ്കാരങ്ങൾ. മൃതദേഹം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് ഹനിയാനഹുണ്ടി ഫാം ഹൗസിൽ. മതാചാരത്തിൻ്റെ ഭാഗമായാൽ പോലും ജലാശയങ്ങൾ മലിനമാക്കാൻ ആർക്കും അവകാശമില്ലെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വ്യക്തമാക്കി. ശേഷക്രിയക്കെത്തുന്നവർ തമിഴ്നാട്ടിലെ താമ്രപർണി നദിയിൽ ടൺ കണക്കിന് വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും ഒഴുക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് GR സ്വാമിനാഥനും ജസ്റ്റിസ് പുകഴേന്തിയും അടങ്ങുന്ന ബെഞ്ചിൻ്റെ നിരീക്ഷണം. ആചാരവിരുദ്ധമാണെന്ന് തുടർച്ചയായി പറഞ്ഞിട്ടും പമ്പയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നത് തുടരുന്നു. ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഇതിൽ മാറ്റമില്ല. തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇത് ശീലിച്ചിട്ടുള്ളത്. OTTയിൽ പ്രദർശിപ്പിക്കാനുള്ള സിനിമകൾക്കും സെൻസർ ചെയ്തുള്ള സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത് കേന്ദ്ര പരിഗണനയിൽ. സട്ലജ് സിനിമാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് ബാധകമായ കേന്ദ്ര ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ പരിശോധനയ്ക്ക് കീഴിൽ OTT ഉള്ളടക്കം വരുന്നില്ല. 2021 IT ചട്ടത്തിന് കീഴിലാണ് OTT വരുന്നത്. വിയറ്റ്നാമിലെ ഹുക്വോക്ക് ദ്വീപിന് സമീപം ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് ബോട്ട് മറിഞ്ഞ് മലയാളി ദമ്പതിമാരുൾപ്പെടെ 15 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മരിച്ചു. മെഡിക്കൽ വ്യാപാര രംഗത്തെ പ്രമുഖരായ വിക്ടറി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ, കുട്ടാരക്കര, കിഴക്കേക്കര, കൃപാനഗർ, 90 ആവികോട്ട് ഹൗസിൽ AC തോമസ്, ഭാര്യ ലൗനി തോമസ് എന്നിവരാണ് മരിച്ചത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട 5-ാമത്തെയാളും മരിച്ചു. തൃശൂർ തിരുവമ്പാടി സ്വദേശി ആദിത്യ കൃഷ്ണദ്വീപാണ് ഇന്നലെ രാത്രി വൈകി മരിച്ചത്. കൂടാളി കുംഭത്ത് കാർ അപകടത്തിൽ 5 മരിക്കാനിടയായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജില്ലയിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് VK സനോജ് MLA കലക്ടർക്ക് കത്ത് നൽകി. മട്ടന്നൂർ മേഖലയിൽ 2 6 വാഹനാപകടത്തിൽ മരിച്ചത്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന രാപ്പകൽ സമരം തുടരും. കലക്ടർ പി വിഷ്ണുരാജന്റെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്ത ചർച്ചയും ഒത്തുതീർപ്പായില്ല. മയക്കുമരുന്നിനെതിരായ തുഫാൻ ഓപ്പറേഷൻ മദ്യത്തിനെതിരെയും പ്രഖ്യാപിക്കാൻ നടപടിയെടുക്കണമെന്ന് കേരള സർവോദയ മണ്ഡലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഭരണം മാറിയിട്ടും കിട്ടക്കടത്തിൽ തീരുമാനമാകാതെ സർക്കാർ കരാറുകാർ. പ്രധാന വകുപ്പുകളിൽ നിന്ന് ഇവർക്ക് കിട്ടാനുള്ള കുടിശ്ശിക 12,000 കോടി കവിഞ്ഞു. പൊതുമരാമത്ത്, ജലവിഭവം, തദ്ദേശ സ്വയംഭരണം എന്നിവയിൽ നിന്നാണ് കിട്ടാൻ ഏറെയുള്ളത്. 100 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൂത്താട്ടുകുളം നഗരസഭാ ടൗൺ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഭക്ഷ്യവകുപ്പ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 100 ദിവസം കൊണ്ട് 50,000 മുൻഗണന റേഷൻ കാർഡുകൾ നൽകും. ഉപഭോക്തൃ വകുപ്പ് 1,000 സ്കൂളുകളിൽ കൺസ്യൂമർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും വന്ദേ മാതരവും ജനഗണമനയും മുഴുവനായി ആലപിക്കണമെന്ന് നിഷ്കർഷിച്ച് ആഭ്യന്തര മന്ത്രാലയം ഇതുൾപ്പെടെയുള്ള ദേശീയ ഗീതത്തിന്റെയും ദേശീയ ഗാനത്തിന്റെയും ആലാപന പ്രോട്ടോകോൾ പരിഷ്കരിച്ച് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറിനെതിരെ നടപടിയുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നിയമോപദേശം തേടിയിട്ടുണ്ട്. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിച്ചു. തുരങ്കപാതയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതി സമിതി പരിശോധിക്കും. ഒരു മാസത്തിനകം റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം നിർമ്മാണം തുടർന്നാൽ മതിയെന്നാണ് നിർദ്ദേശം. ചിങ്ങമാസം മുതൽ ശബരിമല തന്ത്രിസ്ഥാനം മകൻ കണ്ഠരര് ബ്രഹ്മദത്തിന് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് തന്ത്രി കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകി. തീരുമാനം ഹൈക്കോടതി എടുക്കട്ടെ എന്നാണ് ബോർഡ് നിലപാട്. ശാരീരിക അവശതയുള്ളതിനാൽ ഒഴിവാക്കണമെന്നാണ് രാജീവര് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ കത്തിൽ പറയുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കു പകരമുള്ള VBG റാംജിയിലെ വ്യവസ്ഥകളിൽ ഇളവ് തേടി കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ഭവന നിർമ്മാണ പദ്ധതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തുക, കാർഷിക വിളവെടുപ്പ് കാലത്ത് 60 ദിവസം ജോലി ഒഴിവാക്കണമെന്ന വ്യവസ്ഥയിൽ ഇളവ്, കേന്ദ്രവിഹിതം ഉയർത്തണം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. വിഴിഞ്ഞം വിഷയത്തിൽ CPMൽ 2 അഭിപ്രായമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MSC ഓഹരി സർക്കാർ അറിയാതെ കൊടുക്കുന്നതിലാണ് പ്രശ്നമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് ചോദ്യചോർച്ചാ കേസിലെ CBI കുറ്റപത്രത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അധികൃതരോ പ്രതികളാവില്ലെന്ന് സൂചന. അതിനാൽ വിചാരണയ്ക്കായി CBI മുൻകൂർ അനുമതി തേടേണ്ടിവരില്ല. ഈ മാസം തന്നെ CBI കുറ്റപത്രം സമർപ്പിച്ചേക്കും. വായന എന്ന ലഹരിയിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറിയാൽ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വലിയ വിജയമായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കല്ലാടിയിൽ മണ്ണിടിഞ്ഞ സംഭവത്തിൽ പരിശോധന നടത്തുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും കേന്ദ്രത്തിന്റെ പരിശോധന. ശത്രുവിന്റെ റഡാറിനെ വെട്ടിച്ച് മുന്നേറാൻ കഴിയുന്ന തദ്ദേശീയ സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി ഇനി നാവികസേനയ്ക്ക് സ്വന്തം. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ, ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ, ഭൂതല മിസൈൽ, അത്യാധുനിക അന്തർവാഹിനി വേദ സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ടാകും. പ്രൊജക്ട് 17A ഭാഗമായി നിർമ്മിച്ച INS മഹേന്ദ്രഗിരി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ കമ്മീഷൻ ചെയ്തു. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്ത്രപരമായ പങ്കാളിത്തമാക്കി ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം. ഇന്നലെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയുടേതാക്കി വർദ്ധിപ്പിക്കാനുള്ള പഞ്ചവത്സര ലക്ഷ്യവും നിശ്ചയിച്ചു. UN രക്ഷാസമിതിയിലെ ഇന്ത്യയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ കാണും. നാളെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ 2028-29 കാലയളവിൽ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചരണത്തിന് ജയശങ്കർ തുടക്കമിടും. ഹോർമസ് കടലിടുക്കിലെ കപ്പൽ നീക്കവുമായി ബന്ധപ്പെട്ട് വീണ്ടും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഇന്നലെ ഒമാനിലെത്തി. ഹോർമസിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുക എന്നതാണ് അജണ്ട. +1 പ്രവേശനത്തിനുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടി നാളെ തുടങ്ങും. മുന്നോടിയായി ഓരോ സ്കൂളുകളിലും ഒഴിവുള്ള സീറ്റിൻ്റെ വിശദാംശങ്ങൾ ഹയർ സെക്കൻഡറി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇത് പരിശോധിച്ച് വേണം അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കേണ്ടത്. 5 ആഗസ്റ്റിനാണ് പ്രവേശനം അവസാനിക്കുക. രാജ്യസുരക്ഷയ്ക്കും പ്രതിരോധ മേഖലയ്ക്കുമായി ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിൽ കേരളത്തിന് വൻ കുതിപ്പ്. 2020-21 സാമ്പത്തിക വർഷം 46.18 കോടി രൂപയായിരുന്ന കെൽട്രോണിൻ്റെ വിറ്റുവരവ് 200 കോടിയിലേക്ക് ഉയർന്നു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി എല്ലാ ജില്ലകളിലും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2026 UGPG അഡ്മിഷൻ ആരംഭിച്ചു. 4 ആഗസ്റ്റ് വരെ ഓൺലൈനായി ഫീസടച്ച് രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വലിയ ആനസംഗമത്തിനൊരുങ്ങുകയാണ് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം തിരുമുറ്റം. ഈ 17 കർക്കിടകം 1 നടക്കുന്ന ആനയൂട്ടിൽ 50 ആനകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. ഇത്രയും ആനകൾ ഒരുമിച്ച് ആനയൂട്ടിനെത്തുന്ന മറ്റൊരിടം കേരളത്തിലില്ല. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോൾ, ബെൽജിയത്തെ തോൽപ്പിച്ച് സ്പെയിൻ സെമിഫൈനലിൽ. ഇന്ന് രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം. ഇംഗ്ലണ്ടിൽ രക്ഷയില്ലാതെ ഇന്ത്യൻ ടീം. 5th T20 ക്രിക്കറ്റ് മത്സരത്തിലും ഇന്ത്യക്ക് ദയനീയമായ തോൽവി. 56 റൺസിനാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഇതോടെ പരമ്പര ഇംഗ്ലണ്ട് 4-0 സ്വന്തമാക്കി. ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
5: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
5: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannurof, Simbolo and Collar, other brands, Grandfoss, Hutik, Vox Lanit.
5: Phone 9496420880,
0: 8111933600.
5: CM Vistara.
0: CM Vistara Nilluni.
5: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. കൃഷ്ണകുമാർ കണ്ണോത്ത് രചിച്ച്, ജോബി പഴശ്ശി സംഗീതം പകർന്ന്, അഡ്വക്കേറ്റ് ഹരിദാസും സംഘവും ആലപിച്ച ഗാനം തിരുനൃത്തമാടുവാൻ.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99961 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
5: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്.
1: ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം സംഗീത മഴയായി ആസ്വാദകരിൽ പെയ്തു നിറഞ്ഞ ഈണങ്ങളുടെ മഹാറാണി എന്നാണ് ജാനകിയമ്മയെ ആസ്വാദക ലോകം വിശേഷിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ മലയാള ഗാനങ്ങളുടെ മറ്റൊരു പേരായി എസ് ജാനകി മാറി. ഗാനരചയിതാവിന്റെ ഉള്ളറിഞ്ഞ് വാക്കുകളുടെ ഭാവവും വികാരവും ഉൾക്കൊള്ളാൻ മറ്റേത് ഗായികയെക്കാളും അവർക്കു കഴിഞ്ഞിരുന്നു. ജനനം കൊണ്ട് മലയാളിയല്ലെങ്കിൽ പോലും മലയാള ഭാഷാ ഗാനങ്ങൾ അനായാസമായും ലളിതമായും ആലപിക്കാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞു. പ്രണയം, വിരഹം, ദുഃഖം തുടങ്ങിയ ഭാവങ്ങളെ ഇത്ര സൂക്ഷ്മതയോടെ ആസ്വാദകരുടെ ആത്മാവിലേക്ക് മറ്റാരെക്കാളും മികവിൽ ജാനകിയമ്മ പകർന്നു നൽകി. ഓരോ ഗാനവും ഓരോ അനുഭൂതിയാക്കി മാറ്റാൻ എസ് ജാനകി എന്ന ഗാനഗോകുലത്തിനു കഴിഞ്ഞു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും എണ്ണമറ്റ ഗാനങ്ങൾക്ക് അവർ നാദമാധുര്യം പകർന്നു.
0: ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 ഏപ്രിൽ 23 എസ് ജാനകിയുടെ ജനനം. ചെറുപ്പം മുതലേ സംഗീതവാസനയുണ്ടായിരുന്നെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങളൊഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ അവസരങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2 സ്ഥാനത്തിന് അർഹയായതാണ് ജാനകിക്ക് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നുവന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ അവർ ആദ്യമായി പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിംഗാരവേലനേ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റായി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ട്. ഭൗതികദേഹം രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി 1000 ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിത്തീർത്ത ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരൺ സംരക്ഷണ സങ്കല്പ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷസംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. വൃക്ഷത്തൈ നടീൽ, ജലസംരക്ഷണം, പാരിസ്ഥിതിക പുനഃസ്ഥാപനം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ എല്ലാ സംസ്ഥാനങ്ങളിലെയും വൃക്ഷസംരക്ഷകർ ഈ പരിപാടിയിൽ പങ്കാളികളാകും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ടും സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ട കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃക ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുബോധന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് 5 ഗ്രാം MDMA പിടിയിലായത്. കടവന്ത്ര ഗിരിനഗർ നേതാജി റോഡിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 35 ഗ്രാമോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൌൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ഗ്രാമിലേറെ ബ്രൌൺ ഷുഗറും 4,550 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
2: ബ്രസീലിനെ വീഴ്ത്തിയുള്ള നോർവേയുടെ വൻ കുതിപ്പ് അവസാനിച്ചിരിക്കുന്നു. മധ്യനിര താരം ജൂഡ് ബെല്ലിഹാമിന്റെ ഇരട്ട ഗോളുകൾ ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രവേശം സാധ്യമാക്കി. നിശ്ചയ സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ശക്തമായ സമനില പാലിച്ചതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയ ഗോൾ പിറന്നത്. നോർവേ ഉയർത്തിയ കടുത്ത പോരാട്ടം അതിജീവിക്കാൻ ഹാരി കെയ്നിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട മയാമി മൈതാനത്ത് നന്നേ പാടുപെട്ടു. 36-ാം മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൽറപ്പിലൂടെ നോർവേ ലീഡ് പിടിച്ചെങ്കിലും ആദ്യ പകുതി അവസാനിക്കും മുമ്പ് തന്നെ ഇംഗ്ലണ്ട് മറുപടി. ഈ ലോകകപ്പിൽ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തിയ നോർവേക്ക് ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഒരു ഗോൾ വാറിലൂടെ നിഷേധിക്കപ്പെട്ടത് വലിയ തിരിച്ചടിയായി. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് നിറം മങ്ങിയിട്ടും നോർവേയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഒട്ടും കുറവായിരുന്നില്ല.
0: അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. ഏഷ്യൻ U19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ സതാംപ്ടണിൽ ഇന്ത്യയെ 56 റൺസിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 258 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങി ഇന്ത്യക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ലണ്ടനിലെ ലോർഡ്സിൽ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ 2-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 2-ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 170 റൺസിന് പുറത്തായി. ഇന്ത്യ നിലവിൽ 269 റൺസിന് മുന്നിലാണ്. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാക്ക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്രതാരം ഭാമ ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി M. ലിജു മുഖ്യാതിഥിയായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാധ്യക്ഷൻ KP പ്രകാശ് ബാബു പറഞ്ഞു. BJP കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക S. ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പഴശ്ശിരാജ NSS കോളേജിൽ ബിരുദാനന്തര ബിരുദ തലത്തിൽ ഗണിതം, കൊമേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ നായർ വിഭാഗത്തിന് സംവരണം ചെയ്ത ഏതാനും സീറ്റുകളിൽ ഒഴിവുണ്ട്. ഈ മാസം 14 വൈകിട്ട് 4 മണിക്ക് മുൻപായി അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9447355557. കല്യാശ്ശേരി IHRD കീഴിൽ കല്യാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന AK നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഈ മാസം 14 കോളേജിൽ തത്സമയ പ്രവേശനം നടത്തുന്നു. രജിസ്ട്രേഷൻ സമയം രാവിലെ 9 മണിക്ക്. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ബ്രാഞ്ച് മാറ്റവും മറ്റ് പോളിടെക്നിക്കുകളിൽ പ്രവേശനമെടുത്ത് സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാം. വിദ്യാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും മതിയായ ഫീസുമായി രക്ഷിതാക്കളോടൊപ്പം കോളേജിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497278287. മറ്റൊരു നമ്പർ 8547005082. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ഓഗസ്റ്റിൽ സംസ്ഥാനതല ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. 2020 മുതൽ പുറത്തിറക്കിയതും 20 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമുകളുമാണ് അയക്കേണ്ടത്. 31 ലഭിക്കുന്ന എൻട്രികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 15 മത്സരത്തിൽ പ്രദർശിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9847507492. മറ്റൊരു നമ്പർ 9446930946. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ.

0: ബാർബർ, വാട്ടർ കാരിയർ എന്നിങ്ങനെ 67 ഒഴിവുകളിൽ 59 ദിവസത്തേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയൻ ആസ്ഥാനത്ത് എത്തണം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കണ്ണൂർ ഗവൺമെന്റ് ITI നിന്നും 2023 ട്രെയിനിങ് പൂർത്തിയാക്കിയ ട്രെയിനികൾ കോഷൻ ഡിപ്പോസിറ്റും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും കൈപ്പറ്റുന്നതിനായി ഈ മാസം 15 ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതമുള്ള അപേക്ഷ നൽകണം. എളയാവൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി പ്രതിഷ്ഠാദിനം നാളെ നടക്കും. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കലശാഭിഷേകം, പൂജ, വൈകിട്ട് ഗുളികൻ കലശം എന്നിവയും ഉണ്ടാകും. അഞ്ചിറക്കണ്ടി കൃഷിഭവനിൽ ഓണത്തിന് ഒരുക്കാം വിളവിന്റെ വിസ്മയം പച്ചക്കറി വികസന പദ്ധതി പ്രകാരം പച്ചക്കറി വിത്ത് സൗജന്യമായി വിതരണം ചെയ്യുന്നു. പച്ചക്കറി വിത്ത് ആവശ്യമുള്ളവർ കൃഷിഭവനിൽ നേരിട്ടെത്തി വിത്ത് കൈപ്പറ്റാം. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.

ഇടമുറിയാതെ പെയ്യുന്ന മഴ. തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ.
1: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40.
2: രാമ രാമ രാമ നീലിമേഘശ്യാമ.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
3: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
3: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
3: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
5: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, അവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
5: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880.
5: 8111 933 600.

0: സിഎം വിസ്താര നെല്ലൂന്നി.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101975 77 മറ്റൊരു നമ്പർ 9496666646.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
5: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചത്തെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
6: സ്വാഗതം.
5: കത്തുകളിലേക്ക് പോവാം. ആദ്യ പ്രതികരണം ബാബു സുരേഷ് മട്ടന്നൂർ അല്ലേ?
6: മട്ടന്നൂരല്ല മാഷേ, മുട്ടന്നൂരിൽ നിന്നാണ്.
5: മുട്ടന്നൂരാണ് ബാബു സുരേഷ് മട്ടന്നൂർ. ഒരു പുതിയ പേരാണല്ലേ?
6: അതെ.
5: ഏതായാലും നമ്മുടെ ഇന്നത്തെ പ്രതികരണത്തിൽ ആദ്യത്തെ ശ്രോതാവ് തന്നെ, ഒരുപക്ഷെ ആദ്യമായിട്ട് പ്രതികരിക്കുന്ന ആളായിരിക്കും. ഏതായാലും സ്വാഗതം റേഡിയോ മലബാർ കുടുംബത്തിലേക്ക്. എന്താണ് ബാബു സുരേഷ്?
6: വായനാ വസന്തത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വായനാ വസന്തത്തിൽ ചന്ദ്രഭാനു തിലങ്കേരി അവതരിപ്പിച്ച T. Padmanabhan പാനിപ്പത്തിലെ യുദ്ധം എന്ന കഥ അവതരണത്തിലും ഭാഷാശുദ്ധിയിലും മികച്ചതായിരുന്നു. അഭിനന്ദനങ്ങൾ.
5: സന്തോഷം. ഇത് സുരേഷ് ബാബു ആയിരിക്കും? ബാബു സുരേഷ് എന്നുള്ളതല്ലേ?
6: അതെ.
5: എന്തായാലും വ്യത്യസ്തമാണ്. വായനാ വസന്തമാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയുന്നു, സന്തോഷം. അടുത്ത പ്രതികരണം കുറച്ച് ദീർഘമായതാണ്. ശ്രീധരൻ അവണ്ണൂർ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. എന്താണ് ഇത്തവണ ശ്രീധരൻ പറയുന്നത്?
6: നല്ലൊരു ഗാനം കേട്ടാൽ അതിന്റെ ശില്പികളെ തിരക്കുന്നത് ചെറുപ്രായം മുതലേ ഒരു ശീലമായിരുന്നു. അജ്ഞാത സഖി, ആത്മസഖി എന്ന ഗന്ധർവ ഗാനം ആദ്യമായി കേൾക്കുകയാണ്. പിന്നെ അതിന്റെ ഗാനശില്പികളെ അറിയാനുള്ള തിടുക്കമായി. പിന്നീട് ഉള്ളത് മതി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി LPR വർമ്മ സംഗീതം പകർന്നതെന്നറിഞ്ഞു. അങ്ങനെ LPR വർമ്മ എന്ന സംഗീത പ്രതിഭയെ തിരിച്ചറിയുന്നത് അജ്ഞാത സഖി എന്ന ഗാന്ധർവ ഗാനത്തിലൂടെയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ശ്രദ്ധിക്കാനും തുടങ്ങി.
5: ഭാവഗായകന്റെ വൈശാഖ പൗർണമി രാവിൽ, ഉപാസന, സിയോ ആന്റോയുടെ വീടിന് പൊന്മണി വിളക്കുന്നേ, ഗാനഗന്ധർവന്റെ അക്കര പച്ചയിലെ മുതലായ അന്നേ മനസ്സിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. LPR വർമ്മയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് 6ാം തീയതിയിലെ മധുരഗീതങ്ങൾ കേൾക്കാനിടയായതും LPR വർമ്മയുടെ ഈ മനോഹര ഗാനങ്ങളായിരുന്നു. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ രചനകൾ അധികവും വയലാർ എന്ന മഹാപ്രതിഭയുടേതെന്ന സവിശേഷതയും എടുത്തു പറയേണ്ടതാണ്. എണ്ണത്തിൽ കുറവാണെങ്കിലും അദ്ദേഹം ഈണം പകർന്ന ഗാനങ്ങളെല്ലാം തന്നെ സംഗീതപ്രേമികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ശ്രീധരൻ അവണ്ണൂരും ഇരു കൈകളും നീട്ടി ആ മധുരഗീതങ്ങൾ സ്വീകരിച്ചു അല്ലേ?
6: അതെ.
5: തയ്യാറാക്കിയ ആൾക്ക് നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കണ്ടേ?
6: തീർച്ചയായിട്ടും.
5: ആരാണത്?
6: ബൈജുവേട്ടനാണ് മാഷേ.
5: നമുക്ക് ബൈജുവിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അടുത്ത കത്തിലേക്ക് പോവാം.
6: വെള്ളിയാഴ്ച വൈകുന്നേരം പ്രക്ഷേപണം ചെയ്ത സർഗജാലകം സത്യഭാമ ഈശാനമംഗലം എഴുതിയ തങ്കവീലുവിന്റെ യാത്ര എന്ന ചെറുകഥ ഷീനനന്ദൻ കൊതേരി അവതരിപ്പിച്ചത് നന്നായിരുന്നു.
5: ആർക്കാണ് ഇത് ഇഷ്ടപ്പെട്ടത്?
6: ഇഷ്ടപ്പെട്ടത് പ്രകാശ്, രാധിക പ്രകാശ് നെല്ലൂന്നിയിൽ നിന്നാണ്.
5: നമ്മുടെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും. തുടർന്ന് വായിക്കാം.
6: സത്യഭാമ അമ്മ ആക്കാംപറമ്പ് മാതൃനികേതനിലെ ഒരു അന്തേവാസിയാണ്. അവരുടെ കഥകൾ ഇതിനു മുമ്പും റേഡിയോ മലബാർ കൂടി കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എഴുത്തുകാരുടെ സൃഷ്ടികൾ റേഡിയോ മലബാറിലൂടെ കേൾപ്പിക്കുന്നതിന് റേഡിയോ മലബാറിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു.
5: സന്തോഷം. അന്നത്തെ സർഗജാലകത്തിൽ തന്നെ എൻ വി ഹരിദാസ് എന്ന പിന്നണി ഗായകൻ പാടിയ ഗാനം റേഡിയോ മലബാറിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത് ആലപിച്ചപ്പോൾ അതിമനോഹരമായി തോന്നി. അതിസുന്ദരമായ വരികളുമായിരുന്നു ആ ഗാനം. എൻ വി ഹരിദാസ് എന്ന ആ മഹാപ്രതിഭക്കും അഭിനന്ദനങ്ങൾ.
6: സുനിത അശോക് മരുതായി എഴുതി അവതരിപ്പിച്ച കഥയും നന്നായിരുന്നു, തുടർന്നു വന്ന ഗാനവും നന്നായിരുന്നു.
5: വളരെയധികം സന്തോഷം പ്രകാശ്, രാധിക പ്രകാശ് നെല്ലോന്നിക്ക്. നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം. രാഗ പൂവത്തൂരിന്റെ എഴുത്താണിത്, വായിച്ചോളൂ.
6: ശാസ്ത്ര രക്ഷസ് എന്ന നാടകം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ക്ലൈമാക്സ് പ്രവചിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നുവല്ലോ.
5: തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു.
6: പ്രവചനത്തിൽ വിജയികളായവരുടെ പേരുകൾ പ്രതികരണത്തിൽ ആ സമയത്ത് വായിച്ചിരുന്നു. എന്നാൽ വിജയികൾക്ക് സമ്മാനം കൊടുത്ത കാര്യം മാസങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും പ്രതികരണത്തിൽ പറഞ്ഞു കേട്ടതുമില്ല. സമ്മാനം കൊടുത്തിട്ടില്ല എന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലബാറിന്റെ ശ്രോതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സംസാരം വന്നതായി ഒരു സുഹൃത്ത് സൂചിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ വിജയികളെ പങ്കെടുപ്പിച്ച് സമ്മാനം കൊടുത്തിട്ടുണ്ടോ? മാസങ്ങൾ കഴിഞ്ഞിട്ടും സമ്മാനം കൊടുത്തിട്ടില്ലെങ്കിൽ അത് ശ്രോതാക്കൾക്ക് നിലയത്തോടൊരു വിശ്വാസക്കുറവ് ഉണ്ടാക്കില്ലേ?
5: തീർച്ചയായിട്ടും കൊടുത്തിട്ടില്ല എങ്കിൽ അത് വിശ്വാസക്കുറവ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. പക്ഷെ പ്രിയപ്പെട്ട രാഗ, ഇത് വാസ്തവ വിരുദ്ധമായ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്ര രക്ഷസ് എന്ന നാടകത്തിന്റെ പ്രവചന മത്സരം കൃത്യമായ സമയത്തിനുള്ളിൽ പ്രവചിച്ച രണ്ട് മത്സരാർത്ഥികൾക്ക് നമ്മൾ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. മത്സര പ്രവചനത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ശാസ്ത്ര രക്ഷസ് എന്ന നാടകത്തെക്കുറിച്ചുള്ള ഒരു അവലോകന ചർച്ചയിൽ പങ്കെടുക്കുവാനും അതിൽ വെച്ച് നമുക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്യാനായിരുന്നു തീരുമാനിക്കുകയും ഇവരെ അറിയിക്കുകയും ചെയ്തത്. എന്നാൽ അന്ന് അവര്
6: ഇവിടെ എത്താൻ സാധിച്ചില്ല. അവർക്ക്
5: ഇവിടെ എത്താൻ സാധിച്ചില്ല.
6: അതെ, പിന്നീട് സമ്മാനം കൈപ്പറ്റിക്കോളാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അവര് വന്നില്ല. ഒരാൾ മാത്രം വന്ന് സമ്മാനം വാങ്ങിപ്പോയി, മറ്റേയാൾ വന്നതുമില്ല.
5: അതാണ് കാര്യം. റേഡിയോ മലബാറിന് വിശ്വാസക്കുറവ് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഞങ്ങൾ ചെയ്യില്ല. പ്രിയപ്പെട്ട രാഗ, ഇത് രണ്ടാമത്തെ വിജയിക്കുള്ള സമ്മാനം ഇവിടെ റേഡിയോ മലബാറിന്റെ പൂമുഖത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവര് ഏത് സമയത്ത് വന്നാലും നമുക്ക് ആവർത്തിച്ച് ഓരോ ആഴ്ചയും ആള് വന്നില്ല വന്നില്ല എന്ന് പറയുന്നത് അരോചകരമാകും എന്ന് കരുതിയാണ് അത് പിന്നീട് പറയാതിരുന്നത്. തീർച്ചയായിട്ടും രാഗ അവരെ ഇങ്ങോട്ടേക്ക് അയക്കുക എത്രയും പെട്ടെന്ന്. അവർക്ക് ആ സമ്മാനം സ്പോൺസർ ചെയ്ത സിനി സ്റ്റുഡിയോ മട്ടന്നൂരിന്റെ ഉപഹാരം ഇവിടെ റെഡിയാണ്.
6: അടുത്ത കത്ത് വായിക്കട്ടെ മാഷേ?
5: വായിച്ചോളൂ.
6: ജൂലൈ 9 രാവിലെ പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ ഋതു എന്ന വാക്കുൾപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രലേഖ അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ചന്ദ്രലേഖയ്ക്ക് അഭിനന്ദനങ്ങൾ.
5: സന്തോഷം.
6: ജൂലൈ 10 രാത്രി താരവിശേഷത്തിൽ സൂര്യ അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. തിലകൻ അഭിനയിച്ച ചിത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ച പരിപാടി ഒരുപാട് ഇഷ്ടമായി. സൂര്യയ്ക്ക് അഭിനന്ദനങ്ങൾ.
5: സൂര്യക്കും ചന്ദ്രലേഖയ്ക്കുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, അവർക്ക് കൈമാറുകയാണ്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ അഭിനന്ദനങ്ങൾ? നോക്കാമല്ലേ.
6: അതെ, ജൂലൈ 10 രാവിലെ കേൾപ്പിച്ച മധുരഗീതങ്ങൾ, ബൈജു സുന്ദരം അവതരിപ്പിച്ച മണ്ഡപം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ എല്ലാം വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച ബൈജു സുന്ദരത്തിന് ആശംസകൾ.
5: മൂന്ന് പേർക്ക് ആശംസകൾ കിട്ടിക്കഴിഞ്ഞു.
6: അതെ,
5: സന്ദേശം അയച്ച KP ജാനകി പരിപ്പായി റേഡിയോ മലബാറിലും പ്രിയപ്പെട്ട അവതാരകർക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട്, വളരെയധികം സന്തോഷം. തുടർന്നും എഴുതുക. അടുത്ത പ്രതികരണം ബാബു ആണിക്കേരിയുടേതാണ് അല്ലേ?
6: അതെ.
5: എന്താണ് ബാബു പറയുന്നത്?
6: റേഡിയോ മലബാറിന്റെ ഒട്ടുമിക്ക പരിപാടികളും കേൾക്കുകയും അഭിപ്രായം അറിയിക്കുകയും മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു എളിയ ശ്രോതാവാണ് ഞാൻ.
5: വളരെയധികം സന്തോഷം ബാബു, നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം.
6: ജനപ്രിയ പരിപാടിയായ ചാരു കസേര ഞായറാഴ്ച ആക്കിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാനും സാധിക്കും.
5: ചാരു കസേരയുടെ സമയമാറ്റം നമുക്ക് സജീവമായി പരിഗണിക്കാം. ഇപ്പോഴത് ബുധനാഴ്ചകളിലാണ് രാവിലെ പോകുന്നത്. തിങ്കളാഴ്ചകളിൽ ഒരു വട്ടം കൂടി എന്ന പരിപാടിയിലൂടെ ഉച്ചയ്ക്ക് നമുക്കത് കേൾക്കാം. ഒരു ഘട്ടത്തിൽ നമുക്കത് ഈ ഒരു മാറ്റം ശ്രോതാക്കളുടെ നിർദ്ദേശം പരിഗണിച്ചു കൊണ്ടുള്ള മാറ്റം നമുക്ക് ആലോചിക്കാവുന്നതാണ്. തുടർന്ന് എഴുതുകയാണ് അല്ലേ ബാബു?
6: അതെ, ഈ ആഴ്ചയിലെ ജനകീയത്തിൽ കൂടി KK രാഘവൻ കാഞ്ഞിലേരിയുടെ പഴയകാല അനുഭവങ്ങളും ഓർമ്മകളും പഴയ കൂത്തുപറമ്പ് നഗരത്തിന്റെ അന്നത്തെ ചുറ്റുപാടും എല്ലാം പ്രതിപാദിച്ച അഭിമുഖ സംഭാഷണം ഇഷ്ടപ്പെട്ടു. അതുപോലെ 7 വായനാ വസന്തത്തിൽ കൂടി ആൻലിയായൻ സന്തോഷ് അവതരിപ്പിച്ച കാക്കനാടന്റെ കഥ കാവേരി വളരെ ഹൃദയസ്പർശിയായി. ചേരിയിലെ തന്റെ കുടിലിലെ പട്ടിണി മാറ്റാൻ കഷ്ടപ്പെടുന്ന കൊച്ചുബാലികയായ കാവേരി തന്റെ ഏക കൂട്ടുകാരി മീനാക്ഷിയെ തനിച്ചാക്കി അവസാനം നിഷ്ഠൂരം കൊല്ലപ്പെടുന്നു. കഥ അവതരിപ്പിച്ച ആൻലിയയ്ക്ക് എന്റെ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ ജൂലൈ 9 വായനാ വസന്തത്തിൽ ആദിത്യ സുരേന്ദ്രൻ കാവുംബായി അവതരിപ്പിച്ച ഉറൂബിന്റെ കഥ വലയിൽ കുടുങ്ങിയ മുക്കുവനും ഇഷ്ടമായി. സ്നേഹത്തോടെ ബാബു ആണിക്കേരി.
5: വളരെയധികം സന്തോഷം ബാബു പ്രതികരിച്ചതിന്, പരിപാടികളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിന്. സരസ്വതി പ്രതിഭൻ കാഞ്ഞലേറിയുടെ പ്രതികരണമുണ്ട്. ആദ്യമായിട്ട് കാവ്യധാരയെക്കുറിച്ചാണ്. തിങ്കളാഴ്ച രാവിലെ അശ്വിനി ആലപിച്ച കവിത നന്നായി, പക്ഷേ ലോപിച്ച് ഉച്ചരിക്കേണ്ട വാക്കുകൾ അങ്ങനെ ചൊല്ലിയില്ല. എല്ലാ അക്ഷരങ്ങളും ഖനത്തിലാണ് ചൊല്ലിയത്. ഏതാണ് അക്ഷരങ്ങളെന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ ശ്രദ്ധിക്കാമായിരുന്നു. ഏതായാലും ഈ നിർദ്ദേശം കാവ്യധാര അവതരിപ്പിക്കുന്നവരുടെ മുമ്പാകെ വെക്കുന്നതാണ്. അടുത്തത് നാടക നേരത്തെ കുറിച്ചാണല്ലോ.
6: അതെ, നിഗുംബില എല്ലാ കഥാപാത്രങ്ങളും നന്നായി.
5: ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ പുനഃപ്രക്ഷേപണം ചെയ്ത നാടകമാണ്. തുടർഭാഗങ്ങളും കേൾക്കുക.
6: ശാസ്ത്രവിധിയെ കുറിച്ചാണ് അടുത്തത്. താപ്പാമ്പ് എന്ന ഒച്ച വിഭാഗത്തിൽപ്പെട്ട ഒരു തരം ജീവി. താപ്പാമ്പിന്റെ തല ചട്ടുകം പോലെയാണ്. മണ്ണിരിയാണ് പ്രധാന ഭക്ഷണം. വിജയകുമാർ ബ്ലാത്തൂർ വിശദീകരിച്ചു, ഇതിന് വിഷമുണ്ട് എന്നത് വാസ്തവ വിരുദ്ധമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിലൂടെ താപ്പാമ്പിന്റെ വായ ശരീരത്തിന്റെ മധ്യഭാഗത്താണ് എന്നത് പുതിയൊരു അറിവാണ്. നമ്മൾ താപ്പാമ്പിനെ ഉപ്പിട്ട് കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
5: അതാണ് പതിവ് അല്ലേ.
6: അതെ.
5: ഉറൂബിന്റെ കഥ വലയിൽ കുടുങ്ങിയ മുക്കുവൻ ആദിത്യ സുരേന്ദ്രൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അക്ഷരസ്ഫുടതയോടെ വളരെ നല്ല രീതിയിൽ ശ്രോതാക്കളുടെ കാതുകൾക്ക് ഇമ്പമേകുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. കഥയിൽ അക്ഷരസ്ഫുടതയുണ്ട്, കവിതയിൽ അതില്ലെന്നാണ് സരസ്വതി പ്രദീപന്റെ പരാതി അല്ലേ.
6: അതെ,
5: തീർച്ചയായിട്ടും നമുക്കത് പരിഹരിക്കാം. കത്ത് അടുത്തത് ആരാണ്?
6: കൃഷ്ണൻ കാഞ്ഞിലേടി അയച്ചതാണ്.
5: എന്താണ് കൃഷ്ണേട്ടൻ പറയുന്നത്?
6: കഴിഞ്ഞ ആഴ്ചയിൽ സമാപിച്ച ഭാനുമതി എന്ന നാടകത്തിൽ ഓരോരുത്തരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഭാനുമതിയും വൃഷാലിയും ഗാന്ധാരിയും ഒക്കെ അരങ്ങ് തകർത്താടി. അണിയറയിലും അരങ്ങത്തും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
5: ഉച്ചയ്ക്ക് പ്രക്ഷേപണം ചെയ്ത ശാസ്ത്രവേദിയിൽ എന്റെ അയൽനാട്ടുകാരനായ വിജയകുമാർ ബ്ലാത്തൂർ തേപ്പാമ്പ് ചട്ടുകത്തലയൻ എന്ന ജീവിയെക്കുറിച്ച് വിവരിച്ചത് തികച്ചും അവസരോചിതമായി. കാരണം മഴക്കാലമാണ് ആ ജീവിയെ കൂടുതലും കണ്ടുവരുന്നത്. പലരും ഇപ്പോഴും കടുത്ത വിഷമുള്ള ജീവിയായി തന്നെയാണ് കരുതുന്നത്. പുനഃപ്രക്ഷേപണമാണെങ്കിൽ കൂടി ഏറെ ഇഷ്ടപ്പെട്ടു.
6: അതുപോലെ ശനിയാഴ്ച രാത്രി 7:35 സർഗജാലകത്തിൽ സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ തങ്കവേലുവിന്റെ ജീവിതയാത്ര ഷീനാനന്ദൻ കൊതേരി അവതരിപ്പിച്ചത് കേട്ടു. അനാഥത്വത്തിന്റെ പ്രതീകമായി മാതാനികേതനിൽ കഴിയുന്ന ആ അമ്മ എഴുതിയ കഥ അടിമത്തത്തിന്റെ എല്ലാ വേദനയും വരച്ചുകാട്ടുന്നു. കഥയും കവിതയുമായി ഒരു വലിയ ശേഖരം തന്നെ ആ അമ്മയുടെ കയ്യിൽ ഉണ്ടെന്നതിന് ഒരു നേർ സാക്ഷിയാണ് ഞാൻ.
5: കഥ അവതരിപ്പിച്ച ഷീനാനന്ദൻ അഭിനന്ദനങ്ങൾ. എഴുത്തിന്റെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന സുനിത അശോകും മരുതായിയുടെ കഥ ദാരിദ്ര്യത്തിന്റെ നൊമ്പരം, അനാഥത്വത്തിന്റെ നൊമ്പരം വരച്ചുകാട്ടുന്നത് ആയിരുന്നു. സുനിത അശോകന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നെല്ലിക്ക നാടകത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണേട്ടൻ. കൃഷ്ണേട്ടനെ കത്തുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും നാടകത്തെ കുറിച്ചാണല്ലേ.
6: അതെ.
5: ഭാനുമതി എന്ന നാടകത്തിലെ അവതാരകരെ അരങ്ങ് തകർത്ത അഭിനയത്തെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട്. തൊട്ടൊരാഴ്ച മുമ്പേ കൃഷ്ണേട്ടന്റെ അഭിനയത്തെ കുറിച്ചും ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിരുന്നു. സാക്ഷാൽ ദ്രോണാചാര്യർ അല്ലേ നാടകം.
6: അസുരഗോത്രം.
5: അതുപോലെ നെല്ലിക്ക ഇതാ തയ്യാറാണ്, ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. നാളെ രാവിലെയും ഇനി ഒരു 3-4 ആഴ്ചകളിൽ നെല്ലിക്ക 2 പുതിയ കഥാസന്ദർഭങ്ങളുമായി നിങ്ങളടുത്തേക്ക് വരികയാണ്. ശ്രദ്ധാപൂർവം കേട്ട് അതിൻ്റെ പ്രതികരണങ്ങൾ കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. ഇന്ന് ഇത്രയേ കത്തുകൾ ഉള്ളൂ. ഇന്ന് വന്ന എല്ലാ കത്തുകളും നമ്മൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ പ്രതികരണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത പ്രതികരണത്തിന് മുമ്പ് റേഡിയോ മലബാറിൽ ഒരു പരമ്പര കൂടി ആരംഭിക്കുകയാണ്. 17-ാം തീയതി കർക്കിടകം 1-ാം തീയതിയാണ്. അന്നാണ്
6: രാമകഥാഗാനലയം തുടങ്ങുന്നത്.
5: അന്നാണ് ശ്രോതാക്കളാണ് രാമായണം പാരായണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഭക്തിസാന്ദ്രമായി നമുക്ക് ഈ കർക്കിടക മാസത്തെ രാമകഥാഗാനലയം ശ്രവിക്കാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് ചുരുക്കുകയാണ്. വീണ്ടും എഴുതുക. വിലാസം: പ്രതികരണം കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ.
6: വാട്സപ്പ് നമ്പർ 9037008960.
4: പ്രതികരണം: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
7: സുരേഷേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയം മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
8: വിജയം മാഷ ഏത്?
7: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ.
8: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
7: നിങ്ങളൊരു കാര്യം.
8: നീ പറഞ്ഞ വിജയം മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയം മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
7: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
8: പക്ഷെ അവര് 2 ആഗസ്റ്റ് ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
7: സുരേഷേട്ടാ,
8: എന്താ
9: ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും
10: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
9: നെല്ലിക്കയിലേക്ക് വളരെ വൈകിയെത്തിയ ജയദേവൻ.
11: ഈശ്വര, എന്റെ മോൻ പഴ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
5: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
12: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
10: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്.
12: ജയദേവ,
5: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
13: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരമ്മ, പിന്നെ കുറെ മക്കൾ. അതിലൊരു മകളാ ഗായത്രി.
11: ഗായത്രി,
14: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
5: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
15: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
16: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
15: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
16: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
15: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
17: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3rd റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവിക്ക്. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്നായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു.

0: ആറു പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി എസ് ജാനകി പാടിത്തീർത്തത് 48,000 ഗാനങ്ങൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ജാനകി ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 സ്ഥാനം നേടിയതോടെയാണ് ശ്രദ്ധേയായത്. 1957 വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ഹംസലേഖ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദമായി മാറി. 16 വയസ്സിലെ സെന്തൂരപ്പൂവെ എന്ന ഗാനത്തിന് ഉൾപ്പെടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ നേടി. 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആ അനുഗ്രഹീത ഗായികയെ തേടിയെത്തി. പ്രണയഗാനങ്ങൾക്കും നാടോടിപ്പാട്ടുകൾക്കും വികാരസാന്ദ്രമായ ഗാനങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകാൻ ആ സുന്ദര ശബ്ദത്തിനായി. തളിരിട്ട കിനാക്കൽ തൻ, സ്വർണമുകിലെ, സൂര്യകാന്തി, സ്വപ്നം കാണാറുണ്ടോ പോലെ കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ എസ് ജാനകി കൈരളിക്ക് സമ്മാനിച്ചു. 2013 പത്മഭൂഷൺ ബഹുമതിക്കായി രാജ്യം എസ് ജാനകിയെ തെരഞ്ഞെടുത്തിരുന്നു. എസ് ജാനകിയുടെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിനുശേഷം ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രമുഖർ. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മലയാള ഭാഷയെ അത്യധികം സ്നേഹിച്ച, ആദരവോടെ മാത്രം മലയാള ഗാനങ്ങളെ സമീപിച്ച ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് ജാനകി മലയാളിക്ക് സമ്മാനിച്ചത്. പ്രിയ ഗായികയെപ്പറ്റിയുള്ള ഓർമ്മകൾ സംഗീത നിരൂപകൻ രവി മേനോൻ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: ജാനകിയമ്മയോട് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നൽകിയൊരു മറുപടി, അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഞാൻ ഈ ജന്മം തന്നെ മലയാളിയല്ലേ, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ ജന്മം കൊണ്ട് മലയാളിയല്ല, തെലുങ്ക് നാട്ടുകാരിയാണ്. പക്ഷേ എന്നും ഒരു മലയാളിത്തം അവരുടെ ആലാപനത്തിലുണ്ടായിരുന്നു. ഓടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട കിനാക്കൾ എന്ന പാട്ട് പാടിയതോടു കൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറഞ്ഞ ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കൽ ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പി സുശീല പെരിയാറിൻ്റെ മാദകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ എസ് ജാനകി ഓർമ്മിപ്പിക്കുന്നത് നിളയുടെ ശാലീനതയാണ്.
0: ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദിൽ വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള തന്ത്രപരമായ മാറ്റം വ്യവസായിക അക്കാദമിക സഹകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിലെ പൂസയിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 17,000 വൃക്ഷമിത്രങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സജീവമായ പൊതുജന പങ്കാളിത്തത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന 1 മുന്നിലാണ്. ഈ മത്സരത്തിലെ വിജയികളുമായി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയ്ക്ക്. സ്വന്തം നാട്ടുകാരിയെ 6-2, 5-7, 6-3 സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സോരവിനെ നേരിടും. ഇന്ത്യക്കെതിരായ 5 മത്സരങ്ങളുടെ T20 ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് 4-0 തൂത്തുവാരി. ഇന്നലെ രാത്രി സദാംപ്ടണിൽ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയെ 56 റൺസിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച 258 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടിയായി 20 ഓവറിൽ 8 വിക്കറ്റിന് 201 റൺസ് നേടാനേ ഇന്ത്യക്കായുള്ളൂ. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. രാവിലെ 9:30 വൈപ്പിൻ റോറോ ജെട്ടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് റോറോയിൽ സൌജന്യയാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാനുള്ള സൗകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ വെസലിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ള യാത്രാക്ലേശം കുറയുമെന്നാണ് പ്രതീക്ഷ.
0: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻഹൂങ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSAI സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ. സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3-ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന്റെ കഥ കണ്ണാടിയിൽ കാണാത്തത്, അവതരണം ഷീന നന്ദൻ കൊതി.
1: തൊണ്ടക്കുഴിയിലേക്ക് ഇരുകിരിപ്പ് കടന്ന് ശ്വാസകോശത്തിലെ ഏതോ തരിയിൽ എന്തോ ഒന്ന് ആഞ്ഞുപറിച്ചപ്പോൾ അയാൾ ഒരിക്കൽ കൂടി ഉണർന്നു. കട്ടിലിനു ചുറ്റും മകൻ ചന്ദ്രഹാസൻ, രുക്മിണി, പേരക്കുട്ടി മീനാക്ഷി, എല്ലാ രൂപങ്ങളും അയാൾക്കപ്പോൾ ഉണങ്ങിയ വാഴനാരുകൊണ്ട് പണിത ജീവനുള്ള പ്രതിമകളായി അനുഭവപ്പെട്ടു. എല്ലാവരും സൂക്ഷിച്ചു നോക്കുകയാണ്. രുക്മിണി ഒരു സ്പൂൺ കൂടി വെള്ളം കോരി ചുണ്ടോടടുപ്പിച്ചപ്പോൾ അയാൾ ഞരങ്ങി. മീനാക്ഷി പറഞ്ഞു, പെയിൻകില്ലറിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടാവും. അയാൾ യാചിക്കും പോലെ അവരെയൊക്കെ ഉറ്റുനോക്കി. അച്ഛൻ എന്തോ ചോദിക്കുകയാണ് സംശയിച്ചു തൻ്റെ ചെവി ആ മുഖത്തോടടുപ്പിച്ചു. അച്ഛൻ എന്താണ് വേണ്ടത്? അയാളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ പ്രകാശം അനങ്ങി. അപൂർവമാണല്ലോ ഇങ്ങനെ താൻ എന്തോ ആവശ്യപ്പെടുന്നത് മകൻ മനസ്സിലാക്കിയല്ലോ. ക്ഷീണത്തിൻ്റെ ചെങ്കുത്തായ കൊടുമുടിയാണ് മുൻപിൽ. നിസ്സഹായതയുടെ വഴുവഴുപ്പാർന്ന പായേലിയിൽ നിരാലംബമായ തൻ്റെ കാൽപാദങ്ങൾ. ഈശ്വര, അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, എനിക്കൊരു കണ്ണാടി തരുമോ? രുക്മിണി പറഞ്ഞു, കണ്ണാടിയോ? എന്തിനാ നിങ്ങൾക്കിപ്പം കണ്ണാടി? വെള്ളം വേണമെങ്കിൽ കുടിക്ക്. അച്ഛൻ്റെ നിസ്സഹായത വായിച്ചിട്ടെന്ന വണ്ണം ചന്ദ്രഹാസൻ അടുത്ത മുറിയിൽ നിന്ന് സാമാന്യം വലിപ്പമുള്ള ഒരു കണ്ണാടി എടുത്ത് അച്ഛനരികിലെത്തി. വല്യച്ഛൻ്റെ ഈ വിചിത്രമായ ആവശ്യം കണ്ട് ഒന്നും മനസ്സിലാവാതെ മീനാക്ഷി തരിച്ചു നിന്നു. മരണം മേയുന്ന ബോധാബോധങ്ങളിൽ നിന്ന് ഇങ്ങനെ പല പിച്ചും പേയും വരും. നിനക്കെന്തിൻ്റെ കേടാ? ഇങ്ങനെ രുക്മിണി ചന്ദ്രഹാസനെ ഒന്ന് നോക്കി. സത്യം പറഞ്ഞാൽ അവൾക്ക് ക്ഷമ കെട്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ നല്ല സമയത്തും ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെയല്ലേ? വാക്കുകളടഞ്ഞ ഊടുവഴിയാണ് ഈ മനുഷ്യൻ. ചന്ദ്രഹാസൻ പതുക്കെ കണ്ണാടി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പിറകിലെ ജാലകത്തിലൂടെ കൈയിട്ടു സൂര്യവെളിച്ചം കണ്ണാടിയിലേക്കും തുടർന്ന് മുറിയിലേക്കും പാഞ്ഞു കയറി. ആ വെളിച്ചത്തിൽ അയാൾ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു, മുറിയിൽ കൂടി നിൽക്കുന്നവരിൽ മരിച്ചവരുണ്ട്. തനിക്ക് പ്രിയപ്പെട്ട പരേതാത്മാക്കൾ, സുഹൃത്തുക്കൾ, വേലായുധൻ, കുമാരൻ, കണ്ണൻ. കണ്ണനിൽ അയാളുടെ കണ്ണുകൾ തറച്ചു നിന്നു. അത്ര എളുപ്പം പറിച്ചു കളയാവുന്നവനല്ലോ കണ്ണാ നീ. അയാൾ കണ്ണനോട് വികാരപൂർവം ചിരിച്ചു. അപ്പോൾ കണ്ണൻ അല്പം കൂടി മുൻപോട്ട് വന്നു. ലോറിയിൽ തടി കയറ്റുമ്പോഴാണ് കണ്ണൻ മരിച്ചത്. വീർത്തു തടിച്ച കരിവീട്ടി മരത്തിൻ്റെ കനത്ത അടി അവൻ്റെ മുഖത്താണ് ഏറ്റത്. അതിൻ്റെ പാടാണല്ലോ കണ്ണാ നിൻ്റെ മുഖത്ത്, ഒറ്റയടിക്കാണല്ലോ നിൻ്റെ തല ചതഞ്ഞു പോയത്. എന്നിട്ടും നീ ഇങ്ങനെ മുറിയിൽ നിന്ന് സ്നേഹം കേടാതെ ചിരിക്കുന്നല്ലോ കണ്ണാ. ഇത്രയേറെ ആളുകളുണ്ടായിട്ടും എൻ്റെ കണ്ണുകൾക്ക് നിന്നെ വിട്ടുപിരിയാനാവുന്നില്ലല്ലോ. സ്നേഹം മൂക്കുമ്പോഴൊക്കെ നിന്നെ ഞാൻ കളിയാക്കി വിളിച്ചിരുന്നത് കണ്ണാടി എന്നാണല്ലോ. സങ്കടങ്ങൾ വല്ലാതെ നിന്നു വിങ്ങുമ്പോൾ കണ്ണാടിയിൽ നോക്കിക്കരഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്ന് പഠിപ്പിച്ചത് നീയാണ്. ഓർക്കുന്നുണ്ടോ, കൊയ്ത്തു കഴിഞ്ഞ് ബാക്കി കിടന്ന കാറ്റാടിപ്പാടത്തു നിന്നാണ് നീ ആ കാര്യം പറഞ്ഞു തന്നത്. നമ്മെ അറിഞ്ഞ് നമ്മളെ നേരാവിധം നോക്കുന്നത് കണ്ണാടി മാത്രമാണെന്ന് നീ പറഞ്ഞത് എത്ര ശരി. ക്ലാസ്സിൽ ഏറ്റവും മിടുക്കൻ നീയായിരുന്നല്ലോ. എന്നിട്ടും നീ എന്തിനോ തടിമില്ലിൽ പണിക്ക് പോയി? ഓ, അച്ഛന് കള്ളു കുടിക്കാൻ കാശ് വേണം, ഓർക്കുന്നു. നോട്ട് പുസ്തകത്തിൽ നീ കുറിച്ചിടാറുള്ള ആ ഏകാന്തതയും വേദനയും. അക്ഷരത്തെ സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ നിനക്ക് കിട്ടുകയും ചെയ്തല്ലോ കണ്ണാ. എന്നിട്ടും നീ എന്തിനു നിന്റെ നോട്ട് പുസ്തകങ്ങൾ കത്തിച്ചു കളഞ്ഞു? ഒരിക്കലും ഒന്നും ഒരു കണ്ണാടിയോളം ആവില്ലെന്നാണ് നീ അതിന് മറുപടി പറഞ്ഞത്. ഇതിൻ്റെ അനുബന്ധം പോലെ നീ വേറൊരിക്കൽ പറഞ്ഞു, ഒരു കണ്ണും ഒരു കണ്ണാടിയോളം വെളിച്ചമേറിയതല്ല. പിന്നെ നീ നിന്നെ തന്നെ കൊലപ്പെടുത്തിയ മട്ടിൽ കരിവീട്ടിയുടെ കനത്ത അടിക്കുമേൽ നിന്ന് കൊടുത്തു. കണ്ണാ, നോട്ട് പുസ്തകത്തിൽ നീ കുറിച്ചതൊക്കെ ഏകാന്തതയുടെ പരിദേവനങ്ങൾ എന്നെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ പിന്നെ ജീവിതത്തിൻ്റെ രണ്ടാം പാളിയിൽ വെച്ചാണ് നിന്റെ കണ്ണാടിയുടെ വരികൾ മനസ്സിലാകുന്നത്. ജീവിതം വിട്ടുപോകുമ്പോൾ നീ എനിക്ക് വേണ്ടി ബാക്കി വെച്ചത് ഒരു കണ്ണാടി. അതാണ് എന്നെ ഇക്കാലം അത്രയും ആശ്വസിപ്പിച്ചതും. കുടുംബം ഒരു പളുങ്കു പാത്രമാണ്. അത് ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഞാനിതൊക്കെയും സഹിച്ചത്. പിടിച്ചു നിൽക്കാൻ തീരെ വയ്യാതാകുമ്പോഴാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. ആരും കാണാതെ ഞാൻ കരഞ്ഞത്. കടലിനടുത്ത ആ മുറിയിൽ നാലാണ് ആൾക്കണ്ണാടി. കരച്ചിലിൻ്റെ മൂർധന്യത്തിൽ എൻ്റെ നാല് രൂപങ്ങളിൽ നിന്നൊരാൾ വന്നു സാന്ത്വനപൂർവ്വം കെട്ടിപ്പുണരുന്നു. നിനക്കു ഞാനില്ലേ, ഞാനില്ലേ എന്ന് ആശ്വസിപ്പിക്കുന്നു. നിന്നെ ഞാനെങ്കിലും അറിയുന്നില്ലേ എന്ന് തലോടുന്നു. പിന്നെ പിറ്റേന്ന് കാലത്ത് എല്ലാം പെയ്തൊഴിഞ്ഞ ആകാശം പോലെ മുറി വെക്കേറ്റ് ചെയ്ത് വീണ്ടും രുക്മിണിയിലേക്ക്, വളുങ്ക കൊട്ടാരത്തിലേക്ക്. ഇടയ്ക്ക് ഞാനീ വീട്ടിലെ കണ്ണാടിയിൽ നോക്കുമോന്ന് പോലും എത്ര പേടിച്ചിട്ടാണെന്നറിയാമോ കണ്ണ? മീനാക്ഷിക്ക് ചിരി വന്നു. വല്യച്ചൻ കണ്ണാടിയായും കെട്ടിപ്പിടിച്ചോണം ഉറങ്ങുന്നത്, ഏങ്ങലടിച്ചു തളർന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ. രുക്മിണിക്ക് സത്യത്തിൽ അശ്ലീലാത്മകമായ കാഴ്ചയായിട്ടാണ് ഇത് അനുഭവപ്പെട്ടത്. ഇതെന്തൊരു കൂത്താണ്! മരിക്കാനെടുക്കുമ്പോഴും പെട്ടെന്ന് കയറി വന്ന ഈർഷ്യ കലർന്ന വാക്കുകൾ അവൾ ഔചിത്യബോധത്തിൽ എവിടെയോ ഇട്ട് മുക്കിക്കളഞ്ഞു. പിന്നെ പെരുവെരുപ്പോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ എന്തോ കരിഞ്ഞും അണക്കുന്നു. പുതിയ വേലക്കാരിയാണ്. പുറത്ത് വല്യച്ചൻ്റെ ജാലകവും കടന്ന് പകലിറങ്ങിപ്പോകുന്നത് കണ്ട് മീനാക്ഷിയും പടിയിറങ്ങി. ഒന്ന് ഡോക്ടറെ കണ്ടുവരാമെന്ന് കരുതി പുറത്തിറങ്ങിയ ചന്ദ്രഹാസൻ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ്റെ മുറിയിൽ നിന്ന് ഞരക്കങ്ങളൊന്നും കേട്ടില്ല. അതുകൊണ്ടാണ് അയാൾ കട്ടിലിനടുത്തേക്ക് ചെന്നതും. പക്ഷേ കട്ടിൽ ശൂന്യമായിരിക്കുന്നതാണ് ചന്ദ്രഹാസൻ കണ്ടത്. കുറച്ചു മുൻപ് വരെ മരണശ്വാസം വലിച്ചു കിടന്ന അച്ഛനാണ്. ചന്ദ്രഹാസൻ വിളിച്ചു ചോദിച്ചു, അമ്മേ, അച്ഛനെവിടെ പോയി? മീനാക്ഷി, നീ കണ്ടോ? മക്കൾ, മരുമക്കൾ, രുക്മിണി, ചന്ദ്രഹാസൻ എല്ലാവരും വർദ്ധിച്ച് ഹൃദയമിടിപ്പോടെ മുറിയിലാകെ പരതി നടന്നു. അച്ഛനെ കണ്ടില്ല. പിന്നെ അവർ പതുക്കെ തൊടിയിലേക്ക് ഇറങ്ങി. തൊടിയിൽ നിന്ന് ഗേറ്റ് കടന്ന് ചീറിപ്പായുന്ന നിരത്തിലേക്ക്. കട്ടിലിൽ അലസമായി കിടന്ന കണ്ണാടിയെ ആരും ശ്രദ്ധിച്ചില്ല. അതിനകത്ത് അച്ഛൻ ഒളിച്ചിരിക്കുന്നത് ചന്ദ്രഹാസൻ പോലും കണ്ടില്ല. കണ്ണാടിക്കകത്ത് വേദനകളിൽ നിന്ന് മുക്തമായ സന്തോഷത്തോടെ അയാൾ നെടുവേർപ്പിട്ടു.
0: ഇപ്പോൾ കേട്ടത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന്റെ കഥ കണ്ണാടിയിൽ കാണാത്തത്. അവതരിപ്പിച്ചത് ഷീനാനന്ദൻ കൊതേരി.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരണാ, കരണോ,
1: അമിന്താ ഇപ്പം വരാ, ഞാനൊരു സാധനം ഇങ്ങനെ പരിധിക്കോണ്ടിരിക്കലാന്ന്.
2: എന്നാ മോനെ, വല്ല കള്ളാസ് വറ്റാ?
1: ആപ്പ, കുറച്ച് പൈസ എല്ലാം അടക്കേണ്ട പേപ്പറിലുണ്ടേനു, അതെല്ലാം അടക്കാൻ വേണ്ടിയിട്ട്. മഴയല്ലേ, പണിയുമില്ലല്ലോ, ഉള്ള പൈസ എല്ലാം കൊണ്ടേ എല്ലാം അടച്ചിട്ടല്ലോ ഇങ്ങനെ നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള
2: പരിപാടിയാണ്.
1: എന്റെ ആമൻ തിങ്കളിൽ നിന്നായി പറയുന്നു, വെച്ച ഓർമ്മയുണ്ട്. പിന്നെ അവിടെ പോയി നോക്കിയാ പോരേ.
2: ഓ, എന്നാ നീ നല്ലോണം നോക്ക്, ദേവൂട്ടിനെയും എല്ലാരും കൊടുത്തിട്ടുണ്ടോ? വലിയ കടലാസാറ്റാ?
1: ബാങ്കിൽ നിന്ന് വന്ന ചെറിയ കഷ്ണം കടലാസാന്ന്.
2: എന്നാല് ദേവൂട്ടി കത്തിക്കാനായിട്ട് എടുത്തിട്ടുണ്ടാവും.
1: എന്റെ അപ്പ, അങ്ങനെ അറ്റം ചെയ്തോട്ട്, പിന്നെ കേണിഞ്ഞ്.
2: പിന്നെ എനിക്ക് ഓളോട് ചോദിച്ചു നോക്കറാ.
1: ഓളപ്പുറത്തുണ്ടാ തപ്പുന്ന്.
2: ഓ,
1: ആ
2: ആരേനും വെച്ചിനത്?
1: വെച്ചത് ഞാൻ തന്നെയാപ്പ.
2: എന്നാ പിന്നെ ഓള് വരുന്നൊന്നുണ്ടാവൂല.
1: ആന്നാ നിങ്ങൾ അങ്ങനെ പറയുന്നു?
2: അല്ല, നീയല്ലേ വെച്ചിനി, ഏടിയും കൊണ്ടേ വെച്ചിട്ടുണ്ടാവും. എനിക്ക് അത്രയല്ലേ ഓർമ്മയും കഥയുള്ളൂ. എന്റെ കരണ ആടെ വെച്ചത്, ഇവിടെ വെച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്റെ ഓർമ്മയെല്ലാം പോയിനി. അനക്കല്ലേ അറിയും എന്റെ തലയിലെന്താ ഉള്ളത്.
1: വെച്ചെനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഞാൻ റേഷൻ കാർഡിലല്ലേ വെച്ചിന്.
2: എന്നാ പിന്നെ അത് എടുത്താ പോരെ.
1: അതന്നെ, അത് വെച്ചത് മറന്നു പോയിട്ടില്ല ഞാൻ ഇങ്ങനെ പരുതുന്നു.
2: അപ്പൊ റേഷൻ കാർഡും കാണുന്നില്ല?
1: ആ,
2: ഓ, എന്നാ നല്ലോണം പരുതിക്കൂട്.
1: റേഷൻ കാർഡ് കിട്ടിയാ പിന്നെ അത് കിട്ടുമല്ലോ.
2: അത് കിട്ടും.
1: അതിനു വേണ്ടിട്ടുള്ള പരതലാന്ന് ഇതെല്ലോ. ആകെല്ലാം ഭാര്യ
2: വലിച്ചിട്ടിട്ടുള്ളേ.
1: രാമായണത്തിലാ വെച്ചിനൊരു സംശയമുണ്ട് കേട്ടാ.
2: രാമായണത്തിലാ?
1: അത് വായിക്കാനായില്ലേ?
2: ഓ, അതുകൊണ്ട് അതിന്റെ അത്ത വെച്ചിന് നോക്കിയാ പോരെ.
1: ആമിന്താ അത് കാണുന്നില്ല.
2: അതും കാണുന്നില്ലേ?
1: അതിനല്ലേ പരതെന്ന് ചോദിച്ചു.
2: എന്റെ കരുണ, രാമായണം എന്തായാലും ചെറുതല്ലല്ലോ, വലുതായിരിക്കുമല്ലോ.
1: പിന്നെ വലിയ ബുക്കല്ലേ.
2: ഇനി രാമായണം വെച്ചിനാ?
1: എന്റെ അമിൻതാ അത് ഓർമ്മയുണ്ട, പിന്നെ ഞാൻ ഈ പരതേണ്ട ആവശ്യമുണ്ടാ?
2: അല്ല, അങ്ങനെയല്ല, രാമായണം വേറെ ബുക്കിന്റെ ഉള്ളിലാറ്റം വെച്ചിനോന്ന്.
1: എന്റെ അമിൻതാ നിങ്ങൾ എന്ത് ഭർത്താനായി പറയുന്നു? ആ ബുക്ക് വെക്കാൻ മാത്രം വലിയ ബുക്ക് ഇടി ഉണ്ടാവുക?
2: പറയാൻ പറ്റൂല, ഇന്റെ അടുത്ത് വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവുമല്ലോ.
1: പിന്നെ ഇനി ചാക്കിലാറ്റ് ഇട്ട് പോയിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ.
2: ഓളെന്തിനാ അടുക്കളയെന്നെല്ലാം പരുതുന്ന്? അടുക്കളയില് രാമായണം വെക്കുവാ? ഇല്ലല്ലോ.
1: എന്റെ അമിൻതാ കുന്തം പോയാല് കുടത്തിലും തപ്പണം എന്നല്ലേ.
2: അപ്പോൾ കുടത്തില് തപ്പുന്നിപ്പോ?
1: അമ്മ ഉപ്പിന്റെ കുടത്തിലാറ്റം തപ്പുന്നുണ്ടെന്ന് തോന്നുന്നു.
2: അത്ര വണ്ണി ഉള്ളു രാമായണോ?
1: എന്റെ അമിൻതാ ഈ കൊറേ കടലാസെല്ലാം കൂടുതലായിട്ടെല്ലാം കൂടി നമ്മള് ചാക്കിലാക്കിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിനേനോ ആക്രി കൊടുക്കാൻ
2: വേണ്ടിട്ട്.
1: ഇനി അതിന്റെ അകത്ത് ആയി പോയിനോ എന്നാ എനിക്കൊരു പേടി.
2: വരുതണോ?
1: അല്ല, ഈ പേപ്പർ കിട്ടിയില്ലെങ്കിൽ അവിടെ പൈസ അടക്കാനും പറ്റൂല.
2: അല്ല കരണ, ആ നാടെ കാണുന്ന അതൊരു ബുക്കല്ലേ, അതിലെന്നുള്ള നോക്കിയാട്ടെ.
1: അത് ഭാഗവതല്ലേപ്പ.
2: അത് മെല്ലെ ഒന്ന് എടുത്തു നോക്കിയാട്ടെ.
1: എന്തിനാ, അതിന്റെ ഒന്നും ആവശ്യമില്ല.
2: നീ എടുത്തു നോക്ക് കരണ, നീ അതിൽ എടുത്തു നോക്ക്.
1: ഇനിയിപ്പോ നിങ്ങള് പറഞ്ഞിട്ട് നോക്കണ്ടായിപ്പോണ്ട.
2: ഒന്ന് എടുത്തു നോക്ക്,
1: നിങ്ങളും കൂടി നോക്കോ. ഓ, ഈടിയല്ലേ രാമായണം ഉള്ളു.
2: അതിന്റെ അകത്തുണ്ടോ റേഷൻ കാർഡ്? നോക്കിയാട്ടെ.
1: ഒന്ന് മറച്ചു നോക്കട്ടെ. എല്ലാ പറഞ്ഞ പോലെ തന്നെ ഇതല്ലേ നമ്മളെ റേഷൻ കാർഡ്.
2: ആ റേഷൻ കാർഡിൽ ഉണ്ടോ ആ കടലാസ് നോക്കിയാട്ടെ.
1: അതും കൂടി നോക്കിയാക്കാല്ലേ. എന്റെ ആമിനിത്താ നിങ്ങൾ അവാര ബുദ്ധിയാന്ന് കേട്ടാ. ദേവു,
2: ദേവൂന്നാ ഞാനല്ലേ കണ്ടുപിടിച്ചിന്. പിന്നെ എന്തിനാ ദേവൂന്നെ വിളിക്കുന്നത്?
1: ദേവു ഒന്നിങ്ങ വന്നാ.
2: എടോ, ഞാനല്ലേ കണ്ടുപിടിച്ചിന്, പിന്നെ എന്തിനാ ദേവൂനെ വിളിക്കുന്നെന്ന്.
1: അല്ല, ഇനിയിപ്പോ ഓള് പൈലോട്ടായിട്ട് ഇറങ്ങിട്ട് വൈകിട്ടം പരതാൻ പോയിനോമോ?
2: ഓള കേക്കുന്നില്ലേ?
1: ഓള കേക്കുന്നില്ലല്ലോ, വിളിച്ചിട്ട് കേക്കുന്നില്ലല്ലോ.
2: ഇപ്പൊ എനിക്ക് സാധനം കിട്ടിയോ?
1: സാധനം കിട്ടി. എന്റെ ആമിൻതാ ഈ ഭാഗവത്തിന്റെ അടിയിൽ രാമായണം ഉണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഈ സൂത്രം എങ്ങനെ നിങ്ങള് പഠിച്ചേ?
2: തൽക്കാലം എന്നോട് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കരണ.
1: ആമിൻതാ അങ്ങനെ പറയല്ലപ്പ.
2: അല്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ.
1: എന്ത് കാണാണ്ടായാലും ഇനിയിപ്പോ നിങ്ങളെയാണ് ഞാൻ വിളിക്കുക.
2: ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞാലേ എനിക്ക് സ്ഥലം ഇടിയാന്ന്. എടോ കരണ, കാണാണ്ടാകല് ഒരു പുതിയൊരു കേസൊന്നല്ല, ഇപ്പൊ എല്ലാടിയും കാണാണ്ടാകൽ തന്നെയാ. എനിക്കാങ്കില് ബാങ്കിൽ നിന്ന് വന്ന് ചെറിയൊരു കഷ്ണം കടലാസിലെ കാണാണ്ടായിനി.
1: അതെ, ഇന്നാളത്തെ താക്കോലും കാണാണ്ടായി.
2: ചെറിയൊരു താക്കോലും അല്ലേ കാണാണ്ടായിട്ടുണ്ടാവുക?
1: ചെറുതാങ്കിൽ എന്തേനും വീട് പൂട്ടാണ്ട് പോവാൻ കഴിയണ്ടാ മിനിറ്റാ.
2: എന്നാലും ആരെങ്കിലും ഒരാൾ ഇടി ഉണ്ടാവുമല്ലോ. കൂട്ടിട്ട് പോണൊന്നുമില്ല, അതേ വീട്ടിനെയോ അല്ലെ പിള്ളേരെയോ ആരും കൂടി ആക്കിയാൽ മതിയല്ലോ.
1: എടാ, അതൊന്നും ഒറ്റക്കിട് നിക്കൂല, വേറും മോരം പേടിയാണ്.
2: നീ കേക്ക്, ഞാൻ പറയുന്ന കേക്ക്.
1: ഈ
2: പത്രവും ടിവിയും ഇതൊന്നും കണ്ടിട്ടില്ലേ? അതാറ്റം കണ്ടിട്ടുണ്ടെങ്കില്ലേ എനിക്ക് ഈ ചെറിയൊരു കടലാസ് കഷ്ണോ അതുപോലെ താക്കോലും ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് തോന്നിയേയില്ല.
1: അല്ലപ്പ, അതിന് മാത്രം ടിവിന്റെ അത് എന്താണ്?
2: എടോ, സ്വന്തം കുട്ടികളെ തന്നെ കാണാണ്ടാവുന്നില്ലേ, അവര് മറന്നു പോകുന്നില്ലേ? എന്നിട്ടാ നിന്റെ വലിയ ചിത്രി പോകുന്ന കടലാസും ഒരു താക്കോലും?
1: ഇങ്ങനെയും സംഭവം ഉണ്ടായാ
2: പിന്നല്ലാണ്ട് കരണാ.
1: അല്ലപ്പ, അതേത് ബുക്കിലാപ്പ കുട്ടികളെ ചെരുതി വെച്ചിന്?
2: ബുക്കിലാ?
1: അല്ല, മറന്നു പോകണ്ടായിരിക്കൂലേ.
2: എന്റെ കരുണ, അങ്ങനെയൊന്നല്ല.
1: പിന്നെ
2: ഇവര് ഏടിങ്ങും പോകുമ്പോ കുട്ടികളെയും കൊണ്ട് പോവുമല്ലോ. പിന്നെ മറന്നു, ഇവര് ഓരോ സാധനം കാണുമ്പോ അതിന്റെ പേക്ക് പാഞ്ഞും പോവും, കുട്ടികളവിടെ നിന്നെടുത്തുണ്ടാവും. പിന്നെ വന്നിനാ എന്റെ കരുണ ഒരു ചെറിയ കടലാസ്.
1: നിങ്ങൾ പറഞ്ഞ നേരം ഞാൻ ഈനടെ ഒരു വാർത്തയിൽ കണ്ടിനെ, കുട്ടിയതാ നടു റോഡുമില് വന്നിട്ടിരിക്കുന്നു, വീട്ടിൽ നിന്ന് നടന്ന് നടന്ന് റോഡുമിലേക്ക് അങ്ങ് എത്തി, നടു റോഡുമിലിരിക്കുന്നു. അതാങ്കിലിത് ഇത്ര പൊടിയുള്ള ഒരു ഒന്നൊന്നര വയസ്സേ ഉണ്ടാവുക കുട്ടിക്ക്. അതെങ്ങനെയാ നാടൻ പേര് എത്തിയെന്ന് ദൈവത്തിനറിയാട്ടാ. എന്റെ അമിൻതാ ഒന്നും പറയണ്ട, പെട്ടെന്ന് ആടെ ഒരു ബസ് മുമ്പ് തന്നെ വന്ന് നിർത്തുകയും ചെയ്തു.
2: എന്നിട്ട് എന്താ പരിക്ക് പറ്റീനെ മോനെ?
1: ബസ്സപ്പാടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയില്ല എന്റെ അമിത,
2: എന്നിട്ടോ
1: ആൾക്കാരിലിറങ്ങി അതിന്റെ കണ്ടക്ടർ ഓടി വന്ന് കുട്ടീനെ എടുത്ത് ആരും കൊണ്ടടുത്ത് ഇത് എവിടത്തെ കുട്ടിയാന്ന് തിരിയണ്ടേ ഇവർക്ക്,
2: എന്നിട്ടോ
1: ഒന്നും പറയണ്ട, കൊറച്ച് കഴിയുമ്പോ കാണാ വീട്ടിന്നാരും ഇറങ്ങി വരുന്നു. ഇങ്ങനല്ലേ അവസ്ഥ നമ്മളെ
2: എല്ലാ കരണ. നീ ഇത് പറയും എനക്കൊന്ന ഓർമ്മ ചെയ്തെന്ന് അറിയാം, അവരുണ്ടാവും നല്ല ഓണം ഫോണ് നോക്കുന്നത്. ഈ ഫോണ് നോക്കുമ്പോ നമുക്ക് പരിസരവും അപ്പുറത്തിപ്പുറത്ത് ആരാ ഉള്ളത് തന്നെ ഓർമ്മയുണ്ടാവൂല. ഇതോ നോക്കി അതിൽ ലയിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ഈ കുട്ടി കീഞ്ഞു പോകുന്നതും കണ്ടിട്ടില്ല, വരുന്നതൊന്നും കണ്ടിട്ടുണ്ടാവൂല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ.
1: എന്നാലും എന്റെ അമിത, ഇങ്ങനെയുണ്ട് ഒരു മറവിയും ശ്രദ്ധക്കുറവും.
2: ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഫോണിൽ അത് തീരുന്നവരെ നോക്കൂ, അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കാര്യം അങ്ങനെ തന്നെയാ.
1: എന്റെ അമിത, നിങ്ങൾ ഈ പറയുന്ന ഇതിലും വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
2: എന്തേനു?
1: നമ്മളൊരു അമ്മാവന്റെ കാര്യമാണ്. ഓറിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യലാന്ന്. എന്റെ അമിത ഓർക്കാങ്കിൽ ഒരു സൂക്കേടുണ്ട്.
2: എന്നിട്ടാ കാരണം സൂക്കേടുള്ള ഓർ പിന്നെ ആരെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യിപ്പിക്കുക. ഓർക്ക് വീട്ടിലായിട്ട്
1: ഇറങ്ങിയിരുന്ന പോലെ
2: ഓട്ടോം
1: പിടിച്ചു പോണേനു.
2: ഓർക്ക്
1: ഈ വായിക്കുന്ന ഒരു സൂക്കേടുണ്ടപ്പാ.
2: വായ്പുണ്ണ
1: വായ്പുണ്ണല്ലാന്ന്, വായന വായന.
2: ഓ വായിക്കേ, അതെന്ത് ഭർത്താനം നീ പറഞ്ഞ സൂക്കേടെന്ന് ഒരു അസുഖാറ്റ? അത് നല്ല കാര്യല്ലേ?
1: നല്ല കാര്യം തന്നെയാന്ന് ഞാൻ പറയുന്നു കേക്ക്. എന്നിട്ട് നിങ്ങള് പറ നല്ല കാര്യമാണോ അല്ലയെന്ന്. ഈ അമ്മാവനുണ്ടല്ലോ ഈ ആഴ്ച പതിപ്പുണ്ടല്ലോ, ആ വരുന്ന ദിവസം നോക്കിട്ട് അത് വാങ്ങുകയും ചെയ്യും. മുടങ്ങാണ്ട് വായിക്കുന്ന ആളുമാണ്.
2: അതിലെല്ലാം പണ്ട് നോവലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവല്ലോ, അതൊക്കെ വായിക്കാൻ ഭയങ്കര രസകരണ.
1: അതെല്ലാം വായിച്ചോട്ടപ്പാ, അതിന് തെറ്റില്ല.
2: എന്നിട്ടെന്താ സംഭവിച്ചേ? നീ പറ കാര്യത്തിലേക്ക് വാ.
1: മൂപ്പര് ബസ് കയറി, പുതിയ ആഴ്ച പതിപ്പും വാങ്ങിയിട്ടുണ്ട്. ബസ്സിന്റെ സൈഡിൽ ഇരുന്നിട്ട് ബുക്കും വായിച്ചിട്ട് അങ്ങനെ പോക്കല്ലേ. എന്നിട്ടോ ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോ അത് മറന്നും പോയി. 5-10 kilometers ആയിട്ട് അങ്ങ് പോയിട്ടാന്ന് ബസ് ഇറങ്ങിയിട്ടെല്ലാം വന്നിന്. അങ്ങോട്ടുള്ള പൈസയും നഷ്ടം, തിരിച്ച് ഇങ്ങോട്ടുള്ള പൈസയും നഷ്ടം. ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു ദിവസത്തെ മെനക്കേടും കണ്ടക്ടർമാരെ ചീത്തയും.
2: ഓൻ കണ്ടക്ടർമാരെ ചീത്ത പറയുമ്പോ ഇനി ഓൻ ഇരുന്ന് വായിച്ചിട്ട് മറന്നു പോയപ്പോ കണ്ടക്ടർമാർക്കാവൂറ്റോ?
1: കണ്ടക്ടർമാർക്ക് ചീത്തയല്ല, കണ്ടക്ടർമാർ ഇവരെ ചീത്ത പറഞ്ഞു.
2: അങ്ങനെ
1: ആ ഇത് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങണ്ടേ?
2: അതെ.
1: ആ
2: അപ്പൊ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ സൂക്കടന്നെയാന്നല്ലേ ഈ മറവി?
1: ആമിന്ത, നിങ്ങൾ അങ്ങനെ പറയല്ലപ്പാ.
2: അന്ന് മൊബൈൽ ഫോൺ ഇല്ലല്ലോ, അന്നേരത്തെ കാലത്തന്നേനു അയച്ച പതിപ്പ്. ഇപ്പൊ മൊബൈൽ ഫോണാന്നല്ലേ ഉള്ളത്.
1: അതെ.
2: അപ്പൊ വലിയ ഇതൊന്നും ഇല്ല കാരണ, ഇപ്പൊ എല്ലാവർക്കും മറവി തന്നെയാന്ന്. കുട്ടികളാന്നില്ല, വലിയാളാന്നുള്ള ഒന്നിനൊരു ഇതില്ല, എല്ലാത്തിനും മറവിയാ. ഒരു ദിവസം ഒരു തോട്ടിൽ തുള്ളിയ കഥ നീ അറിഞ്ഞാ? കൊറച്ച് ദിവസം മിഞ്ഞാന്നാറ്റോ
1: തുള്ളാനും പോയാ?
2: ഞാനല്ല കരുണ.
1: എന്റെ ആമിത, നിങ്ങള് നിങ്ങളെ പ്രായമൊന്നും കണക്കാക്കണ്ടേ.
2: എന്റെ കരുണ, ഞാനല്ലാന്ന്.
1: പിന്നെ നിങ്ങള് തുള്ളാൻ പോയി പറഞ്ഞതോ?
2: ഒരാൾക്കാറ് നീ ടിവിയിൽ കണ്ടിട്ടില്ല, കൊറച്ച് പേര് തോട്ടില് നല്ല ഓണം വെള്ളം കയറി. വെള്ളം കയറിയാകുമ്പോ ഈ കുട്ടിയക്കല്ലുണ്ട് ഒരു കുളിക്കുന്ന അസുഖം. നമുക്കുണ്ടേ, പണ്ടെല്ലാം നമ്മളും കുളിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നേരോ പെട്ടെന്ന് ഈ പെണ്ണുങ്ങളെ ഒറ്റ ചാട്ട തോട്ടിലേക്ക് കുളിക്കാൻ വേണ്ടിട്ട്. അതിന്റെ തൊട്ടു പുറകെ ആരുണ്ട്? അതിന്റെ മോനുണ്ട്, കുഞ്ഞു കുട്ടിയുണ്ടായിരുന്നു. അതും ചാടി. അതിന് അത്രയേ വയസ്സുമായിട്ടുള്ളേ. ഈ പെണ്ണെന്ത് ചെയ്ത്? തിമേർത്ത് കുളിയും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കുട്ടീനെ കാണുന്നില്ല. കുട്ടി ഒളിച്ചുപോയി. എന്നാടോ ഒഴുക്ക്, ചില്ലറയങ്ങാറ്റ ഒഴുക്ക്. എന്നാ പെരുമഴ പെയ്തിപ്പോ, എന്നാ ഓള് ശ്രദ്ധിക്കണ്ടേ എന്റെ കുട്ടിയുണ്ട് വെള്ളത്തിൽ നിന്ന്.
1: എന്റെ അമിത മറന്നുപോയിട്ടുണ്ടാവും.
2: ഉണ്ടാവുമായിരിക്കും, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: ഇപ്പൊ പറഞ്ഞ സംഭവം ഇപ്പൊ അടുത്ത് വന്ന സംഭവല്ലേ?
2: ആടെ കുറച്ച്
1: അതിന് വീഡിയോ എടുക്കാൻ ഒരാളും.
2: കുട്ടീനെ എവിടുന്നാ കിട്ടീനെന്ന് അറിയാ എനിക്ക്? എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാന്ന് കുട്ടീനെ കിട്ടീന്.
1: ആ കുട്ടീന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ. ആ വീഡിയോ എടുക്കുന്ന നേരത്ത് ആ കുട്ടീനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇന്നും ബാക്കി ഉണ്ടാവില്ല.
2: പക്ഷെ നേരം നമുക്ക് കാണാൻ പറ്റുമായിരുന്ന? ഇല്ലല്ലോ, അതായിരിക്കും ഓൻ ചിന്തിച്ചിട്ടുണ്ടാവുക.
1: എന്റെ അമിത, അതൊരു വല്ലാത്ത ചിന്തയാണ് എന്റെ അമിത.
2: ഓൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്ന് ആ കുട്ടീന്റെ പിറകെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ത് നല്ലായിരുന്നു കരണ. അപ്പൊ ആ കുട്ടിക്ക് ജീവനുണ്ടാ?
1: അതിനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ.
2: എന്താ കാലം പോയൊരു പോക്ക്, ഈ മൊബൈൽ ഫോൺ നിമിത്തം ഇല്ലേ ഒരാളും ജീവിച്ചിരിക്കൂല. നീ കണ്ടോ എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേ നിക്കുക, ചെറുത് വലുത് മൂത്ത ഒന്നുമില്ല.
1: നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ റോഡിലോട്ട് പോകുന്ന ആള് വലിയ ആളുണ്ടാവല്ലോ ഒന്നിച്ച്. എന്നാ ഈ കുഞ്ഞുമക്കളെ കയ്യെല്ലാം പിടിച്ചിട്ട് ശ്രദ്ധയോടെ കൂട്ടിട്ട് കൊണ്ടോണ്ടേ ഇവരങ്ങനെല്ലാം ചെയ്യുന്നുണ്ടാ?
2: ഇല്ല, ഇപ്പൊ എല്ലാത്തിനും അങ്ങ് തുറന്നു വിട്ട പോലെ ഇല്ലടോ പോന്ന്. എടോ കരണ, പണ്ട് കാലത്ത് നമുക്ക് ഏടിയും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാനാന്ന് പുരക്കുന്ന പീടിയെ പോക്ക്, ഉപ്പാപ്പ പറയും മോളെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങിട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞാല് അന്നേരം അത്ര വലിയ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ അങ്ങനെ കടന്നു പോകും. എന്നിട്ട് ഞാൻ പീടിയെ പോയിട്ട് അതുപോലെ സാധനം എടുത്ത് വീട്ടിൽ വരും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാന്നോ?
1: അല്ല, വണ്ടിയല്ലേ.
2: ഇപ്പോഴത്തെ കാലത്തിലെല്ലാം അങ്ങനെയാന്ന്.
3: എന്താണ് രണ്ടുപേരും കൂടി ഇന്നൊരു ചർച്ച?
2: ഇന്നത്തെ ചർച്ച എന്നാന്ന് അറിയാ കുട്ടിരാമേട്ടാ?
3: എന്താന്ന്?
2: മറവി.
3: മറവി.
2: ആ കാരണം രാവിലെ മുതലേ പരതാൻ തുടങ്ങിനി. പരതി പരതി ഓനൊരു തളർന്നു.
3: അന്നേരം
1: ഒന്നുമില്ല എന്റെ കുട്ടിരാമേട്ടാ.
3: ഒന്നുമില്ലേ?
1: അങ്ങനെയല്ല,
2: നീ എന്തിനാ പരതി?
1: ഞാനൊന്ന് പറയട്ടെ എന്റെ അമിന്താ, ബാങ്ക് എന്ന് വന്ന ചെറിയൊരു കഷ്ണം കള്ളാസാണ്.
3: ചെറിയ കഷ്ണം കള്ളാസാകുമ്പോ എവിടെയെങ്കിലും മറന്നു പോകുന്ന
2: സ്വാഭാവികളൊക്കെ
3: വെക്കും. അതിപ്പോ രാമായണം കണ്ടെത്തിയാലേ കിട്ടുള്ളൂ റേഷൻ കാർഡ്.
2: ഞാനാ പറഞ്ഞുകൊടുത്തിനൂട്ടിനാമട്ട
3: സ്വാഭാവികമാണ് പുസ്തകങ്ങളിലാണ് നമ്മള് വെക്കുക. എന്നിട്ട് എവിടെ കിട്ടി രാമായണം?
2: ഞാൻ പറഞ്ഞു കൊടുത്ത് ഭാഗവതത്തിന്റെ അടിയിലുണ്ട് രാമായണം. രാമായണം തുറന്നു നോക്കാൻ ഞാൻ പറഞ്ഞു.
3: അവിടെ മാത്രം നോക്കിയില്ലല്ലേ?
2: ഇല്ല, ഒരാളുണ്ടങ്ങ് പറമ്പത്ത്
3: പോയിട്ട്
1: ഞാനിടുന്നു തൊള്ളി ഇട്ട് വിളിച്ചിട്ട് ഓളെ കാണുന്നില്ല. എവിടെയാമോ പോയിന്? ഇനിയിപ്പൊ ഞാനിപ്പൊ ഇന്നലെ വന്ന വൈക്കെല്ലാം പോയിട്ട് പരതുന്നുണ്ടാവുമോ?
2: ഓളാടുന്ന് മറ്റേ ശാന്തേനോടാറ്റും വർത്താനം പറയുന്നുണ്ടാവും.
1: അല്ല
2: പിന്നെ
1: അങ്ങനെ ഉണ്ടാവുക?
2: പിന്നെന്താ, ഓക്കൊരാളെ കിട്ടുകയുണ്ട്. കൂട്ടരാമാട്ടാ, ഇതിപ്പം കരുണന്റെ

0: മാത്രം മറവിയല്ല, പൊതുവേ കണ്ടുവരുന്ന അസുഖമാണ് ഇപ്പൊ ഒരു മറവി. വെച്ച കുട്ടീനെ പോലും മറന്നു പോകുന്ന ടീമുകളാണ് ഇപ്പൊ ഉള്ളത്.
1: നമ്മളെ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ കണ്ടത് അല്ലേ, അതായത് ഒരു റോഡിലേക്ക് ചെറിയൊരു കുട്ടി നടന്ന് നടന്ന് വരുന്നു, ബസ് നിർത്തി ആ കുട്ടിയെ രക്ഷിക്കുന്നു അല്ലേ. പിന്നീടാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ വീടുന്ന് ഇങ്ങനെ കുട്ടി ഇറങ്ങി നടന്ന കാര്യം ഓർമ്മ വന്ന് തിരിച്ചു വന്നത്.
0: ഇതെല്ലാം എന്തുകൊണ്ടാന്നറിയാ?
1: എന്തുകൊണ്ടാ?
0: മൊബൈൽ ഫോൺ വന്നുകൊണ്ട്.
1: അതെ, നമ്മളെല്ലാവരും ഈ മൊബൈൽ ഫോണിന്റെ ലോകത്ത് ഇങ്ങനെ മുഴുകി നിൽക്കുമ്പോ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല.
2: എന്റെ കുട്ടരാമാട്ടാ, അമ്മ കുമ്മായാലും ആരും അറിയില്ലാന്ന്. ആ എന്തെന്നാ പറയണ്ടേ, പിള്ളമാരെ ചോറിന് വിളിച്ചാ വരെ മര്യാദയ്ക്ക് വരൂലെന്ന്. കംപ്ലീറ്റിന്റെ അത്തല്ലേ, തലയും കുത്തോട്ടാക്കിട്ട് ഇങ്ങനെ തോണ്ടല്ലേ.
0: ലാസ്റ്റ് കഴുത്തുവേൻ എടുക്കും.
2: ആ പണ്ടല്ലാങ്കിലും നമ്മളെ വിളിച്ചിട്ടില്ലെങ്കിലും നമ്മളെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവില്ലേ ഭക്ഷണം കഴിക്കാൻ
0: വേണ്ടി.
2: പിന്നെ ഇത് വിളിച്ചാലും വരൂല, ചോറെടുത്ത് മുമ്പിൽ വെച്ചു കൊടുത്താലും തിന്നൂല.
0: അഥവാ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ നോക്കിയിട്ടല്ലേ തിന്നുന്ന്. അതാണ് എനിക്ക് സഹിച്ചുകൂടാത്ത.
1: നമ്മൾ സ്ഥലകാല ബോധം നഷ്ടപ്പെടുത്തുകയാണ് ഇപ്പം ഈ ഫോണ്. അപ്പൊ അത് ഈ ഭക്ഷണം കഴിക്കാത്തതും മറ്റൊക്കെ നമുക്ക് ഒരു ഒരു പരിധിവരെ സഹിക്കാം, ഉൾക്കൊള്ളാം. പക്ഷെ കുട്ടികളെ മറന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടമല്ലേ അല്ലേ. നമ്മളിപ്പം റോഡിലൂടെ നടക്കുമ്പോൾ കുട്ടികളുടെ കൈകൾ നമ്മൾ മുറുകെ പിടിക്കാം, കുട്ടികളെ നമ്മളെ കൈകളിലെ പിടിക്കാം. കുട്ടികൾക്കറിയാം തങ്ങളെ നോക്കിക്കൊള്ളും നമ്മുടെ രക്ഷിതാക്കളും. അപ്പോൾ അതേസമയത്ത് വലിയ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുട്ടികളെ കാണാത്ത വാർത്തകൾ ധാരാളമുണ്ട്. നമ്മളെന്ത് വേണം കുട്ടികളെ, എപ്പോഴും അവരുടെ കൈകൾ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോവും, പ്രത്യേകിച്ച് മാൾക്കൂട്ടത്തിലൊക്കെ കൂട്ടം തെറ്റിപ്പോവും, കണ്ടെത്താൻ വലിയ പാടാണ്. മുതിർന്നവരാണെങ്കിൽ നമുക്ക് പലതരത്തിലും ഫോൺ ഉപയോഗിച്ചിട്ട് മറ്റൊക്കെ നമുക്ക് ആ സ്ഥലത്തേക്ക് വരാം. ചെറിയ കുട്ടികൾക്ക് അങ്ങനെ പറ്റില്ല. ആൾക്കൂട്ടത്തിൽ കുട്ടികളെ കാണാതാവുന്നത് വളരെ സ്വാഭാവികമാണ്. അതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മക്കളെപ്പോലും മറന്നു പോകുന്ന രക്ഷിതാക്കളാണ്.
0: ഒരു ദിക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാല് പിന്നെ അവർക്ക് അതിനെ കുറിച്ച് മാത്രമല്ലേ ഓർമ്മയുണ്ടാവൂ.
2: വാസ്തവം
0: കൂടെ ആരാ വന്നത്, മക്കളുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുണ്ടോ എന്നുള്ള ഓർമ്മ അവർക്കുണ്ടാ? ഇല്ലല്ലോ.
1: അപ്പൊ അത് തീർച്ചയായിട്ടും പുതിയ കാലത്ത് നമ്മൾ കണ്ടുവരുന്നൊരു ഇതുവരെ ഇല്ലാത്തൊരു പ്രവണത തന്നെയാണ്. അതുകൊണ്ടുണ്ടാകുന്ന അപകടം വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പുറത്തേക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്നത് തന്നെ പരമാവധി ചുരുക്കണം. കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ സ്വയം ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഇതുപോലെ പല അപകടങ്ങളും ഉണ്ടാകും, കുട്ടികളെ കാണാതാവും, അപകടങ്ങൾ സംഭവിക്കും.
0: കേട്ടല്ലോ കരണ, ശ്രദ്ധിച്ച് ഇനി വെച്ചോ. ഇനി ആടെ മറന്നു ഈടെ മറന്നു എന്ന് പറയാൻ നിൽക്കണ്ട. എനിക്ക് വേണമെങ്കിൽ ഞാൻ നല്ലൊരു സൂത്രം പറഞ്ഞുതരാം.
2: സൂത്രമുണ്ടാ?
0: പിന്നെന്താ?
2: എന്നോട് പറ.
0: നീ കലണ്ടറിൽ എഴുതി വെക്കുക, ഞാൻ എവിടെയാ ഈ സാധനം വെച്ചിനി, ഞാൻ എവിടെയാന്ന് ആ സാധനം അടക്കൊണ്ടേച്ചിന് നല്ല എഴുതി വെച്ചോളി.
2: ആമിൻതാ, അങ്ങനെ ഞാൻ പണ്ട് ചെയ്തിനേനോ?
0: എന്നിട്ടോ?
2: പക്ഷെ എഴുതി വെച്ചത് ഞാൻ അങ്ങ് മറന്നുപോയി.
0: ഏ
2: ആ

ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. പൊതുവെ പാട്ടുകളുമായിട്ട് ശ്രോതാക്കൾ നമ്മോടൊപ്പം ഉണ്ടാവാറുണ്ട്. ഇന്ന് പാട്ടുവിശേഷമായി എത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞതിഥിയാണ്. പേര് ചോദിക്കാം.
1: പാർവതി പ്രജീഷ്.
0: പാർവതി പ്രജീഷ്, വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
1: പാറുന്ന് വിളിക്കും, പറുട്ടിന്ന് വിളിക്കും.
0: എങ്ങനെ വിളിക്കുന്ന ഇഷ്ടം?
1: അത് ഏതായാലും കുഴപ്പമില്ല, ഫ്രണ്ട്സ് തന്നെ പാറുന്ന് വിളിക്കാം.
0: അപ്പൊ നമുക്ക് ടീ കൂട്ടി വിളിക്കാം അല്ലേ?
1: വിളിച്ചോ.
0: ഓക്കെ, പാട്ടുകള് കയ്യില് കരുതിയിട്ടുണ്ടോ?
1: ആ.
0: എത്ര പാട്ടുകളുണ്ട്?
1: കൊറേ ഉണ്ട്.
0: എല്ലാം പാറുട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്?
1: അതെ, കുറച്ചൊക്കെ എന്റെ കൂട്ടുകാർക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
0: പാട്ടുകൾ നമുക്ക് ശ്രോതാക്കളെ കൂടെ കേൾപ്പിച്ചാലോ?
1: കേൾപ്പിക്കാം.
0: ഫ്രണ്ട്സിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടേ? ആദ്യം ഏത് പാട്ടാണ്?
1: കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ എന്ന പാട്ടാണ്.
0: പാറുട്ടി നന്നായിട്ട് പാടുന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ രണ്ടുപേർ പാടിക്കൂടെ?

0: അടിപൊളി പാട്ട് നമ്മള് കേട്ടുല്ലേ?
1: അടിപൊളിയായിരിക്കും.
0: പാറൂട്ടി പാടിയതും സൂപ്പർ ആയിരുന്നു, നമ്മള് കേട്ട ഒറിജിനൽ ട്രാക്കും സൂപ്പർ ആയിരുന്നു. ഏത് സിനിമയിലെ പാട്ടാ ഇതെന്നറിയോ?
1: പൊന്നിച്ചാമി അല്ലേ?
0: പൊന്നിച്ചാമി തന്നെ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം കൊടുത്ത് ചിത്രചേച്ചി പാടിയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോ കേട്ടത്. അതിന് കുറച്ചു മുന്നേ പാറൂട്ടി പാടിയതും. അടിപൊളിയായിട്ടുണ്ടായിരുന്നു പാട്ട്.
1: താങ്ക് യു.
0: പാട്ട് പഠിക്കുന്നുണ്ടോ? എവിടെയാ?
1: മട്ടന്നൂർ ചിദംബരം.
0: കൊറേ കാലായ പാട്ട് പഠിക്കാൻ തുടങ്ങിട്ട്?
1: 5 വർഷമായി.
0: അപ്പൊ പ്രഗത്ഭയായ പാട്ടുകാരിയാണ്. എങ്ങനെയുള്ള പാട്ടുകളെ ഇഷ്ടം?
1: എനിക്ക് കൂടുതലും ഇമോഷൻ സോങ്സ് ഭയങ്കര ഇഷ്ടം.
0: ഏത് ഇമോഷനാ?
1: അങ്ങനെയൊന്നുമില്ല.
0: സങ്കടാണോ സന്തോഷാണോ?
1: സങ്കടം.
0: എല്ലാവർക്കും സങ്കടപ്പാട്ടുകൾ ഇഷ്ടല്ലേ?
1: എന്തേ,
0: എല്ലാരും സങ്കടപ്പാട്ടുകൾ ഇഷ്ടം എന്നാ പറയുന്നേ?
1: ആണോ?
0: ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് കരയോ?
1: അത്ര കരയേണ്ട പാട്ടുകളൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇമോഷണൽ സോങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ പാട്ട്.
0: കേൾക്കുമ്പോ പാറൂട്ടിക്ക് ആസ്വദിക്കാൻ തോന്നണം. അങ്ങനെയുള്ള വേറൊരു പാട്ടുകൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിച്ചാലോ?
1: പാട്ട് ഞാൻ കരുതിയിട്ടുണ്ട്.
0: ഏതാണ്?

0: പാടിയാലും
1: അടിപൊളി. പാറൂട്ടി പാടുമ്പോ ഞാനിങ്ങനെ ലയിച്ചിരുന്ന് കേട്ടുപോവാ.
0: ആണോ?
1: ആ, ഈ പാട്ട് ആർക്കു വേണ്ടിയെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: ഈ പാട്ട് പണ്ട് എന്റെ പ്രീവിയസ് സ്കൂളിൽ പഠിച്ച നന്ദബാല എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവളും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇപ്പോ അങ്ങനെ കാണാനൊന്നുമില്ല, വിളിക്കലും കുറവൊക്കെയാണ്.
1: എവിടെയാ നന്ദബാല പഠിക്കുന്നേ?
0: ശ്രീശങ്കര.
1: പാറൂട്ടി എത്രയല്ല?
0: ഞാൻ ആറിൽ.
1: ഏത് സ്കൂളിലാ?
0: മാളൂർ യു പി സ്കൂൾ.
1: പാട്ട് പഠിക്കുമ്പം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണല്ലോ.
0: ആ,
1: അപ്പൊ അതിനാരാ ഹെൽപ്പ് ചെയ്യുന്നേ?
0: എന്റെ അമ്മ.
1: അമ്മ വഴക്ക് പറയോ പാട്ട് പാടുമ്പോ?
0: പാട്ട് പാടുമ്പോ വഴക്ക് പറയില്ല, പാട്ട് പാടി കഴിഞ്ഞിട്ട് ചെലപ്പം വഴക്ക് പറയും.
1: അതെന്തിനാ പാട്ട് പാടി കഴിഞ്ഞിട്ട് വഴക്ക് പറയുന്നേ?
0: പാട്ട് പാടുമ്പോ എനിക്കാരും ഡിസ്റ്റർബ് ചെയ്യുന്ന ഇഷ്ടമല്ല. പാട്ട് പാടി കഴിഞ്ഞിട്ടല്ല അതിന്റെ കുറ്റങ്ങളെല്ലാം എന്നോട് പറയും.
1: ഓ, അങ്ങനെ. അപ്പൊ തിരുത്തി തരും. ഇങ്ങനെയല്ല, അങ്ങനെയാണ്, അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ. ഇപ്പൊ നന്ദബാലക്ക് വേണ്ടിയിട്ട് പെരുമഴക്കാലം എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ഒരു പാട്ട് കേൾപ്പിക്കാം. റഫീഖ് അഹമ്മദ് വരിക്കൽ എഴുതി എം ജയചന്ദ്രൻ ഈണം കൊടുത്ത് പാടിയിട്ടുള്ള മധുരമായിട്ടുള്ള പാട്ടാണ് റേഡിയോ മലബാറിലൂടെ എല്ലാവരെയും കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ പാടിക്കൊണ്ട് പാട്ടുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പാർവതി പ്രജീഷാണ് നമ്മോടൊപ്പം ഉള്ളത്. പാരുട്ടി, രണ്ട് പാട്ടുകൾ നമ്മൾ കേൾപ്പിച്ചു, ഇനിയും പാട്ടുകൾ ഉണ്ടല്ലോ. അതിനു മുന്നേ സ്കൂൾ വിശേഷങ്ങൾ പറഞ്ഞാലോ.
1: പറയാം.
0: എന്തൊക്കെയാണ്? ആരാണ് ക്ലാസ് ടീച്ചർ?
1: ക്ലാസ് ടീച്ചർ സ്നേഹ ടീച്ചറാണ്. സ്നേഹ ടീച്ചറെ പറ്റി പറയാമെങ്കിൽ കൊറേ ഉണ്ട്. പണ്ട് അഞ്ചാം ക്ലാസ്സിന്ന് ഒരു വലിയ വടിയിലെടുത്തിട്ട് വരുന്നതാണെന്ന് ഭയങ്കര പേടിയാവും. പക്ഷേ ഇപ്പൊ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് അത്ര വലിയ പേടിയില്ല. ഇപ്പൊ ഭയങ്കര കമ്പനിയാണ് നമ്മളോട്.
0: ഫ്രണ്ട്ലിയാണ്. ആരാ ബെസ്റ്റ് ഫ്രണ്ട്?
1: തൃക്ഷയ.
0: നല്ല പേരല്ലേ തൃക്ഷയ?
1: എനിക്ക് ഇഷ്ടമാ. അവക്ക് ഇഷ്ടമല്ല എന്നാ പറയുന്നേ.
0: എങ്ങനെ വിളിക്കുക തൃക്ഷയെ ക്ലാസ്സിന്?
1: തിച്ചു.
0: തൃക്ഷയ മാത്രമേ ഫ്രണ്ട് ആയിട്ടുള്ളൂ?
1: അല്ല, സ്മിയ, ശ്രീവേദ, അവരെല്ലാം.
0: അങ്ങനെ കൊറേ പേരുണ്ട്. ഏത് സബ്ജക്റ്റ് ഇഷ്ടം ഏറ്റവും കൂടുതൽ പഠിക്കാൻ?
1: സോഷ്യൽ.
0: അതെന്താ?
1: അതെന്താന്ന് വെച്ചാ പ്രത്യേകിച്ച് എനിക്ക് പണ്ടേ സോഷ്യലിനോട് ഭയങ്കര അടുപ്പം കൂടുതലാ. നാലാം ക്ലാസ് എൻവയോൺമെന്റൽ സയൻസ് അതുള്ളത്. അത് എനിക്ക് പഠിക്കാൻ തീരെ ഇഷ്ടമല്ല.
0: അതിനകത്ത് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ടല്ലോ, സോഷ്യലും അതുപോലെ
1: സയൻസും വരുന്നുണ്ട്. അപ്പൊ സയൻസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. സോഷ്യലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മാത്രമല്ല നമ്മളെ ടീച്ചർ പറ്റുന്നതും അത് ചുരുക്കി ഒരു ലൈനാണെങ്കിലും ഒറ്റ ലൈനാക്കി തരും.
0: സോഷ്യലാകുമ്പോ വർഷങ്ങള് പഠിക്കണം, സ്ഥലങ്ങള് പഠിക്കണം, ആൾക്കാരുടെ പേര് പഠിച്ചു വെക്കണം, ഇതൊക്കെ ഓർമ്മയില് നിക്കുവോ?
1: ഓർമ്മയില് നിക്കുവെന്ന് വെച്ചാ അതിരി ബുദ്ധിമുട്ടാ. എന്നാലും കുഴപ്പമില്ല, ഞാൻ പഠിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സോഷ്യലിന്റെ നോട്ട്ബുക്ക് കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: പാറൂട്ടി ഇങ്ങനെ പഠിക്കുന്നേ, ചില ആൾക്കാർക്ക് പഠിക്കാൻ ഹെൽപ്പിന് ഒരാൾ വേണ്ടി വരും, അമ്മയോ അച്ഛനോ?
1: വേണ്ട,
0: ഒറ്റക്ക് പഠിച്ചോളൂ.
1: ആ പഠിച്ചോളൂ. ഞാൻ പഠിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മനസ്സിലാക്കി, ഇപ്പൊ എന്തെങ്കിലും ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഫിലിമെല്ലാം പോലെ ഇങ്ങനെ ചിത്രം മനസ്സിൽ കണ്ട് അങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയി തോന്നും.
0: കഥ പോലെ വിഷ്വലൈസ് ചെയ്ത് സിനിമ കാണുന്ന പോലെ പഠിക്കും. അപ്പൊ അത് മൈൻഡിൽ ഉണ്ടാവുമല്ലോ. ഈ ചരിത്ര കഥകളൊക്കെ പഠിക്കാൻ ഇഷ്ടമാണോ?
1: വലിയ ഇഷ്ടം ഒന്നുമില്ല, എന്നാലും ഇഷ്ടമാണ്, കേൾക്കാനൊക്കെ ഇഷ്ടമാണ്.
0: ഭൂമിയെ കുറിച്ചൊക്കെ പഠിക്കുന്നത് അത് ഇഷ്ടമാണോ?
1: അതത്ര ഇഷ്ടമല്ല. എനിക്ക് ഏർലി ഹ്യൂമൻസിനെ കുറിച്ച് പഠിക്കുന്നത് കൂടുതൽ ഇഷ്ടം.
0: പഴയകാല മനുഷ്യന്മാരെ കുറിച്ച്. അപ്പോ നമുക്കൊരു പാട്ട് കേൾപ്പിക്കാൻ സമയമായില്ലേ? ഏത് പാട്ടാ?
1: അടുത്തത് മാനത്തെ അമ്പിളി തെല്ല് പോലെ എന്നിട്ടൊരു പാട്ടാ.
0: ഇപ്പോ ട്രെൻഡിങ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന പാട്ട്. സിതാര പാടിയതല്ലേ? എസ് രമേശൻ നായർ വരികൾ എഴുതി, മനു രമേശൻ ഈണം കൊടുത്ത അടിപൊളി പാട്ടാണ്. ഇതും പാടിത്തരൂലേ രണ്ടു വരി?
1: പാടിത്തരാം.

0: നീ
1: ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ആ, ഇതിന് എന്റെ അനിയത്തി. എനിക്ക് സ്വന്തമായിട്ടൊരു അനിയത്തി ഇല്ല, പക്ഷേ അതെന്റെ മാമന്റെ മോളാ. എന്റെ മാമന്റെ മോള് എനിക്ക് ശരിക്കും അനിയത്തിയെ പോലെ തന്നെയാ. അവള് ഉറങ്ങുമ്പോ ഞാൻ ഉറക്കാൻ പാടിക്കൊടുക്കുന്ന പാട്ടായത്.
1: അനിയത്തിന് ഉറക്കാൻ പാട്ടൊക്കെ പാടിക്കൊടുക്കുവോ?
0: ആ, പക്ഷെ ഉറങ്ങൂല.
1: പാട്ട് പാടിക്കൊടുക്കാറുണ്ട്?
0: പാട്ട് പാടുമ്പോ മെല്ലെ എണീറ്റ് ചിരിക്കും. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോ ചിലപ്പോ കണ്ണു ചിമ്മിപ്പോ ബെഡിലേക്ക് എടുത്തും എന്തായാലും എണീക്കും.
1: അനിയത്തിയുടെ പേരെന്താ?
0: ഇനാര.
1: എന്താ വിളിക്കും?
0: ഇന്നു.
1: നല്ല പേരാണല്ലോ. ആരെ പേര് പറഞ്ഞു കൊടുത്ത?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാറൂട്ടി വെയിറ്റ് ആണ്. അടുത്ത പാട്ട് ഏതാണെന്ന് പറയാൻ വേണ്ടിട്ട്
1: അടുത്തത് ഒരു തമിഴ് സോങ്ങാണ്.
0: തമിഴ് പാട്ടുകളും കേൾക്കാറുണ്ട്?
1: കേൾക്കാറുണ്ട്.

0: ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, ഇതിനാണ് എനിക്ക് ഏറ്റവും സങ്കടം ഫീൽ ചെയ്യുന്നൊരു പാട്ട്.
0: എന്തേ?
1: അമ്മമ്മ ഇപ്പൊ ഇന്നുവിനെ നോക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയേക്കാ.
0: മാമന്റെ അടുത്ത്?
1: മാമന്റെ അടുക്ക. അപ്പോ അനക്ക് സങ്കടമുണ്ട്, പക്ഷെങ്കില് എന്നെ നോക്കിയ പോലെ ഇന്നുവിനെ നോക്കണ്ടതല്ലേ. അതുകൊണ്ട്.
0: എന്നാലും അമ്മമ്മ കൂടെ ഇല്ലാത്തതിലൊരു വിഷമമുണ്ട്.
1: വിഷമമുണ്ട്.
0: ആരൊക്കെ വീട്ടിലുള്ളത്?
1: അപ്പൂപ്പൻ, ഞാന്, അമ്മ, അച്ഛൻ.
0: പേര് പറയാ എല്ലാരുടെ?
1: അമ്മയുടെ പേര് സൂര്യ, അച്ഛന്റെ പേര് പ്രജീഷ്, അപ്പൂപ്പന്റെ പേര് ജനാർദ്ദൻ.
0: അമ്മ?
1: മാലൂര് അമ്മമ്മയുണ്ട്. അമ്മമ്മ ഇപ്പോ എന്റെ മേമേന്റെ കൂടെയാണ്. അമ്മമ്മയുടെ പേര് പ്രസന്ന.
0: പഴശ്ശിയിലാണെങ്കിലോ?
1: അവിടെ അമ്മമ്മ, അപ്പൂപ്പൻ,

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരസ്വരമുള്ള ഒരു കൊച്ചുമിടുക്കിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പാറുക്കുട്ടിയാണ്. പാറുട്ടി, അടുത്ത പാട്ട്.
1: അടുത്തത് ഒരു സെമി ക്ലാസിക്കൽ സോങ് ആണ്.
0: ഓക്കെ,
1: അമ്പിളിക്കല ചൂടും.

0: പുഷ്പഭാണനൊരു മന്ത്ര കൊണ്ടു ചുടു ഭസ്മമായിരതി ഹൃദയമുരുകവെ ഉയർന്നു കേളി താളമുടു നിരമുണർന്നു ധൂളി പടലമുയരവേ.
1: ആഹാ, ഇത്രയും നന്നായിട്ട് പാടുന്ന ആള് സ്കൂളില് പ്രോഗ്രാംസിന് പങ്കെടുക്കുമല്ലോ. ഏതൊക്കെ ഐറ്റത്തിനായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നേ?
2: കഴിഞ്ഞ പ്രാവശ്യം ലളിതഗാനം, പിന്നെ ശാസ്ത്രീയ സംഗീതം, തമിഴ് പദ്യം, ഗ്രൂപ്പ് സോങ് മലയാളം, ദേശഭക്തി ഗാനം.
1: ഇതില് തമിഴ് ഗാനം ഓർക്കുന്നുണ്ടോ? ഇപ്പോ
2: അത്ര വലുതായിട്ട് ഓർക്കുന്നില്ല,
1: എന്നാലും ചെറുതായിട്ട് ഓർക്കുന്നുണ്ടാവുമല്ലോ. രണ്ടുപേരെയും പാടിത്തരുമോ?
2: ഇത് തമിഴായോണ്ട് പാടല് കുറവാ,
1: പറയലാണ്. സ്റ്റാർട്ടിങ് ഒന്ന് ചൊല്ലുവോ.
2: ദുച്ഛാ

0: എന്താ പറഞ്ഞത്?
1: ദ്രൗപദീന്റെ വസ്ത്രാക്ഷേപത്തില് പറയുന്ന രണ്ടു മൂന്ന് വാക്ക് എന്താന്ന് എനിക്ക് അമ്മ പറഞ്ഞത്.
0: മഹാഭാരതത്തിലെ ചില ഏടുകളാണ്.
1: അതെ,
0: അടിപൊളിയായി. നമുക്ക് പാട്ട് കേൾപ്പിക്കണ്ടേ? രാജശില്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഓൻ വി വരികൾ എഴുതി, രവീന്ദ്രന്മാർ ക്ഷീണം കൊടുത്ത് ചിത്ര പാടിയിട്ടുള്ള പാട്ടാണ്. ഇതിന് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: ഇത് ശ്രോതാക്കൾക്കും എല്ലാവർക്കും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പാർവതി പ്രജേഷാണ് നമ്മുടെ കൂടെയുള്ളത്. പാർവതി, അടുത്ത പാട്ട് കേൾപ്പിക്കാൻ സമയമായില്ലേ? ഏതാണ്
1: അടുത്തത്? ഭൂമിയെ സ്നേഹിച്ച.
0: നീ എത്ര ധന്യയിലാണോ?
1: അതെ.
0: ഈ പാട്ട് എങ്ങനെ ഇത്ര ഇഷ്ടപ്പെട്ടെന്ന്
1: പറഞ്ഞാൽ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, അത് ഞാൻ പാട്ട് പാടിയിട്ട് പറയാം.
0: ഓക്കെ.

0: വെല്ലുവിളി. ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ഇത് റേഡിയോ മലബാർ ലക്ഷ്യനേച്ചിക്കാണ് ഡെഡിക്കേഷൻ ചെയ്യുന്നത്.
0: അതായത് എനിക്ക് തന്നെ.
1: അതെ,
0: നമ്മൾ അന്ന് ഒരുമിച്ച് കേട്ട പാട്ടായത് അല്ലേ.
1: അതെ.
0: അപ്പൊ എനിക്ക് വേണ്ടി പാറൂട്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഈ പാട്ട് നമുക്ക് കേൾപ്പിക്കാം. അതിനു മുന്നേ ഇവിടെ നമ്മൾ കുറച്ച് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് പറയുമ്പോഴേ ശ്രോതാക്കൾക്ക് ആളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ അടുത്ത് ചെയ്തത് നാടകം ഏതായിരുന്നു?
1: ഘടോത്ഗജ എന്ന് പറഞ്ഞ നാടകം.
0: അസുരഗോത്രത്തില്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അസുരഗോത്രത്തിലെ കുഞ്ഞു ഘടോത്ഗജനാണ് നമ്മളെ കൂടെ ഉള്ളതെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു നാടകത്തിന്റെ എക്സ്പീരിയൻസ്?
1: നല്ലായിരുന്നു. അതൊരു ആൺകഥാപാത്രം ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
0: മാച്ച് ആവൂലെന്നൊരു ഡൗട്ട്. പക്ഷെ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ.
1: ആണോ?
0: കേട്ടിരുന്നോ നാടകം? കേട്ടിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു?
1: അടിപൊളിയായിരുന്നു.
0: സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ.

റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. നമ്മൾ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മധുരതരമായിട്ടുള്ള പാട്ടുകളായിരുന്നു എല്ലാം. പാറുട്ടി പാട്ട് പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഏതാണ്?

0: ഒരു മെയ് മാസ പുലരിയിൽ നിന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് രവീന്ദ്രൻ മാഷ് മ്യൂസിക് കൊടുത്ത ഒരു പാട്ടാണ് പി ഭാസ്കരൻ മാഷാണ് വരികൾ എഴുതിയത്. ഇതിന്റെ വരികള് പാറൂട്ടി ശ്രദ്ധിച്ചോ?
1: എന്താണ്?
0: സ്വപ്നത്തില് പൂമ്പാറ്റയായി മാറുന്നല്ലേ പറഞ്ഞത്, നല്ല നിറങ്ങളുള്ള ചിറകുകളൊക്കെയുള്ള പൂമ്പാറ്റയായി മാറുന്നല്ലേ.
1: അതെ.
0: അപ്പോ പാറൂട്ടിക്ക് ഭാവിയില് എങ്ങനെയുള്ള ഒരു പൂമ്പാറ്റ ആവാനാ ഇഷ്ടം?
1: എനിക്ക് പാട്ടുകാരിയെ പോലെയുള്ള ചിത്രമേ പോലെയുള്ള ഒരു പൂമ്പാറ്റ.
0: പാട്ടുകാരി ആവാനാണ് ഇഷ്ടം?
1: അതെ.
0: ഏത് ജോലി മേഖലയാ ഇഷ്ടം?
1: എനിക്ക് പൈലറ്റ് ആവാനാ ഇഷ്ടം.
0: അച്ഛനും അമ്മയും എന്താ പറയുന്നത്?
1: അച്ഛനും അമ്മയും ഏതൊക്കെ പണിയെടുക്കണമെന്നേ പറഞ്ഞു.
0: എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം.
1: അതെ.
0: പൈലറ്റിനോട് ഒരു ഇഷ്ടം വരാൻ?
1: ഇഷ്ടം വരാൻ കാരണം എനിക്ക് ഇപ്പോഴേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണം. അങ്ങനെ എന്റെ അച്ഛൻ പോയിട്ടുണ്ട് പണ്ട്, പക്ഷെ ഞാനും അമ്മയും ഇതുവരെ പോയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോ ഞാൻ വലുതായിട്ട് എന്റെ അമ്മേനെയും അച്ഛനെയും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊന്ന് ഫ്ലൈറ്റ് കയറ്റണമെന്നുണ്ട്.
0: അതിന് വേണ്ടിട്ടാണ് പൈലറ്റ് ആവുന്നേ. അപ്പൊ ആഗ്രഹം എന്തായാലും നടക്കട്ടെ. ഈ പാട്ട് പോലെ തന്നെ ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഉണ്ട്.
0: ആർക്കാ?
1: എന്റെ അച്ഛനും അമ്മക്കും വേണ്ടി.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാർവതിയാണ് നമ്മുടെ കൂടെ ഇഷ്ടഗാനങ്ങളുമായിട്ടുള്ളത്. അടുത്ത പാട്ട് സെലക്ട് ചെയ്തിട്ട് ആളുടെ തയ്യാറായി നിൽക്കുകയാണ്.
1: കോളേജ് കുമാർ എന്ന സിനിമയിലെ കാണാ കുയിലിൻ പാട്ടിന് ഞാൻ എടുക്കുന്നത്.

0: ആർക്കു വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഇതിലെ ഒരു വരി കേൾക്കുമ്പോ അശ്വിനേച്ചിക്ക് എന്താ തോന്നിയത്?
0: ഇപ്പൊ പാടിയതിലെ വരിയാണോ?
1: അതെ.
0: അച്ഛനെ കുറിച്ചാ?
1: അതെ.
0: അപ്പൊ അച്ഛനെ വേണ്ടിട്ടാണ്?
1: അതെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. പാർവതി പ്രജീഷാണ് നമ്മളോടൊപ്പം പാട്ടുവിശേഷങ്ങളുമായിട്ടുള്ളത്. പാറുട്ടി, അടുത്ത പാട്ട്.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ നല്ലൊരു പാട്ട് നമ്മളിപ്പോ കേട്ടില്ലേ? പാട്ടിട്ട് ഇത് ആർക്ക് വേണ്ടിയായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്തത്?
1: ഇത് എന്റെ പണ്ടത്തെ, ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ സ്കൂളിലെ എന്റെ അച്ഛമ്മായിരുന്ന അനിമാഷനും പിന്നെ കൂടെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിട്ട്.
0: ഇനിയും ഒരു പാട്ട് കൂടെ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കേ,
0: ഏതാണ്
1: അടുത്തത്? നിനവേ നീയെന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്.

0: പറയുന്നത്, ഞാൻ പഴശ്ശീലമ്മമ്മേനെ കുറിച്ച് പറയില്ല, അതേപോലെ എൻ്റെ മാരൂലി അമ്മമ്മയും, അതായത് എൻ്റെ അച്ഛമ്മയും അച്ചാച്ചനും, പിന്നെ എൻ്റെ മേമ, അവരെ മക്കള് സാത്തൂട്ടൻ പാത്തൂട്ടൻ, അവര് വന്നാൽ പിന്നെ ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും, അവരെ എനിക്ക് മറക്കാൻ പറ്റൂല. പിന്നെ ഇന്നുവിന്റെ അമ്മച്ചനും മാമനും മാമി, അവരും എന്നെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്.
1: ഇവർക്കൊക്കെ വേണ്ടിട്ടാണ് ഈ പാട്ട് ചോദിച്ചത്.
0: അതെ,
1: കേൾപ്പിച്ചു കൊടുക്കാം.
0: ഓക്കെ.

0: മലബാറിലൂടെ ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പാർവതി പ്രജീഷാണ്. പാർവട്ടി നമുക്ക് പാട്ടുകൾ പാടിത്തന്നു, ഒപ്പം മനോഹരമായിട്ടുള്ള പാട്ടുകള് നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. പാർവട്ടിക്ക് എന്താണ് ഇപ്പൊ പറയാനുള്ളത്?
1: എല്ലാവരും എന്റെ ഈ പാട്ട് കേട്ട് സന്തോഷിക്കും തോന്നുന്നു, എന്റെ പാട്ടുകൾ ഇഷ്ടമായിട്ടുണ്ടാവുന്നു വിശ്വസിക്കുന്നു.
0: അപ്പോ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി പാട്ട് വിശേഷങ്ങൾ പങ്കുവെച്ച പാർവട്ടിക്ക് ഒത്തിരി താങ്ക്സ്.
1: താങ്ക് യു.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചിത്രപരിചയം, ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പ്രതികരണം, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാടകനേരം, നാടകം നെല്ലിക്ക 1-ാം ഭാഗം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ്.

0: ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഗായിക എസ് ജാനകി അന്തരിച്ചു. പാട്ടിന്റെ തേനും വയമ്പും നാവിൽ തൂകിയ വാനമ്പാടി മറഞ്ഞു. ദക്ഷിണേന്ത്യയുടെ ഗാനകോകിലം എസ് ജാനകി 88 വയസ്സിൽ വിടവാങ്ങി. 60 സംഗീത ജീവിതത്തിനിടെ 17 ഭാഷകളിലായി അനേകായിരം ഗാനങ്ങൾ, 4 ദേശീയ പുരസ്കാരങ്ങൾ. മൃതദേഹം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് ഹനിയാനഹുണ്ടി ഫാം ഹൗസിൽ. മതാചാരത്തിൻ്റെ ഭാഗമായാൽ പോലും ജലാശയങ്ങൾ മലിനമാക്കാൻ ആർക്കും അവകാശമില്ലെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വ്യക്തമാക്കി. ശേഷക്രിയക്കെത്തുന്നവർ തമിഴ്നാട്ടിലെ താമ്രപർണി നദിയിൽ ടൺ കണക്കിന് വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും ഒഴുക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനും ജസ്റ്റിസ് പുകഴേന്തിയും അടങ്ങുന്ന ബെഞ്ചിന്റെ നിരീക്ഷണം. ആചാരവിരുദ്ധമാണെന്ന് തുടർച്ചയായി പറഞ്ഞിട്ടും പമ്പയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നത് തുടരുന്നു. ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഇതിൽ മാറ്റമില്ല. തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇത് ശീലിച്ചിട്ടുള്ളത്. ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കാനുള്ള സിനിമകൾക്കും സെൻസർ ചെയ്തുള്ള സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത് കേന്ദ്ര പരിഗണനയിൽ. സട്ലജ് സിനിമാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് ബാധകമായ കേന്ദ്ര ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ പരിശോധനയ്ക്ക് കീഴിൽ ഒ ടി ടി ഉള്ളടക്കം വരുന്നില്ല. 2021 ഐ ടി ചട്ടത്തിന് കീഴിലാണ് ഒ ടി ടി വരുന്നത്. വിയറ്റ്നാമിലെ ഹുക്വോക്ക് ദ്വീപിന് സമീപം ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് ബോട്ട് മറിഞ്ഞ് മലയാളി ദമ്പതിമാരുൾപ്പെടെ 15 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മരിച്ചു. മെഡിക്കൽ വ്യാപാര രംഗത്തെ പ്രമുഖരായ വിക്ടറി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ, കുട്ടാരക്കര, കിഴക്കേക്കര, കൃപാനഗർ, 90 ആവികോട്ട് ഹൗസിൽ എ സി തോമസ്, ഭാര്യ ലൗനി തോമസ് എന്നിവരാണ് മരിച്ചത്. വിവാഹച്ചടങ്ങിൽ പങ്കെടുക്കാൻ ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട 5 മരിച്ചു. തൃശൂർ തിരുവമ്പാടി സ്വദേശി ആദിത്യ കൃഷ്ണദ്വീപാണ് ഇന്നലെ രാത്രി വൈകി മരിച്ചത്. കൂടാളി കുംഭത്ത് കാർ അപകടത്തിൽ 5 മരിക്കാനിടയായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജില്ലയിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് വി കെ സനോജ് MLA കലക്ടർക്ക് കത്ത് നൽകി. മട്ടന്നൂർ മേഖലയിൽ 2 6 വാഹനാപകടത്തിൽ മരിച്ചത്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന രാപ്പകൽ സമരം തുടരും. കലക്ടർ പി വിഷ്ണുരാജന്റെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്ത ചർച്ചയും ഒത്തുതീർപ്പായില്ല. മയക്കുമരുന്നിനെതിരായ തുഫാൻ ഓപ്പറേഷൻ മദ്യത്തിനെതിരെയും പ്രഖ്യാപിക്കാൻ നടപടിയെടുക്കണമെന്ന് കേരള സർവോദയ മണ്ഡലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഭരണം മാറിയിട്ടും കിട്ടക്കടത്തിൽ തീരുമാനമാകാതെ സർക്കാർ കരാറുകാർ. പ്രധാന വകുപ്പുകളിൽ നിന്ന് ഇവർക്ക് കിട്ടാനുള്ള കുടിശ്ശിക 12,000 കോടി കവിഞ്ഞു. പൊതുമരാമത്ത്, ജലവിഭവം, തദ്ദേശ സ്വയംഭരണം എന്നിവയിൽ നിന്നാണ് കിട്ടാൻ ഏറെയുള്ളത്. 100 കൊണ്ട് സംസ്ഥാനത്ത് 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൂത്താട്ടുകുളം നഗരസഭാ ടൗൺ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഭക്ഷ്യവകുപ്പ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 100 കൊണ്ട് 50,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകും. ഉപഭോക്തൃ വകുപ്പ് 1,000 സ്കൂളുകളിൽ കൺസ്യൂമർ

0: ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും വന്ദേ മാതരവും ജനഗണമനയും മുഴുവനായി ആലപിക്കണമെന്ന് നിഷ്കർഷിച്ച് ആഭ്യന്തര മന്ത്രാലയം ഇതുൾപ്പെടെയുള്ള ദേശീയ ഗീതത്തിന്റെയും ദേശീയ ഗാനത്തിന്റെയും ആലാപന പ്രോട്ടോകോൾ പരിഷ്കരിച്ച് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നിയമോപദേശം തേടിയിട്ടുണ്ട്. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിച്ചു. തുരങ്കപാതയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതി സമിതി പരിശോധിക്കും. ഒരു മാസത്തിനകം റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം നിർമ്മാണം തുടർന്നാൽ മതിയെന്നാണ് നിർദ്ദേശം. ചിങ്ങമാസം മുതൽ ശബരിമല തന്ത്രിസ്ഥാനം മകൻ കണ്ഠരര് ബ്രഹ്മദത്തിന് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് തന്ത്രി കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകി. തീരുമാനം ഹൈക്കോടതി എടുക്കട്ടെ എന്നാണ് ബോർഡ് നിലപാട്. ശാരീരിക അവശതയുള്ളതിനാൽ ഒഴിവാക്കണമെന്നാണ് രാജീവര് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ കത്തിൽ പറയുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജിയിലെ വ്യവസ്ഥകളിൽ ഇളവ് തേടി കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ഭവന നിർമ്മാണ പദ്ധതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തുക, കാർഷിക വിളവെടുപ്പ് കാലത്ത് 60 ദിവസം ജോലി ഒഴിവാക്കണമെന്ന വ്യവസ്ഥയിൽ ഇളവ്, കേന്ദ്രവിഹിതം ഉയർത്തണം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. വിഴിഞ്ഞം വിഷയത്തിൽ CPMൽ 2 അഭിപ്രായമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MSC ഓഹരി സർക്കാർ അറിയാതെ കൊടുക്കുന്നതിലാണ് പ്രശ്നമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് ചോദ്യചോർച്ചാ കേസിലെ CBI കുറ്റപത്രത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അധികൃതരോ പ്രതികളാവില്ലെന്ന് സൂചന. അതിനാൽ വിചാരണയ്ക്കായി CBI മുൻകൂർ അനുമതി തേടേണ്ടിവരില്ല. ഈ മാസം തന്നെ CBI കുറ്റപത്രം സമർപ്പിച്ചേക്കും. വായന എന്ന ലഹരിയിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറിയാൽ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വലിയ വിജയമായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കല്ലാടിയിൽ മണ്ണിടിഞ്ഞ സംഭവത്തിൽ പരിശോധന നടത്തുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. ഇതിനുശേഷമായിരിക്കും കേന്ദ്രത്തിന്റെ പരിശോധന. ശത്രുവിന്റെ റഡാറിനെ വെട്ടിച്ച് മുന്നേറാൻ കഴിയുന്ന തദ്ദേശീയ സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി ഇനി നാവികസേനയ്ക്ക് സ്വന്തം. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ, ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ, ഭൂതല മിസൈൽ, അത്യാധുനിക അന്തർവാഹിനി വേദ സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ടാകും. പ്രൊജക്ട് 17A ഭാഗമായി നിർമ്മിച്ച INS മഹേന്ദ്രഗിരി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ കമ്മീഷൻ ചെയ്തു. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്ത്രപരമായ പങ്കാളിത്തമാക്കി ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം. ഇന്നലെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയുടേതാക്കി വർദ്ധിപ്പിക്കാനുള്ള പഞ്ചവത്സര ലക്ഷ്യവും നിശ്ചയിച്ചു. UN രക്ഷാസമിതിയിലെ ഇന്ത്യയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ കാണും. നാളെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ 2028-29 കാലയളവിൽ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചരണത്തിന് ജയശങ്കർ തുടക്കമിടും. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ നീക്കവുമായി ബന്ധപ്പെട്ട് വീണ്ടും സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഇന്നലെ ഒമാനിലെത്തി. ഹോർമസിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുകയെന്നതാണ് അജണ്ട. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടി നാളെ തുടങ്ങും. മുന്നോടിയായി ഓരോ സ്കൂളുകളിലും ഒഴിവുള്ള സീറ്റിന്റെ വിശദാംശങ്ങൾ ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇത് പരിശോധിച്ച് വേണം അലോട്ട്മെന്റിനായി അപേക്ഷിക്കേണ്ടത്. August 5 പ്രവേശനം അവസാനിക്കുക. രാജ്യസുരക്ഷയ്ക്കും പ്രതിരോധ മേഖലയ്ക്കുമായി ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിൽ കേരളത്തിന് വൻ കുതിപ്പ്. 2020-21 സാമ്പത്തിക വർഷം 46.18 കോടി രൂപയായിരുന്ന കെൽട്രോണിന്റെ വിറ്റുവരവ് 200 കോടിയിലേക്ക് ഉയർന്നു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി എല്ലാ ജില്ലകളിലും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2026 UG PG അഡ്മിഷൻ ആരംഭിച്ചു. August 4 ഓൺലൈനായി ഫീസടച്ച് രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വലിയ ആനസംഗമത്തിനൊരുങ്ങുകയാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം തിരുമുറ്റം. ഈ മാസം 17 കർക്കിടകം 1 നടക്കുന്ന ആനയൂട്ടിൽ 50 ആനകളെത്തുമെന്നാണ് പ്രതീക്ഷ. ഇത്രയും ആനകൾ ഒരുമിച്ച് ആനയൂട്ടിനെത്തുന്ന മറ്റൊരിടം കേരളത്തിലില്ല. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോൾ. ബെൽജിയത്തെ തോൽപ്പിച്ച് സ്പെയിൻ സെമിഫൈനലിൽ. ഇന്ന് രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം. ഇംഗ്ലണ്ടിൽ രക്ഷയില്ലാതെ ഇന്ത്യൻ ടീം. 5th T20 ക്രിക്കറ്റ് മത്സരത്തിലും ഇന്ത്യക്ക് ദയനീയമായ തോൽവി. 56 റൺസിനാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഇതോടെ പരമ്പര ഇംഗ്ലണ്ട് 4-0 സ്വന്തമാക്കി. ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
2: 9447371836.
1: 8078502836.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.
6: അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പുരസ്കൃത ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇപ്പോൾ കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണോത്ത്.

ആലാപന സൗകുമാര്യം കൊണ്ട് സംഗീതാസ്വാദകരെ ആനന്ദ നിർവൃതിയിലാഴ്ത്തിയ പ്രിയ ഗായിക എസ് ജാനകി അന്തരിച്ചു. പാട്ടിൻ്റെ തേനും വയമ്പും നാവിൽ തൂകിയ വാനം പാടി നമ്മ വിട്ടുപോയി ദക്ഷിണേന്ത്യയുടെ ഗാനകോകിലം എസ് ജാനകി 88-ാമത്തെ വയസ്സിൽ

സ്വരമാധുരിയുടെ മഞ്ഞണിപ്പൂ നിലാവ് ഇനി ഓർമ്മകളിൽ നിത്യഗാനമായി അവശേഷിക്കും. അനുഗ്രഹീത ശബ്ദത്തിൻ്റെ ഉടമയായ ആ അനശ്വര ഗായികയുടെ ഓർമ്മകൾക്ക് മുന്നിൽ റേഡിയോ മലബാറിൻ്റെ ഒരു പിടി അശ്രുപുഷ്പങ്ങൾ.

60 വർഷത്തെ സംഗീത ജീവിതത്തിനിടെ 17 ഭാഷകളിലായി അനേകായിരം ഗാനങ്ങളാണ് സംഗീതാസ്വാദകർക്ക് ജാനകിയമ്മ സമ്മാനിച്ചത്. സ്വന്തമെന്ന് ഓരോ ഭാഷക്കാർക്കും തോന്നും വിധമായിരുന്നു ജാനകിയുടെ ആലാപനം. മലയാളം, തെലുഗ്, കന്നഡ, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, സംസ്കൃതം, ബെഡഗ, പഞ്ചാബി, കൊങ്കിണി, അസമീസ് തുടങ്ങി 17 ഭാഷകളിലൂടെ ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് മായാത്ത മുദ്ര പതിപ്പിച്ച എസ് ജാനകി സിംഹള, ഇംഗ്ലീഷ്, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകളിലും പാടിയിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 14 ഗാനങ്ങൾക്കാണ്. 1970 പുറത്തിറങ്ങിയ സ്ത്രീ എന്ന പടത്തിൽ ഇന്നലെ നീയൊരു എന്നാരംഭിച്ചു.

1981 ൽ ഓപ്പോൾ എന്ന സിനിമയിൽ ഏറ്റുമാനൂരമ്പലത്തിൽ എന്ന ഗാനം

നാല് ദേശീയ അവാർഡുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ 33 അവാർഡുകൾ. ആയിരത്തി തൊള്ളായിരത്തി 38 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ് ജനിച്ചത്. 3 വയസ്സു മുതൽ പാടാൻ തുടങ്ങി. 10 വയസ്സുവരെ മാത്രമായിരുന്നു ഔപചാരികമായ സംഗീത പഠനം. 1997 ഭർത്താവ് വി രാമചന്ദ്ര പ്രസാദിൻ്റെ മരണശേഷം സിനിമാ ഗാനരംഗത്ത് സജീവമല്ലാതായി. 2016 സംഗീത ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ച ശേഷം മൈസൂരുവിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു എസ് ജാനകി. 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൻ എന്ന ദുഃഖഗാനം ആലപിച്ചുകൊണ്ട് മലയാളത്തിൽ തുടക്കം കുറിച്ചു. 1977 16 വയതിനിലെ എന്ന തമിഴ് ചലച്ചിത്രത്തിലെ സിന്ദൂരപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത്. തുടർന്ന് 1981 ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിലെ

ഏറ്റുമാനൂർ അമ്പലത്തിൽ 1984 തെലുങ്ക് ചിത്രമായ സിതാരയിലെ വെന്നല്ലോ ഗോദാരി ആനന്ദം, 1992 തമിഴ് ചിത്രമായ തേവർ മകനിലെ ഇഞ്ചിയിടിപ്പഴക എന്നീ ഗാനങ്ങൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം 11 തവണയും തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം 7 തവണയും ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ പുരസ്കാരം 10 തവണയും മറ്റ് സംസ്ഥാന പുരസ്കാരങ്ങളും എസ് ജാനകിക്ക് ലഭിച്ചു.

എസ് ജാനകി വിട പറയുമ്പോൾ ഓരോ സംഗീതാസ്വാദകന്റെയും മനസ്സിൽ സ്വന്തം വീട്ടിലൊരാൾ വിട പറയുന്ന വേദനയാണ്. നമ്മുടെ ജീവിതവുമായി അത്രമേൽ ഇഴചേർന്ന സംഗീത ജീവിതം അപൂർവമാണ്. നാദസ്വര വിദ്വാനായിരുന്ന പൈതി സ്വാമിയുടെ കീഴിൽ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയ ഈ ഗായികക്ക് ശാസ്ത്രീയമായ സംഗീത പഠനം അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഗീതം ആ ശ്വാസത്തിൽ ഇഴുകിച്ചേർന്ന ജീവധാരയായിരുന്നു. അതുകൊണ്ട് തന്നെ പാടിയ ഭാഷകളിലെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും കൊണ്ട് ജാനകീസ്വരം എക്കാലത്തെയും പ്രിയപ്പെട്ട ശബ്ദമായി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയതോടെയാണ് ഈ സംഗീത ജീവിതം ശ്രദ്ധേയമാവുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിൻ്റെ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവുവിൻ്റെ സംഗീത സംവിധാനത്തിൽ ഒരു ഗാനം പാടി സിനിമാ സംഗീത രംഗത്ത് ആദ്യ ചുവട് വെച്ചു. പക്ഷെ പടം പുറത്തു വന്നില്ല. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും തിളങ്ങി.

പുരസ്കാരങ്ങൾക്കെല്ലാം അപ്പുറമാണ് ഗാനാസ്വാദകരുടെ മനസ്സിൽ എസ് ജാനകിക്കുള്ള സ്ഥാനം. എസ് ജാനകിയുടെ ഒരു പാട്ടുമൂളാത്ത ഒരു ദിവസം മലയാളിയുടെ ജീവിതത്തിലുണ്ടാകില്ല. കിളിനാദത്തിൻ്റെ മാസ്മരിക വശ്യതയാണ് ജാനകി എന്ന ഗായികയെ മെലഡികളുടെ രാജകുമാരിയാക്കി മാറ്റിയത്. എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളാണ് അവ. മലയാളികളുടെ ഹൃദയമുരളികയിൽ ഒരു സുന്ദര രാഗമായി വിരുന്നു വന്ന സ്വരഭംഗിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ആ പാട്ടും ആ സ്വരവും നാദശലഭങ്ങളായി ഇവിടെ തുടിച്ചുകൊണ്ടേയിരിക്കും. സംഗീതം ഉള്ളിടത്തോളം ആ അനശ്വര സ്മരണകളും.

മാനവരാശിയുള്ള കാലത്തോളം സംഗീതം അനശ്വരമാണ്. സംഗീതമുള്ളിടത്തോളം എസ് ജാനകി എന്ന അനശ്വര ഗായികയുടെ മധുര ശബ്ദവും നമ്മോടൊപ്പം ഉണ്ടാകും. അനശ്വരതയിൽ മഹാനിദ്രയിലേക്ക് പലായനം ചെയ്ത സംഗീതത്തിൻ്റെ അമ്മയെ, എസ് ജാനകിയെ ഹൃദയപൂർവം ബാഷ്പാഞ്ജലികളോട് സ്മരിക്കുകയാണ് റേഡിയോ.

0: ഇപ്പോൾ കേട്ടത് അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പുരസ്കൃത ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണകുമാർ കണ്ണോത്ത്.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: സുരേഷ് ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
1: വിജയ മാഷ ഏത്?
0: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
1: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
0: നിങ്ങളൊരു കാര്യം,
1: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
0: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
1: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
0: സുരേഷ് ഏട്ടാ,
2: എന്താ ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും
3: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
2: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
4: ഈശ്വരാ, എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
2: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
5: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ അത് നികത്തിയില്ലേ അവള്?
3: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടത്തിലാണ്.
5: ജയദേവ,
2: കാലം കരിച്ചു കളഞ്ഞ കൗമാര പ്രണയവല്ലരി തളിർക്കുകയാണ്.
0: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരമ്മ, പിന്നെ കുറേ മക്കൾ, അതിലൊരു മകളാ ഗായത്രി.
5: ഗായത്രി,
4: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
2: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീ സ്വാതന്ത്ര്യവാദിയുമായിരുന്ന കെ സരസ്വതി അമ്മയെക്കുറിച്ചറിയാം.

തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള കുന്നപ്പുഴ ഗ്രാമത്തിൽ കിഴക്കേ വീട്ടിൽ തറവാട്ടിൽ 1919 ഏപ്രിൽ 4 സരസ്വതി അമ്മയുടെ ജനനം. അമ്മ കാർത്യായനി അമ്മ, അച്ഛൻ പത്മനാഭപിള്ള. 1936 പള്ളം ഗേൾസ് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നും 1st സ്ഥാനത്തോടെ SSLC പരീക്ഷയിൽ വിജയിച്ചു. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ ഇന്റർമീഡിയറ്റ് പഠനം, ആർട്സ് കോളേജിൽ മലയാളം ഐച്ഛികമായി എടുത്ത് BA പഠിച്ചു. BA മലയാളം റേങ്കോടെ പാസ്സായി. പി അനന്തപിള്ള, ഡോക്ടർ ഗോദവർമ്മ, കൂനിയൂർ മീനാക്ഷിയമ്മ, ഇളംകുളം കുഞ്ഞൻപിള്ള എന്നിവർ അധ്യാപകരായിരുന്നു. KR നാരായണൻ, PC അലക്സാണ്ടർ, ചങ്ങമ്പുഴ, TN ഗോപിനാഥൻ നായർ, കെ ബാലകൃഷ്ണൻ, രവീന്ദ്രവർമ്മ എന്നിവർ സഹപാഠികൾ. പഠനത്തിൽ സരസ്വതി അമ്മയ്ക്ക് നല്ല കഴിവുണ്ടായിരുന്നിട്ടും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മെച്ചപ്പെട്ട പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പലപ്പോഴായി അവർക്ക് തടസ്സം സൃഷ്ടിച്ചു. അക്കാലത്ത് സന്യാസിയാകാനുള്ള ആഗ്രഹം അവരിൽ ജനിച്ചു. അതിന് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ടാഗോറിന് സരസ്വതി അമ്മ കത്തെഴുതി. എന്നാൽ ടാഗോർ ആഗ്രഹം നിരാകരിച്ചുകൊണ്ട് മറുപടി എഴുതി. 1942 BA പൂർത്തിയാക്കി. തുടർന്ന് 2 അധ്യാപികയായി ജോലി ചെയ്തു. 1945 ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥയായി. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ സരസ്വതി അമ്മ സാഹിത്യരചന ആരംഭിച്ചിരുന്നു. ഇന്റർമീഡിയറ്റിനു പഠിക്കുമ്പോൾ മാതൃഭൂമി വാരികയിൽ സീതാഭവനം എന്ന കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ശാരി, രാജലക്ഷ്മി എന്നീ കൂട്ടുകാരികളായിരുന്നു പ്രേരണ. ചങ്ങമ്പുഴ വാഴക്കുല എഴുതുന്നതിനു മുൻപ് സരസ്വതി അമ്മ അവശന്മാരുടെയും ആർത്തന്മാരുടെയും കഥകൾ എഴുതി. പ്രസിദ്ധപ്പെടുത്തിയ ആദ്യ രചന സീതാഭവനം എന്ന ചെറുകഥയാണ്. വിവാഹം എന്ന സമ്പ്രദായത്തിലെ അപജയങ്ങൾ പലപ്പോഴും പ്രമേയമായിരുന്ന കഥകൾ രചിച്ച സരസ്വതി അമ്മ അവിവാഹിതയായിരുന്നു. 1944 ആദ്യ പുസ്തകം പ്രേമഭാചനം പുറത്തിറങ്ങി. ഇതോടെ അവർക്കെതിരെ വ്യക്തിപരമായ പല അപവാദങ്ങളും ഉയർന്നു. കുടുംബാന്തരീക്ഷം കലുഷമായി. സഹോദരി പുത്രൻ സുഗു അവർക്കൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. സുഗുവുമായുള്ള ബന്ധത്തിൽ വിള്ളലുകളുണ്ടായി. അവധിക്കാലത്ത് വീട്ടിൽ താമസിക്കാനാവാതെ മദ്രാസിലും മറ്റും പോയി താമസിച്ചു. വീട്ടിലെ സംഘർഷം എഴുത്തു ജീവിതത്തെയും ബാധിച്ചു. ഒപ്പമുണ്ടായിരുന്ന സുഗു മാറി താമസിച്ചു. പോലീസ് സർവീസിലായിരുന്ന സുഗു ജോലി ആവശ്യത്തിനായി താമസം കോട്ടയത്തേക്കും മാറ്റി. സരസ്വതി അമ്മ ജോലി മാറ്റമായി തൃശൂരിലേക്കും പോയി. എന്നാൽ 1961 ഏപ്രിൽ 9 സുഗു മരണമടഞ്ഞു. സുഗുവിൻ്റെ അപമൃത്യു സരസ്വതി അമ്മയ്ക്ക് വലിയ ആഘാതമായി. 1963 ഒക്ടോബർ 26 അമ്മയും മരിച്ചു. മകന്റെ മരണത്തിൽ സമനില തെറ്റിയ മൂത്ത സഹോദരി സരസ്വതി അമ്മയ്ക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് പരാതി അയക്കുകയും ചെയ്തു. മൂത്ത സഹോദരി സരസ്വതി അമ്മ എഴുതിയ കഥകളും മറ്റും അടിച്ചു വന്ന മാസികകൾ കൂട്ടിയിട്ട് അതിൽ മണ്ണെണ്ണയൊഴിച്ച് തീയിട്ട് 1967 ഏപ്രിൽ 25 ആത്മഹത്യ ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി 1942 മുതൽ 1958 വരെയുള്ള കാലത്താണ് സരസ്വതി

രക്തസമ്മർദ്ദവും വർദ്ധിച്ചതിനെ തുടർന്ന് 1975 ഡിസംബർ 26 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. ജീവിതത്തിന്റെ പാതയിലൂടെ ദൃഢനിശ്ചയത്തോടെ സഞ്ചരിച്ച ദാർശനികയായ എഴുത്തുകാരി കെ സരസ്വതിയമ്മ തന്റെ അചഞ്ചലമായ ആഖ്യാനങ്ങളിലൂടെ കേരളത്തിലെ ആദ്യകാല സ്ത്രീമോചന മണ്ഡലത്തെ പ്രകാശിപ്പിച്ചു. അവരുടെ അജയ്യമായ ആത്മധൈര്യത്തിന്റെ തെളിവായ അവരുടെ സാഹിത്യ സൃഷ്ടികൾ അവരുടെ കാലഘട്ടത്തിന്റെ അതിരുകളെ മറികടന്ന് സ്ത്രീകളുടെ ജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് ആഴ്ന്നിറങ്ങി. സ്വയം നിർണയത്തിനും സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടിയുള്ള അദമ്യമായ അഭിനിവേശം ഉൾക്കൊള്ളുന്ന നായികമാരോടൊപ്പം അവരുടെ കഥകൾ കാലാതീതമായി വർത്തിക്കുന്നു. അവരുടെ ജീവിതം കേരളത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനായുള്ള അന്വേഷണത്തിന്റെ സുപ്രധാനവും അങ്ങേയറ്റം പ്രചോദനകരവുമായ ഒരേടാണ്. മലയാള സാഹിത്യത്തിലെ പ്രമുഖ സ്ത്രീവാദ കഥാകാരിയായ കെ സരസ്വതിയമ്മ സാഹിത്യരംഗത്ത് മായാത്ത മുദ്ര പതിപ്പിച്ചു. വിപ്ലവകരമായിരുന്ന അവരുടെ കഥകൾ പുരുഷാധിപത്യ ശക്തി കേന്ദ്രങ്ങളിൽ ഞെട്ടലിന്റെ തരംഗങ്ങൾ സൃഷ്ടിച്ചു. സ്വന്തം ജീവിതകാലത്ത് സ്വാഗതം ചെയ്യപ്പെടാത്തതും അവഗണിക്കപ്പെട്ടതുമായി തീർന്നു അവ. പതിറ്റാണ്ടുകൾക്ക് ശേഷം വായനക്കാരുടെയും പണ്ഡിതരുടെയും ഒരു പുതിയ തലമുറ അവരുടെ കൃതികൾ കണ്ടെടുത്തപ്പോഴാണ് അവരുടെ സമാനതകളില്ലാത്ത സാഹിത്യ സപര്യ പരക്കെ അംഗീകരിക്കപ്പെട്ടത്. 1930s-40s പ്രക്ഷുബ്ധമായ ദശകങ്ങളിലൂടെ 1950s വരെ നീണ്ടു നിന്നു കെ സരസ്വതിയമ്മയുടെ സാഹിത്യയാത്ര. April 14 തിരുവനന്തപുരത്തെ ഒരു പരമ്പരാഗത കുടുംബാംഗത്തിൽ ജനിച്ച അവർ കഠിന പരിശ്രമത്തിലൂടെ വിദ്യാഭ്യാസവും ഉദ്യോഗവും നേടി 1940s സ്വന്തമായി ഒരു വാസസ്ഥലം നിർമ്മിച്ചുകൊണ്ട് പാരമ്പര്യങ്ങളിൽ നിന്ന് ഒറ്റയ്ക്ക് ജീവിച്ചു. അവരുടെ അചഞ്ചലമായ സ്വാതന്ത്ര്യബോധത്തിന്റെ തെളിവായിരുന്നു അത്. വ്യവസ്ഥാപിത ചട്ടക്കൂടിൽ വേരൂന്നിയ ദാമ്പത്യവും കാൽപ്പനിക പ്രണയവും ഉപേക്ഷിച്ച എഴുത്തുകാരി പുരുഷന്മാരുമായും സ്ത്രീകളുമായും ഒരേപോലെ സൗഹൃദം വളർത്തിയെടുത്തു. അവരുടെ തുറന്ന ജീവിത ശൈലിയും വളച്ചുകെട്ടാതെയുള്ള അഭിപ്രായ പ്രകടനവുമൊക്കെ വിമർശനത്തിനും അപവാദത്തിനും കാരണമായി. തളരാതെ അവർ സ്ഥിരോത്സാഹത്തോടെ ജീവിതവും സാഹിത്യ പ്രവർത്തനവും മുൻപോട്ട് കൊണ്ടുപോയി. കാലത്തെ തിരിച്ചുപിടിച്ച എഴുത്തുകാരി, അചഞ്ചലമായ ധൈര്യത്തോടെ തൂലിക ചലിപ്പിച്ച സ്വാതന്ത്ര്യ പോരാളി കെ സരസ്വതിയമ്മയുടെ എഴുത്തും ജീവിതവും സത്യത്തോടുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ സാക്ഷ്യമായി നിലകൊള്ളുന്നു. പലപ്പോഴും പരുഷമാകുന്ന എന്നാൽ ബുദ്ധിയുടെയും സത്യസന്ധതയുടെയും മൂർച്ചയുള്ള നർമ്മത്തിന്റെയും തിളക്കത്തിൽ മുഴങ്ങുന്ന അവരുടെ ശബ്ദം ഇന്നും വായനക്കാരിൽ പ്രതിധ്വനിക്കുന്നു. അവരുടെ അനിഷേധ്യമായ സാഹിത്യ സപര്യയുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി. സാമൂഹിക നിയന്ത്രണങ്ങളിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വയം പര്യാപ്തതയും നിർണായകമാണെന്ന് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ മനസ്സിലാക്കി. ശക്തമായ പ്രതിബന്ധങ്ങൾക്ക് വഴങ്ങാതെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിലൂടെ ഈ നാഴികക്കല്ലുകൾ വിജയകരമായി നേടുക മാത്രമല്ല, അതുവഴി ഒരു എഴുത്തുകാരി എന്ന നിലയിൽ തന്റെ സപര്യ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം കൂടി നേടുകയായിരുന്നു സരസ്വതിയമ്മ. വായനയിലുള്ള അവരുടെ അഭിനിവേശം അവരുടെ ഭൗതിക ചക്രവാളങ്ങളെയും അവബോധത്തെയും ഗണ്യമായി വികസിപ്പിച്ചു. അതോടൊപ്പം സിനിമകളും റേഡിയോ പ്രക്ഷേപണങ്ങളും ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന താൽപ്പര്യങ്ങൾ അവർ വളർത്തിയെടുത്തുവെന്നും അവ പുറം ലോകവുമായി ബന്ധപ്പെടുത്തിയ സുപ്രധാന ജാലകങ്ങളായി വർത്തിച്ചുവെന്നും അവരുടെ ജീവചരിത്രകാരിയായ ഡോക്ടർ പി കെ കനകലത കെ സരസ്വതിയമ്മ ഒറ്റയ്ക്കു വഴി നടന്നവൾ എന്നതിലൂടെ രേഖപ്പെടുത്തുന്നു. ഫോട്ടോഗ്രാഫിയോട് വലിയ അഭിനിവേശമുണ്ടായിരുന്നിട്ടും സരസ്വതിയമ്മയുടെ സ്വന്തം ചിത്രങ്ങൾ വളരെ വിരളമാണ്. കാലാതിവർത്തിയായ കഥകൾ സമ്മാനിച്ച ആ എഴുത്തുകാരിയുടെ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അതേസമയം തന്റെ കഥകളിൽ സ്ത്രീകളുടെ ഉജ്ജ്വലമായ ഛായാചിത്രങ്ങൾ അവർ കൊത്തിവെച്ചു. തന്റെ കൃതികളിൽ ക്രാഫ്റ്റിനേക്കാൾ തന്റെ അവബോധവും തത്വങ്ങളും പരമപ്രധാനമാണെന്ന് അവർ സ്വയം വിലയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ മനോഭാവം മാറ്റാൻ തന്റെ കഥകൾ സഹായിച്ചിട്ടുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ അവരുടെ സ്വന്തം ജീവിതകാലത്ത് പുരുഷാധിപത്യ സാഹിത്യ ലോകം അവരെയും

അവരുടെ കഥകളെയും മനഃപൂർവ്വം മറച്ചുവെക്കുകയാണുണ്ടായത്. കാലത്തിന് മുൻപേ സഞ്ചരിച്ച ആ കഥാകാരിയുടെ അന്ത്യം പോലും ഒരു ചരമകോളത്തിലെ രണ്ടു വരികളിൽ ചുരുങ്ങി. സരസ്വതി അമ്മയുടെ വ്യക്തിജീവിതത്തിൽ കടുത്ത ഏകാന്തതയുടെ നിഴൽ പരത്തുന്നതായിരുന്നു അവരുടെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ട അനന്തരവന്റെ വിയോഗവും അസ്തിത്വപരമായ നീറുന്ന ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ. 1960കളിൽ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്ന കഥകൾ എഴുതിയ എഴുത്തുകാരി പൂർണ്ണ നിശബ്ദതയിലേക്ക് പിൻവാങ്ങി. ശാരി, രാജലക്ഷ്മി തുടങ്ങിയ സ്ത്രീ സുഹൃത്തുക്കളുമായും എസ് ഗുപ്തൻ നായർ, ടി എൻ ജയചന്ദ്രൻ തുടങ്ങിയ സാഹിത്യകാരന്മാരുമായുള്ള സൗഹൃദങ്ങൾ അവർ വിലമതിച്ചിരുന്നു. അവരുടെ കത്തിടപാടുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. യുവതിയായിരിക്കുമ്പോൾ അവർ ടാഗോറുമായി കത്തിടപാട് നടത്തിയിരുന്നു. കഥകൾക്കും ലേഖനങ്ങൾക്കും പുറമെ സരസ്വതി അമ്മയുടെ ഡയറി കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1930 മുതൽ 1950 വരെയുള്ള സമൂഹത്തിൽ വേരൂന്നിയ അസമത്വങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വളർന്നുവരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തിയ കാലഘട്ടം, സ്ത്രീകളെ വില കുറച്ച് കാണിക്കുന്ന സാമൂഹിക മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള അവരുടെ അചഞ്ചലമായ വിമർശനങ്ങൾ കടുത്ത പ്രതികരണങ്ങൾക്ക് കാരണമായി. ചിലർ അവരുടെ കഥകളെ പുരുഷ വിദ്വേഷത്തിന്റെ കഥകളായി മുദ്രകുത്തി. അവർ അവയ്ക്ക് തന്റെ ലേഖനങ്ങളിലൂടെ ചുട്ട മറുപടി നൽകി. ഞാൻ ഒരു ഭർത്താവായിരുന്നെങ്കിൽ, പുരുഷന്മാരില്ലാത്ത ലോകം, എന്റെ വീക്ഷണത്തിലെ ജീവിതം തുടങ്ങിയ ലേഖനങ്ങൾ ഉദാഹരണം. അവ ഇപ്പോഴും സാഹിത്യപ്രേമികളും ഫെമിനിസ്റ്റുകളും വലിയ താല്പര്യത്തോടെ പഠിക്കുന്നു. തനിച്ചു ജീവിക്കുന്ന ഒരു അവിവാഹിതയായ സ്ത്രീ എന്ന നിലയിൽ തന്റെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ ഇരട്ടിയാകുമെന്ന് അവർ മനസ്സിലാക്കി. സ്ത്രീകളുടെ വെല്ലുവിളികൾ അവർക്ക് സ്വയം താങ്ങാവുന്നതാക്കി മാറ്റാൻ അതുവരെ പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റിനും നർമ്മബോധത്തിനും കഴിയുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. സ്വന്തം ജീവിതത്തെ ഹർഷഭരിതമായ ഒരു ഉഗ്രസമരം എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അവരുടെ ശബ്ദം വളച്ചുകെട്ടലുകളില്ലാത്തതായിരുന്നു. അവരുടെ തത്വങ്ങൾ ഉറച്ചതായിരുന്നു. എന്നിരുന്നാലും അവരുടെ കഥകളും കഥാപാത്രങ്ങളും ഒരു രേഖീയ രീതിയിൽ നീങ്ങുന്നില്ല. അവർ ശക്തരും വിമോചനം കാംക്ഷിക്കുന്നവരുമാണ്. പലപ്പോഴും സൂക്ഷ്മവും കളിനിറഞ്ഞതുമാണ് അവരുടെ ഭാഷ. സങ്കീർണമായ ജീവിതത്തിന്റെ പ്രവാഹങ്ങളിൽ ആടിയുലയുകയും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുകയും ചെയ്യുന്ന എണ്ണമറ്റ ജീവിത സാഹചര്യങ്ങളിൽ സരസ്വതി അമ്മയുടെ സ്ത്രീകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ശ്രദ്ധേയമായ കാര്യം, സ്വന്തം സ്വത്വത്തെക്കുറിച്ചും അവരുടെ തീരുമാനങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ഗുണദോഷങ്ങളെക്കുറിച്ചും അവബോധമുള്ള ചിന്താശേഷിയുള്ള സ്ത്രീകളുടെ സാന്നിധ്യമാണ്. അതിന്നും പുരുഷാധിപത്യ ഭാവനയിൽ വിരളമാണ് എന്നതാണ് സത്യം. 1975 ഡിസംബർ 26 56 വയസ്സുള്ളപ്പോഴാണ് കെ സരസ്വതി അമ്മയുടെ വിയോഗം. വീണ്ടും കണ്ടെത്തപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സർഗാത്മക പാരമ്പര്യം അവശേഷിപ്പിച്ചിട്ടാണ് അവർ പോയത്. അവരുടെ സമകാലികയായ ലളിതാംബിക അന്തർജനത്തിൽ നിന്നും പിന്നീട് കമലാ സുരയിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ കൃതികൾ അടുത്ത കാലം വരെ തമസ്കരിക്കപ്പെട്ടു കിടന്നു. ഗവേഷണങ്ങളിലൂടെയും പുതിയ വായനകളിലൂടെയുമാണ് അവരുടെ കഥകളും ലേഖനങ്ങളും മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ കാലഘട്ടത്തിൽ അവരുടെ നിർഭയത്വം സമാനതകളില്ലാത്തതായിരുന്നു. സ്ത്രീകളുടെ ലക്ഷ്യത്തിന് ഹാനികരമായ സാഹിത്യത്തോട് അവർ പെട്ടെന്ന് പ്രതികരിച്ചു. മലയാള സാഹിത്യത്തിലെ പ്രണയ കവിതയുടെ അധികായകനായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രശസ്തമായ കൃതി രമണന് മറുപടിയായി എഴുതിയ രമണി എന്ന കഥ പുരുഷ മേധാവിത്വ മുൻവിധികളിൽ വേരൂന്നിയ സ്ത്രീകളുടെ ചിത്രീകരണത്തെ നിരാകരിച്ചു. സരസ്വതി അമ്മയുടെ സഹപാഠി കൂടിയായ ചങ്ങമ്പുഴയാണ് അങ്കുശമില്ലാത്ത ചാപല്യമെന്ന വിശേഷണം സ്ത്രീകൾക്ക് ചാർത്തിയത്. നേരെ മറിച്ച്, സ്ത്രീകളുടെ പ്രണയത്തെ അവരുടെ സ്വത്വത്തിലൂന്നി അവരുടെ പക്ഷത്തുനിന്ന് ചിത്രീകരിക്കാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെയാണ് രമണി എന്ന കഥ പിറന്നത്. 12 ചെറുകഥാസമാഹാരങ്ങൾ, ഒരു നാടകം, ഒരു നോവൽ, ഒരു ഉപന്യാസ സമാഹാരം എന്നിവ അവരുടെ കൃതികളിൽ പെടുന്നു. അവരുടെ സമ്പൂർണ്ണ കൃതികൾ ഇപ്പോൾ മലയാളത്തിൽ 2 വാല്യങ്ങളായി ലഭ്യമാണ്. പെൺബുദ്ധി, ഡബിൾ ആക്ട്, പ്രാപഞ്ചിക, വൈവിധ്യം വേണ്ടേ, പാതി പാതിവൃത്യം, ഒരേ ഒരു രാത്രി, സ്ത്രീജന്മം, മഞ്ജു ഡോക്ടർ മഞ്ജു, ചോലമരങ്ങൾ തുടങ്ങിയ കഥകൾ വ്യാപകമായി വായിക്കപ്പെടുന്നു. ചിത്രകാരിയും വിവർത്തകയുമായ ഡോക്ടർ ജെ ദേവിക
സരസ്വതി അമ്മയുടെ കഥകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സരസ്വതി അമ്മ കാലത്തിനു മുമ്പേ നടന്നു. അവരുടെ ജീവിതവും കൃതികളും ഇന്ന് വർദ്ധിച്ച താല്പര്യത്തോടെ വായിക്കപ്പെടുന്നു. അവ മറ്റു ഭാഷകളിലേക്ക് കൂടി വിവർത്തനം ചെയ്യപ്പെടാൻ കാത്തിരിക്കുകയാണ്. അവരുടെ കൃതികളോടുള്ള അക്കാദമിക് താല്പര്യം വർദ്ധിച്ചു വരികയും വായനക്കാർ ദിനം പ്രതി കൂടി വരികയും ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീ സ്വാതന്ത്ര്യവാദിയുമായിരുന്ന കെ സരസ്വതി അമ്മയെക്കുറിച്ചായിരുന്നു സ്ത്രീ തരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് കള്ളാടിയിലെ ദുരന്തത്തിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ ഇടപെടൽ അമിതമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ജാനകിയുടെ അസാധാരണ ഗാനങ്ങൾ തലമുറകളെ മോഹിപ്പിക്കുന്നതാണെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ജാനകിയുടെ പ്രശസ്തമായ സംഗീത സബര്യ ആയിരക്കണക്കിന് ആസ്വാദകരിൽ വിസ്മയം സൃഷ്ടിച്ചെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. കുടുംബത്തിനും എണ്ണമറ്റ ആരാധകർക്കും ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജാനകിയമ്മയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വിവിധ ഭാഷകളിലെ അവരുടെ ഗാനങ്ങൾ തലമുറകളിൽ ഉടനീളം ജനപ്രിയമായിരുന്നുവെന്നും സമാനതകളില്ലാത്ത ഭംഗിയോടും വൈവിധ്യത്തോടും കൂടി എല്ലാ വികാരങ്ങൾക്കും അവർ ശബ്ദം നൽകിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിയ ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഗായിക എസ് ജാനകിയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് രാവിലെ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിച്ചു. കലാ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരും സംഗീതാസ്വാദകരും അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച ജാനകിയമ്മ ആസ്വാദക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഈണങ്ങളുടെ മഹാറാണിയായിരുന്നു. മലയാളി അല്ലാതിരുന്നിട്ടും മലയാളിത്വത്തിന്റെ ഭംഗിയും സൗകുമാര്യവും ലയിച്ചു ചേർന്നവയായിരുന്നു ജാനകിയമ്മയുടെ ഗാനങ്ങൾ. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോറോയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. KSRTC റോറോ സൗജന്യ യാത്രയിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് കള്ളാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതശരീരം കണ്ടെത്താൻ സാധിച്ചു. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം സിംഗ് റാണ. ജനകീയ കൂട്ടായ്മയോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ അമിത ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ പുതിയ ആൽമരനടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെട്ടാൽ ഭക്തജനങ്ങൾക്കും ഗവൺമെന്റിനും എന്ത് റോളാണ് വഹിക്കാൻ കഴിയുകയെന്നും മന്ത്രി തൃശൂരിൽ ചോദിച്ചു. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാനോ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ഇടപെടാനോ കോടതിക്ക് അവകാശമില്ലെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. മേഖലയിലെ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ഹോർമുസിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും സേന പറഞ്ഞു. സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായി ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹോങ് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ സുഖം പ്രാപിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു.
വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 4,300-ലധികമായി. 16,740-ലധികം പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 പേരുടെ മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെടുത്തത്. യമനിലേക്ക് പോകുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഏർപ്പെടുത്തിയ യാത്രാ നിബന്ധനകൾ ഏർപ്പെടുത്തി പുറപ്പെടുവിച്ച 2017 വിജ്ഞാപനം വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. യമനിലെ ആഭ്യന്തര യുദ്ധവും സായുധ സംഘർഷങ്ങളും വഷളായതിനെ തുടർന്നായിരുന്നു യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.

0: നിയമസഭാ ഉപനേതൃസ്ഥാന വിഷയത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ആർക്കും ഒഴിയാനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്കെന്ന രീതി മാറണമെന്നും കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടതാണെങ്കിൽ അത് മാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. എക്സ്ട്രാ ടൈമിൽ സ്വിറ്റ്സർലൻഡിനെ 1-3 തോൽപ്പിച്ചാണ് അർജന്റീനയുടെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ചാമ്പ്യൻ ടീമിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് മൈതാനം മടക്കി ഭരിച്ചെങ്കിലും അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ സ്വിറ്റ്സർലൻഡിന് പരാജയം. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. കളി തരം 8 മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അൽവാരസിന്റെ മിന്നും ഗോൾ. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൗട്ടറ മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10 തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക്അലിസ്റ്റർ സ്വിസ് വലയിലെത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതി ഉണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ച് തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67 സമനില ഗോൾ നേടി. 72 ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്കൊടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവരിഞ്ഞു. ഈ മാസം 16 നടക്കുന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ.
0: പുലർച്ചെ മറ്റൊരു മത്സരത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമി ബർത്ത് ഉറപ്പാക്കി. വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് വനിതാ വിഭാഗം ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. ലോക 1 നമ്പർ താരമായ യാനിക് സിന്നർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമാണ് ഇന്ത്യൻ സമയം രാത്രി 8:30 ഫൈനലിൽ ലണ്ടനിൽ ഏറ്റുമുട്ടുക. വനിതകളുടെ ഡബിൾസ് ഫൈനൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. ചൈനയുടെ ഗുവോഹാനി ഫ്രാൻസിന്റെ ഗബ്രിയേല ഡെബ്രോസ്കിയുമായാണ് ഫൈനലിൽ മത്സരിക്കുന്നത്. 23 കോടിയോളം രൂപ ചെലവിൽ മലപ്പുറം നഗരസഭ നിർമ്മിച്ച കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്നും നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനാവശ്യമായ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. നാടകരചയിതാവും സംവിധായകനുമായ തേവലക്കര ബേബിക്കുട്ടൻ അന്തരിച്ചു. തൂലിക എന്ന തന്റെ നാടകസമിതിയിലൂടെ ചെമ്മീൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, ഏണിപ്പടികൾ എന്നീ നോവലുകൾ ഉൾപ്പെടെ അനവധി നാടകങ്ങൾ ബേബിക്കുട്ടൻ അരങ്ങിലെത്തിച്ചു. 70 രചിക്കുകയും 60 നാടകങ്ങളുടെ സംവിധാനവും നിർവഹിക്കുകയും ചെയ്തു. വൈകിട്ട് 3 വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ KCB ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി അൽത്താഫാണ് മരിച്ചത്. പോസ്റ്റിൽ കയറി തകരാർ പരിഹരിച്ച ശേഷം തിരിച്ചിറങ്ങവെയായിരുന്നു ഷോക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക S. ജാനകിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൈസൂരുവിൽ. കൊച്ചി കോർപ്പറേഷന്റെ 3rd റോറോ വെസൽ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് കള്ളാടിയിലെ ദുരന്തത്തിൽ കാണാതായ ഹിമാചൽ സ്വദേശി ബിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ കോടതികളുടെ ഇടപെടൽ അമിതമെന്ന് മന്ത്രി K. മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും അർജന്റീനയും സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയല്ലൂർ മട്ടന്നൂർ. ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലെ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 വായന വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8 മണിക്ക് അന്തരിച്ച പ്രശസ്ത ഗായിക S. ജാനകിക്ക് ആദരാഞ്ജലി.

അർപ്പിച്ചുകൊണ്ട് പുരസ്കൃത ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണോത്ത്. 9 മണിക്ക് നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. 10 മണിക്ക് മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ഇനി നാട്ടുവിശേഷം. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ നിന്നും 2023 ട്രെയിനിങ് പൂർത്തിയാക്കിയ ട്രെയിനികൾ കോഷൻ ഡിപ്പോസിറ്റും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും കൈപ്പറ്റുന്നതിനായി ഈ മാസം 15 ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതമുള്ള അപേക്ഷ നൽകണം. എളയാവൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി പ്രതിഷ്ഠാദിനം നാളെ നടക്കും. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കലശാഭിഷേകം, പൂജ, വൈകിട്ട് ഗുളികൻ കലശം എന്നിവയും ഉണ്ടാകും. അഞ്ചിറക്കണ്ടി കൃഷിഭവനിൽ ഓണത്തിന് ഒരുക്കാം വിളവിന്റെ വിസ്മയം പച്ചക്കറി വികസന പദ്ധതി പ്രകാരം പച്ചക്കറി വിത്ത് സൗജന്യമായി വിതരണം ചെയ്യുന്നു. പച്ചക്കറി വിത്ത് ആവശ്യമുള്ളവർ കൃഷിഭവനിൽ നേരിട്ടെത്തി വിത്ത് കൈപ്പറ്റാം. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമി ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2nd സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. MS ബാബുരാജ്, MS വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, AR റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകിയമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
1: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 60 വർഷം കഴിഞ്ഞു. 60 വയസ്സാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയമ്മയാണ്. എസ് ജാനകിയിൽ ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ ഗായികയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും സംശയം പോലും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
0: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂ. ദുരന്ത ബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4th ദിവസമാണ് 7 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. കൊച്ചി കോർപ്പറേഷന്റെ 3rd റോറോ സർവീസ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കെ KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE-യിൽ പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമി ഫൈനലിൽ.

0: നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ്, വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ആം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
1: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിടലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും 2 വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 2 ആഴ്ച മുൻപ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000 പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000 പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 വർഷത്തെ ഭരണത്തിന് ശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി EPFO. പുതിയ ആംനെസ്റ്റി സ്കീം 2026 കാലാവധി 6 മാസമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297808. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ജാനകിയമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞു. നമുക്ക് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പരിപാടി ആരംഭിക്കാം. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ഷീന
0: സരിത കുന്നോത്ത്. സുഖല്ലേ? എന്നിട്ട് വിശേഷം? മഴയുണ്ടോ?
1: മഴ ഇപ്പൊ ഇല്ല.
0: സൗണ്ട് ചെറിയൊരു ഒരു മഴ പെയ്യുന്ന പോലത്തെ ഫീൽ ചെയ്യുന്നത്. ഫോണിന്റെ പ്രശ്നമായിരിക്കും. ഏത് പാട്ട് കേൾക്കണം ഇന്ന്?
1: ഇന്ന് ജാനകിയമ്മയുടെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ജാനകിയമ്മ പാടിയ ഒരു പാട്ടാണ് കണ്ട്.
0: രണ്ടുപേര് പാടുന്നോ?
1: പാടാം.

0: ഹലോ
1: ഹലോ, നമുക്കൊക്കെ ഒരു തീരാ നഷ്ടാണ് അല്ലേ? എന്താ
0: പറയുക,
1: കേട്ടപ്പോൾ തന്നെ
0: മലയാളത്തിന് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ.
1: അതെ, സമ്മാനിച്ച ആളാണ്. എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു പാട്ട്, ഏത് പാട്ടായിരുന്നു കേൾക്കണമെന്ന് പറഞ്ഞേ?
0: എനിക്ക് കൂടെ വിടേ ആടിവാക്കാക്കുന്നത്
1: പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ, അധികം സംസാരിക്കാനൊന്നും ഇല്ല അല്ലേ? ഒരു സന്തോഷമുള്ള ഒരു ദിവസമല്ല, ഒരു മൂഡില്ല, ദുഃഖം നിറഞ്ഞ ഒരു ദിവസം. നമുക്ക് എന്തായാലും പാട്ട് കേട്ടിട്ട് ആ ഓർമ്മകൾ ഒന്നുകൂടി അയവിറക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.
0: താങ്ക്സ്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്ത കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ ചേച്ചി, റേഡിയോ റേഡിയോ എന്നടുത്ത് മാറി നിന്ന് സംസാരിക്കൂ. ഹലോ ഹലോ, കോള് കട്ടായി തോന്നുന്നു.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ ചേച്ചി, നമസ്കാരം.
1: ഞാൻ നെല്ലൂരിൽ നിന്ന് സതിയാണ്.
0: സതി ചേച്ചി, സുഖല്ലേ?
1: സുഖം തന്നെ.
0: ആണോ, എന്തുണ്ട് വിശേഷം?
1: വിശേഷമായിട്ടൊന്നുമില്ല, നല്ല വിശേഷം തന്നെ.
0: ആണല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാണോ വിളിക്കുന്നേ?
1: ഇല്ല, ഭക്ഷണം കഴിഞ്ഞിട്ടില്ല.
0: കഴിഞ്ഞിട്ടില്ല, എന്തേ ലേറ്റ് ആണ്?
1: രണ്ടു
0: മണിയാവും. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ?
1: എപ്പോ ഈ പാട്ട് കഴിഞ്ഞിട്ട്?
0: ലൈവ് പ്രോഗ്രാം അല്ലെങ്കിൽ ഉച്ചക്കത്തെ പാട്ടെല്ലാം കേൾക്കാറുണ്ട് അല്ലേ?
1: ഉച്ചക്കത്തെ
0: കോളും കട്ടായിട്ട് ഒരു പാട്ട് കേട്ടിട്ട്

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ആരാണ്?
3: കുറച്ച്
2: ദൂരേന്ന്.
3: അതെ അതെ, കാഞ്ഞിരപ്പള്ളി.
2: കാഞ്ഞിരപ്പള്ളി നമ്മൾ സംസാരിച്ചിട്ടില്ല തോന്നുന്നു ഇതുവരെ. ത്രിമൂർത്തീസ് എന്തായാലും പേരുണ്ടാവുമല്ലോ.
3: അനിൽ.
2: ത്രിമൂർത്തിയിൽ മറ്റു രണ്ടുപേരുടെ പേരും കൂടി പറഞ്ഞോളൂ.
3: മനോജ മോഹനന്.
2: ആഹാ, എല്ലാരും വിളിക്കാറുണ്ടോ നമ്മളെ ഈ പരിപാടിയിലേക്ക്?
3: ആ, വിളിക്കാറുണ്ട്. നേരത്തെ എല്ലാരും വിളിക്കാറുണ്ട്, ഇപ്പൊ ഇച്ചിരി കറങ്ങി പോയെന്നുള്ളൂ.
2: ആണല്ലേ, പാട്ട് ആദ്യം പറഞ്ഞോളൂ, കാരണം ചെറിയൊരു ചെറിയ പ്രശ്നം.
3: സിനിമയിലെ മൗനമേ നിറയും മൗനമേ എന്നുള്ള നല്ലൊരു പാട്ടുണ്ട്. ആ പാട്ടായിരുന്നു
2: ജാനകിയമ്മയുടെ തന്നെ.
3: ജാനകിയമ്മയുടെ പാട്ട് തന്നെ, ജാനകിയമ്മയുടെ ഓർമ്മയല്ലേ.
2: അതെ അതെ. രണ്ടുപേരും പാടുന്നോ?
3: അത്
2: ഏതൊക്കെ പാടിക്കോ, ഇത് തന്നെ വേണമെന്നില്ല.
3: അവൻ ഞങ്ങളുടെ മനോജിന്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു.
2: കേൾക്കുന്നുണ്ടാവില്ലേ പരിപാടി?
3: ആ, ഉണ്ട്. മനോജിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. മനോജ്
2: ഇന്നലെയാണ്. അപ്പൊ ഞങ്ങളുടെ ആശംസകൾ കൂടി വൈകിട്ടാണെങ്കിലും അറിയിച്ചോളൂ. എന്താ
3: പാടിക്കോളൂ. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടോ നീ വീണ്ടും വീണ്ടും വീണ്ടും തേനും വയമ്പും. ഓക്കെ
2: അനിൽ ചേട്ടാ, ഉഷാറായി. എങ്ങനെയാണ് നിങ്ങൾ ഈ ത്രിമൂർത്തികൾ ഇങ്ങനെ ഒരു പേരെല്ലാം ഇട്ട് സെറ്റ് ആവാൻ കാരണം?
3: ഞങ്ങള് മൂന്നാളും ഒന്നിച്ച് നിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നിച്ച് ഒരു സ്ഥലത്ത് തന്നെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ റേഡിയോ വിളിക്കുമ്പോ എല്ലാ മൂന്ന് പേരും ഒന്നിച്ചാണ് ഞങ്ങൾ ഒരു കോളിൽ തന്നെ
2: സംസാരിക്കുന്നത്.
3: ഇപ്പൊ ഇല്ല, ഇപ്പൊ
2: എപ്പോഴും ഉണ്ടാവണമെന്നില്ല.
3: ചിലപ്പോഴൊക്കെ ആ രാദൃശ്യമായിട്ട് മാറിപ്പോവും, ചിലപ്പോ ഒന്നിച്ചുണ്ടാവും. അപ്പൊ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് സംസാരിച്ചു പോകുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇതുപോലെ കേട്ടുകൊണ്ടിരുന്ന ഒരു ശ്രോതാവ് ഇട്ട പേരാ ത്രിമൂർത്തീസ് എന്ന്.
2: പിന്നെ
3: അതെല്ലാരും ഏറ്റു പിടിച്ചു, അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ത്രിമൂർത്തീസ് എന്ന് പേരായിപ്പോയി.
2: പക്ഷെ നല്ലതല്ലേ? അപ്പൊ ഇപ്പൊ മിസ്സാവുന്നുണ്ടാവില്ലേ ആ കാലഘട്ടം?
3: ആ ഇല്ല, ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്നിച്ച് വിളിക്കാറുണ്ട്.
2: ആണോ? അടുത്ത തവണ നിങ്ങൾ മൂന്ന് പേരും കൂടി
3: വിളിക്കാം. അടുത്ത തവണ ഒന്നിച്ചുണ്ടെങ്കിൽ
2: അവരുണ്ട്.

0: അവിടെ തന്നെയാണ് സ്ഥലം, അവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് പാട്ട് കേട്ടല്ലോ ചേട്ടാ.
1: അപ്പൊ പാട്ട് കേൾക്കാം. നമ്മുടെ ശ്രവ്യധാരയിലുള്ള എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി,
0: ഓക്കെ,
1: നമ്മുടെ ജാനകിയമ്മയുടെ ഓർമ്മയ്ക്കായി
0: പ്രവർത്തിക്കുന്നു.
1: ഓക്കെ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്തത്. ഹലോ ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം ജയങ്കർ ചേട്ടാ.
3: ഓ, എന്റെ സൗണ്ട് അപ്പൊ തന്നെ മനസ്സിലായി.
2: അതില് റെയർ സൗണ്ട് അല്ലേ. പാട്ട് ആദ്യം പറഞ്ഞോളൂ.
3: എനിക്ക് സ്വർണ്ണമൊഗിലേ, സ്വർണ്ണമൊഗിലേ.

0: എന്നുള്ള പാട്ടാണ് വേണ്ടത്.
1: ജാനകിയുടെ ആഗ്രഹം ഉണ്ട്, പക്ഷെ ഞാൻ ബൈജു അല്ലാത്തതുകൊണ്ട് പാടുന്നില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ജാനകി അമ്മക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ അല്ലേ?
0: ഈ പാട്ട് ജാനകി അമ്മക്ക് സമർപ്പിക്കുന്നു.
1: പിന്നെ വേറെ
0: ജാനകിയമ്മയുടെ ഓർമ്മ, ഇന്നലെ നമ്മളെ വിട്ടു പോയത്,
1: തീരാ നഷ്ടമാണ്.
0: അതിന്റെ ഒരുപാട് പാട്ടുകള് നമുക്ക് വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. അതെ അതെ
1: അതെ,
0: നമുക്ക് ഇപ്പോഴും ഇപ്പോഴും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളത് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാല് ഇപ്പോഴും ആ ജാനകിയമ്മയുടെ പാട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോരോ പഴയ പാട്ടുകളും ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വൈകിട്ടാണ് അറിഞ്ഞത്, എന്റെ സാറാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇത്തിരി തിരക്കായിരുന്നു. അപ്പൊ സാറ് ഈ ജാനകിയമ്മയുടെ ഫാനാണ്. അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇന്ന പോലെ ജാനകിയമ്മ മരിച്ച് എന്ന് പറഞ്ഞു.
1: വിശ്വസിക്കാൻ പറ്റില്ല.
0: അപ്പൊ തന്നെ ഞാൻ അപ്പൊ തന്നെ നോക്കിയത്, അപ്പൊ തന്നെ ഗ്രൂപ്പിൽ എല്ലാവർക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അത് വല്ലാത്തൊരു ഇതായി പോയി. അതെ അതെ അതെ. അപ്പൊ ജാനകിയമ്മക്ക് പരദാത്മാവിൽ ശാന്തിയും സമാധാനവും എല്ലാം കൊടുക്കട്ടെ ഈശ്വരൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
1: അത് പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഈ പാട്ട് കൂടി കേൾക്കാം. ജയങ്കരേട്ടാ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വേറെ പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747431174
1: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ് 0494029702 8 9 6 അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം
2: നമസ്കാരം ഞാൻ ടി കെ രാഘവൻ പ്രാന്തിഞ്ചാല്
1: ആ രാഘവേട്ടാ സുഖല്ലേ പാട്ടാദ്യം നമുക്ക് സംസാരിക്കാം
2: പാട്ട് ഇത്തിരി പൂവേ ചുവന്ന പൂവേ സിനിമയില് ജാനകിയമ്മവാടി പാട്ടാണ്
1: ജാനകിയമ്മയുടെ പാട്ടാണല്ലേ
2: ഓ മേനെ പെങ്കൽ കിടാവോ പാടി പാടി ഞാൻ ഉറക്കാമില്ല അങ്ങനെ തോന്നുന്നു
1: പാട്ട് പൊതുവെ രാഘവേട്ടൻ പാട്ട് പാടാറുണ്ടോ
2: ഇല്ല ഇല്ല പാടില്ല
1: ഇല്ല അപ്പൊ റേഡിയോ മലബാർ ഒരു അവസരം തന്നൂല്ലേ ഇഷ്ടങ്ങളെ ഇണങ്ങൾ അവതരിപ്പിച്ചില്ലല്ലോ
2: ഓ
1: ഇഷ്ടങ്ങളെ ഇണങ്ങൾ അവതരിപ്പിച്ചില്ലല്ലോ ഇവിടെ അവതരിപ്പിക്കാനുള്ള സമയമായിട്ടില്ല എന്തായിരുന്നു ചെയ്യുന്നത് ഞാൻ മറന്നുപോയി
2: ഞാൻ ടൈലറാണ്
1: അവിടെ തന്നെ വീട്ടിലാണോ അല്ല ഷോപ്പ് ഇട്ടിട്ടോ
2: വീടിന്റെ തൊട്ടടുത്ത റൂമുണ്ട്
1: ആണല്ലേ യൂണിഫോമിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നോ
2: ഓ നല്ല നല്ല തിരക്കാണ് തിരക്ക് കഴിഞ്ഞിട്ടില്ല
1: കഴിഞ്ഞിട്ടില്ല ഇപ്പോഴുണ്ട്
2: ഇപ്പോഴും
1: ഇപ്പോ പ്ലസ് വൺ
2: ഹെൽപ്പ്
1: ചെയ്യാൻ ആരുമില്ല ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണോ വിളിക്കുന്നേ
2: ഓ
1: ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണോ വിളിക്കുന്നേ
2: ഭക്ഷണം കഴിച്ചു സമയം
1: 1:10 അതിന് ഉള്ളിൽ കഴിച്ചു തീരും ഭക്ഷണം കഴിച്ചോണ്ടാണ് പരിപാടി ആസ്വദിക്കാറ് ആണല്ലേ വേറെ എന്തിന്റെ
2: വിശേഷം
1: അപ്പൊ നമുക്ക് മഴ ഇല്ലാതിരിക്കുമ്പോ നല്ല ചൂടുണ്ട്
2: അപ്പൊ
1: തോന്നും മഴ മതിയെന്ന് എന്തായാലും നമുക്ക് ജാനകിയമ്മയുടെ പാട്ട് കേട്ടാലോ ഇല്ല അത്ര അത്രയേറെ പാട്ടുകളാണ് നമുക്ക്
2: പോയത്
1: അതെ തീർച്ചയായും നമ്മുടെ കടമയാണ് അതെ അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടമാണ് എന്നാലും നമ്മള് ഒരുപാട് തന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഓർക്കാനുണ്ട്
2: ശരി
1: അപ്പൊ പാട്ട് കേട്ടാലോ രാഘവേട്ടാ
2: ഓ ഓക്കെ ഓക്കെ

0: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഇതേ അല്ല കഴിഞ്ഞ ദിവസം നീ എവിടെയാ പോയത്?
3: എനക്ക് തോന്നിയെടുത്ത് പോകൂ. അതിന് നിങ്ങൾക്കെന്നാ?
2: ഒന്നുമില്ലപ്പാ, ചോദിച്ചെന്നേ ഉള്ളൂ.
3: ഒന്നുമില്ലേ? ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കൊന്നുമില്ലേ?
2: അല്ല, അത് പിന്നെ നിനക്ക് പോണ്ടെടുത്ത് പോണ്ടേ?
4: പിണങ്ങിയും പരിഭവിച്ചും കഴിയുന്ന ഗീതയെ ഓർമ്മയില്ലേ, ഭർത്താവ് ദിനേശനെയും.
2: ഇതാരാപ്പ നിനക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു?
3: അതെന്താ, എനക്കാര് മെസ്സേജ് അയച്ചൂടെ?
2: നോക്കട്ടെ.
3: എന്തിനി? നിങ്ങളെ ഫോൺ എനക്ക് തരാറുണ്ടാ? എനക്ക് പലരും പലതും അയക്കൂ, അതൊന്നും നിങ്ങൾ നോക്കണ്ട.
2: ആയിക്കോട്ടപ്പാ.
3: ആയിക്കോട്ടപ്പന്നാ, നല്ല ഭർത്താവ് തന്നെ.
2: പിന്നെ ഞാനെന്താ വേണ്ടേ?
3: നിങ്ങൾ ചെയ്യുന്ന അതേ തെറ്റ് ഞാനും ചെയ്താലും നിങ്ങൾക്ക് സമാധാനിക്കാലോ അല്ലേ?
2: ഞാനെന്ത് തെറ്റ് ചെയ്തു?
3: ആ ശ്യാമിനിയൊക്കെ കണ്ട് പഠിക്കണം. മക്കളുടെ കാര്യത്തിലും വീട്ടിലുള്ളവരുടെ കാര്യത്തിലും എന്ത് ശ്രദ്ധയാ?
2: ശ്യാമിന്റെ വൈഫിന് ജോലിയുണ്ട് ബാങ്കില്, അതുകൊണ്ടാ അവൻ പോയത്.
3: ഓ, അപ്പൊ എനിക്ക് ജോലിയില്ലല്ലോ അല്ലേ? അതാ നിങ്ങൾക്ക് പ്രശ്നം.
4: ഇപ്പോഴവരെവിടെയാണ്? പഴയതുപോലെ പിണക്കങ്ങളും കലഹങ്ങളും അവിടെ ഉണ്ടാവാറുണ്ടോ?
3: എന്നാ പിന്നെ നിങ്ങൾക്ക് അന്നേരം പറയറേനുവാ, എനിക്ക് ജോലി വേണമെന്ന്. നിങ്ങളത് പറഞ്ഞാ ജോലി ഇല്ലാത്തതിന് വേണ്ടെന്ന് പറഞ്ഞുകൂടേനുവാ? മനസ്സിലായി, എല്ലാം മനസ്സിലായി. ആയിക്കോട്ടെ, ഇപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ, അത് മതി. സന്തോഷായി. ഇനി എന്നെ സൈ കണ്ട, നിങ്ങൾ വക്കീലിനെ കണ്ടോ, എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ടുതരാം.
4: കേൾക്കാം നമുക്ക് നെല്ലിക്കയുടെ 2 ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15. മറക്കാതെ കേൾക്കുക.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കൊക്കനട്ട്. കൊക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കൊക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കനട്ട് ഓയിൽ, കൊക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കൊക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ 31 ദിവസങ്ങളിൽ 31 ശ്രോതാക്കൾ പാരായണം ചെയ്യുന്നു.
1: എങ്കിലോ രാജാ ദശരഥനേകദാസങ്കലിതാനന്ദമമാറിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ
0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ അടുത്ത കോളർ വെയിറ്റ് ചെയ്യുകയാണ്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം,
2: എന്തുണ്ട് വിശേഷം?
3: നല്ല സുഖം തന്നെ.
2: പേര് പറഞ്ഞോളൂ, ശ്രോതാക്കൾ ആരാന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടാവും.
3: ഇത് സജിനയാണേ.
2: സജിന, കൊറേ ആയി വിളിച്ചിട്ട്. സ്ഥലം മാറിപ്പോയേന്റെ തിരക്കെല്ലാം ആയിപ്പോയി തോന്നുന്നു. പുതിയ താമസ സ്ഥലം എങ്ങനെയുണ്ട്?
3: മോശം, നല്ല വിസാറിയെന്നെ.
2: ആണല്ലേ, മക്കളെ അപ്പൊ സ്കൂളെല്ലാം മാറ്റി ചേർത്തു?
3: ആ, കുട്ടികളെല്ലാം സ്കൂളും മാറ്റി ചേർത്ത്.
2: ശ്രീതേട്ടൻ പേരിന്റെ വാലെല്ലാം മാറ്റി അല്ലേ?
3: കല്ലേ വാല മാറ്റി.
2: പാട്ടേതാ കേക്കണ്ടേ?
3: പാട്ട് എനിക്ക് മഴനീളാവിലെ രാവിൽ രാഗനീളാവിൽ എന്നുള്ള പാട്ട്
2: ആണ് ഇന്ന് ജാനകി അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു അല്ലേ?
3: ജാനകി അമ്മയുടെ വലിയൊരു ആരാധികയാണ്.
2: ആണല്ലേ, ഒരുവിധം പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ?
3: പാട്ട് സ്ഥിരം വെക്കുന്നതാണ്, പണ്ട് കല്ലേരിക്കറിയാണ് ഒച്ചത്തിൽ വെക്കൽ, ഇപ്പൊ ഇവിടെ എത്തിയ വീട് ഒച്ചത്തിൽ വെക്കലോ.
2: അയൽവാസികളെല്ലാം എന്ത് പറയുന്നു ഇങ്ങനെ ഒച്ചത്തിൽ വെക്കുമ്പോഴേ?
3: അവർക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ നാട്ടില് പ്രശ്നമായിരുന്നു, വെച്ചു കഴിഞ്ഞാലും പ്രശ്നമായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്.
2: റേഡിയോനെ കുറിച്ചൊക്കെ കുറെ ആൾ അറിയിക്കണം കേട്ടോ, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അംബാസിഡർ ആവണം നമ്മളെ റേഡിയോന്റെ.
3: അന്തരിക്കേണ്ട ഒരാളാണ് ഞാൻ കൊടുക്കേ, പുതിയൊരു ശ്രോതാവാന്ന്.
2: ആയിക്കോട്ടെ, കൊടുത്തോ,
3: ഞാൻ കൊടുക്കാം. എന്താ അയൽവാസിയാണ്?
2: ആയിക്കോട്ടെ, എന്താ പേര്?
3: ഹലോ,
2: ഹലോ,
3: സരിത, സരിത പേരി.
2: സജിനക്ക് പറ്റിയ പേരാണല്ലോ സരിത. എങ്ങനെയാണ് റേഡിയോനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നാ?
3: നേരത്തെ ഇത് ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടിട്ട്.
2: അതെയോ, ഇപ്പൊ കിട്ടിയത് സന്തോഷായി?
3: സന്തോഷായി.
2: ഈ സൗണ്ട് എനിക്ക് പക്ഷെ ഒരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യുന്നു, പരിചയമുള്ള ആരാണോ സംശയമുണ്ട്. വിളിച്ചിട്ടുണ്ടോ മുന്നേ? വിളിച്ചിട്ടുണ്ടോ?
3: ഇല്ല, ഇതുവരെ നമ്മക്കില്ലേ, എന്റെ ഇവിടെ റേഞ്ച് ഇല്ല.
2: എനിക്ക് കേൾക്കണം കേട്ടോ.
3: ഇവിടെ എപ്പോഴും വെക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റേഡിയം വെച്ച്, അതുകൊണ്ട് പാട്ട് നമ്മളെപ്പം സ്ഥിരം കേൾക്കുന്നു.
2: അപ്പൊ ഇനി ഓരോ പരിപാടികൾ ഇങ്ങനെ കേട്ട് തുടങ്ങുക റേഡിയോ മലബാറിന്റെ. ഒരു ദിവസം സജിനാരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരിക. എന്താ ചെയ്യുന്നേ?
3: എന്റെ വീടിന്റെ അടുത്താ. ഓ, ഇവിടെ വീട്ടിന്റെ അടുത്താന്ന്, സജിനാന്റെ വീട്ടിന്റെ അടുത്താന്ന്.
2: എന്താ ചെയ്യുന്നേ?
3: പിന്നെ മോളുണ്ട്, ഭർത്താവ്, നമ്മള് മൂന്നാള്.
2: പേര് പറഞ്ഞോളൂ അവരെ. ഞങ്ങൾ
3: എന്റെ പേര് സരിത, മോളെ പേര് ആദിത്യ.
2: എന്താ ചെയ്യുന്നേ മോള് ആദിത്യ?
3: ഇപ്പൊ തർക്കായി.
2: ആണോ? പോകുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാരോടും പറയുക, നമുക്ക് സജിന ചോദിച്ച പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ എന്നാല് പിന്നെ ഒരു ദിവസം വിളിക്കൂ. ശരി,
3: സന്തോഷമായി.
2: ഞങ്ങൾക്കും സന്തോഷം, പുതിയൊരു ശ്രോതാവിന് കിട്ടിയല്ലോ. ശരി, പാട്ട് കേട്ടോളൂ സജിന, പാട്ട് കേട്ടോളൂ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: റേഡി മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ?
2: ഹലോ
1: കേൾക്കുന്നില്ലേ?
2: ഹലോ
1: റേഡിയോ കുറച്ച് മാറിയിട്ട് ചേച്ചി, ഭയങ്കര ഡിസ്റ്റർബൻസ്.
2: ഹലോ

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൻ്റെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. വിളിച്ച എല്ലാവർക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഒപ്പം വിളിച്ചിട്ട് കുറച്ച് പേർക്ക് കട്ടായിട്ടുണ്ട്, ആരും വിഷമിക്കേണ്ട, അടുത്ത തവണ ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അടുത്ത പരിപാടി തുടർന്ന് കേൾക്കൂ.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
3: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: ഫോൺ 7999447-6836,
2: 9447-371-836,
3: 8078-502-836.
4: സുരേഷേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പണ്ട് വിജയ മാഷ് മലക്ക് പോയതുപോലെ ആവരുതിട്ടാ.
5: വിജയ മാഷ ഏത്?
4: നമ്മളെ ശ്യാമളേന്റെ ഭർത്താവില്ലേ?
5: ശ്യാമളേന്റെ ഭർത്താവ് രാഘവട്ടനല്ലേ?
4: ഓ, നിങ്ങളൊരു കാര്യം.
5: നീ പറഞ്ഞ വിജയ മാഷ എനിക്ക് പിടികിട്ടി. ഈ ശ്യാമളേന്റെയും വിജയ മാഷിന്റെയും അച്ഛന്മാരില്ലേ, അവരല്ലേ ശബരിമലക്ക് പോകാൻ നിർബന്ധിച്ചത്?
4: വെളിപാടുണ്ടായി, ഭാഗ്യം തന്നെ.
5: പക്ഷെ അവര് ആഗസ്റ്റ് 2 ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടില്ലെന്നാണല്ലോ പോലീസ് പറഞ്ഞത്.
4: സുരേഷേട്ടാ,
6: എന്താ ഓർമ്മയില്ലേ? സുരേഷിനെയും ഗായത്രിയെയും
7: വല്യ അപ്പോ അവളായിരുന്നു പ്രൊഫൈൽ പിക്ചർ.
6: നെല്ലിക്കയിലേക്ക് വളരെ വൈകി എത്തിയ ജയദേവൻ.
8: എന്റെ മോൻ പഴയതുപോലെ തിരിച്ചു വരിക. എത്ര നാളായി അടച്ചു പൂട്ടി അകത്തിങ്ങനെ കഴിയുന്ന സമാധാനായി.
6: വിഷാദാവസ്ഥയിലായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിഷമിക്കുന്നു അമ്മ.
9: നമുക്ക് നഷ്ടമായ 20 വർഷങ്ങൾ, അത് നികത്തിയില്ലേ അവള്?
7: ശരിയാണ്, പക്ഷേ അത് നിന്റെ ഈ നല്ല മനസ്സിന്റെ കണ്ടെത്തലാണ്
9: ജയദേവ.
6: കാലം കരിച്ചു കളഞ്ഞ കൗമാരപ്രണയവല്ലരി തളിർക്കുകയാണ്.
10: സ്നേഹവീട്, അതാണ് വീട്ടുപേര്. അവിടെ ഒരു അമ്മ, പിന്നെ കുറെ മക്കൾ, അതിലൊരു മകളാ ഗായത്രി.
9: ഗായത്രി,
8: സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്.
6: കയ്പും മധുരവും പകർന്ന നെല്ലിക്ക വീണ്ടും വരികയാണ്. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
11: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ എസ് ജാനകി പാടിയ ഗാനങ്ങൾ കേൾക്കാം.

0: എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇതുവരെ കേട്ടത്.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചത്തെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം.
1: കത്തുകളിലേക്ക് പോവാം. ആദ്യ പ്രതികരണം ബാബു സുരേഷ് മട്ടന്നൂർ അല്ലേ?
2: മട്ടന്നൂരല്ല മാഷേ, മുട്ടന്നൂരിൽ നിന്നാണ്.
1: മുട്ടന്നൂരാണ് ബാബു സുരേഷ് മുട്ടന്നൂർ, ഒരു പുതിയ പേരാണല്ലേ?
2: അതെ.
1: ഏതായാലും നമ്മുടെ ഇന്നത്തെ പ്രതികരണത്തിൽ ആദ്യത്തെ ശ്രോതാവ് തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് പ്രതികരിക്കുന്ന ആളായിരിക്കും. ഏതായാലും സ്വാഗതം റേഡിയോ മലബാർ കുടുംബത്തിലേക്ക്. എന്താണ് ബാബു സുരേഷ്?
2: വായനാ വസന്തത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വായനാ വസന്തത്തിൽ ചന്ദ്രഭാനു തിലങ്കേരി അവതരിപ്പിച്ച ടി പത്മനാഭന്റെ പാനിപ്പത്തിലെ യുദ്ധം എന്ന കഥ അവതരണത്തിലും ഭാഷാശുദ്ധിയിലും മികച്ചതായിരുന്നു. അഭിനന്ദനങ്ങൾ.
1: സന്തോഷം. ഇത് സുരേഷ് ബാബു ആയിരിക്കോ? ബാബു സുരേഷ് എന്നുള്ളതല്ലേ?
2: അതെ.
1: എന്തായാലും വ്യത്യസ്തമാണ്. വായനാ വസന്തമാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയുന്നു, സന്തോഷം. അടുത്ത പ്രതികരണം കുറച്ച് ദീർഘമായതാണ്. ശ്രീധരൻ അവണൂർ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. എന്താണ് ഇത്തവണ ശ്രീധരൻ പറയുന്നത്?
2: നല്ലൊരു ഗാനം കേട്ടാൽ അതിന്റെ ശില്പികളെ തിരക്കുന്നത് ചെറുപ്രായം മുതലേ ഒരു ശീലമായിരുന്നു. അജ്ഞാത സഖി, ആത്മസഖി എന്ന ഗന്ധർവ ഗാനം ആദ്യമായി കേൾക്കുകയാണ്. പിന്നെ അതിന്റെ ഗാനശില്പികളെ അറിയാനുള്ള തിടുക്കമായി. പിന്നീട് ഉള്ളതു മതി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി എൽ പി ആർ വർമ്മ സംഗീതം പകർന്നതെന്നറിഞ്ഞു. അങ്ങനെ എൽ പി ആർ വർമ്മ എന്ന സംഗീത പ്രതിഭയെ തിരിച്ചറിയുന്നത് അജ്ഞാത സഖി എന്ന ഗാന്ധർവ ഗാനത്തിലൂടെയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ശ്രദ്ധിക്കാനും തുടങ്ങി.
1: ഭാവഗായകന്റെ വൈശാഖ പൗർണമി രാവിൽ, ഉപാസന, സിയോ ആന്റോയുടെ വീടിന് പൊന്മണി വിളക്കുന്ന, ഗാനഗന്ധർവന്റെ അക്കര പച്ചയിലെ മുതലായ അന്നേ മനസ്സിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. എൽ പി ആർ വർമ്മയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് 6ാം തീയതിയിലെ മധുരഗീതങ്ങൾ കേൾക്കാനിടയായതും എൽ പി ആർ വർമ്മയുടെ ഈ മനോഹര ഗാനങ്ങളായിരുന്നു. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ രചനകൾ അധികവും വയലാർ എന്ന മഹാപ്രതിഭയുടേതെന്ന സവിശേഷതയും എടുത്തു പറയേണ്ടതാണ്. എണ്ണത്തിൽ കുറവാണെങ്കിലും അദ്ദേഹം ഈണം പകർന്ന ഗാനങ്ങളെല്ലാം തന്നെ സംഗീതപ്രേമികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ശ്രീധരൻ അവണ്ണൂരും ഇരു കൈകളും നീട്ടി ആ മധുരഗീതങ്ങൾ സ്വീകരിച്ചു അല്ലേ?
2: അതെ.
1: തയ്യാറാക്കിയ ആൾക്ക് നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കണ്ടേ?
2: തീർച്ചയായിട്ടും.
1: ആരാണത്?
2: ബൈജുവേട്ടനാണ് മാഷേ.
1: നമുക്ക് ബൈജുവിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അടുത്ത കത്തിലേക്ക് പോവാം.
2: വെള്ളിയാഴ്ച വൈകുന്നേരം പ്രക്ഷേപണം ചെയ്ത സർഗജാലകം സത്യഭാമ ഈശാനമംഗലം എഴുതിയ തങ്കവീലുവിന്റെ യാത്ര എന്ന ചെറുകഥ ഷീനനന്ദൻ കൊതേരി അവതരിപ്പിച്ചത് നന്നായിരുന്നു.
1: ആർക്കാണ് ഇത് ഇഷ്ടപ്പെട്ടത്?
2: ഇഷ്ടപ്പെട്ടത് പ്രകാശ് രാധിക പ്രകാശ് നെല്ലൂനിയിൽ നിന്നാണ്.
1: നമ്മുടെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും. തുടർന്ന് വായിക്കാം.
2: സത്യഭാമ അമ്മ ആക്കാംപറമ്പ് മാതൃനികേതനിലെ ഒരു അന്തേവാസിയാണ്. അവരുടെ കഥകൾ ഇതിനു മുമ്പും റേഡിയോ മലബാർ കൂടി കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എഴുത്തുകാരുടെ സൃഷ്ടികൾ റേഡിയോ മലബാറിലൂടെ കേൾപ്പിക്കുന്നതിന് റേഡിയോ മലബാറിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു.
1: സന്തോഷം. അന്നത്തെ സർഗജാലകത്തിൽ തന്നെ എൻ വി ഹരിദാസ് എന്ന പിന്നണി ഗായകൻ പാടിയ ഗാനം റേഡിയോ മലബാറിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത് ആലപിച്ചപ്പോൾ അതിമനോഹരമായി തോന്നി. അതിസുന്ദരമായ വരികളുമായിരുന്നു ആ ഗാനം. എൻ വി ഹരിദാസ് എന്ന ആ മഹാപ്രതിഭക്കും അഭിനന്ദനങ്ങൾ.
2: സുനിത അശോക് മരുതായി എഴുതി അവതരിപ്പിച്ച കഥയും നന്നായിരുന്നു. തുടർന്ന് വന്ന ഗാനവും നന്നായിരുന്നു.
1: വളരെയധികം സന്തോഷം പ്രകാശ്, രാധിക പ്രകാശ് നെല്ലോനിക്ക്. നമുക്ക് അടുത്ത കത്തിലേക്ക് പോവാം. രാഗ പുവത്തൂരിന്റെ എഴുത്താണിത്, വായിച്ചോളൂ.
2: ശാസ്ത്ര രക്ഷസ് എന്ന നാടകം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ക്ലൈമാക്സ് പ്രവചിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നുവല്ലോ?
1: തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു.
2: പ്രവചനത്തിൽ വിജയികളായവരുടെ പേരുകൾ പ്രതികരണത്തിൽ ആ സമയത്ത് വായിച്ചിരുന്നു. എന്നാൽ വിജയികൾക്ക് സമ്മാനം കൊടുത്ത കാര്യം മാസങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും പ്രതികരണത്തിൽ പറഞ്ഞു കേട്ടതുമില്ല. സമ്മാനം കൊടുത്തിട്ടില്ല എന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലബാറിന്റെ ശ്രോതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സംസാരം വന്നതായി ഒരു സുഹൃത്ത് സൂചിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ വിജയികളെ പങ്കെടുപ്പിച്ച് സമ്മാനം കൊടുത്തിട്ടുണ്ടോ? മാസങ്ങൾ കഴിഞ്ഞിട്ടും സമ്മാനം കൊടുത്തിട്ടില്ലെങ്കിൽ അത് ശ്രോതാക്കൾക്ക് നിലയത്തോടൊരു വിശ്വാസക്കുറവ് ഉണ്ടാക്കില്ലേ?
1: തീർച്ചയായിട്ടും കൊടുത്തിട്ടില്ല എങ്കിൽ അത് വിശ്വാസക്കുറവ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. പക്ഷെ പ്രിയപ്പെട്ട രാഗ, ഇത് വാസ്തവ വിരുദ്ധമായ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്ര രക്ഷസ് എന്ന നാടകത്തിന്റെ പ്രവചന മത്സരം കൃത്യമായ സമയത്തിനുള്ളിൽ പ്രവചിച്ച രണ്ട് മത്സരാർത്ഥികൾക്ക് നമ്മൾ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. മത്സര പ്രവചനത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ശാസ്ത്ര രക്ഷസ് എന്ന നാടകത്തെക്കുറിച്ചുള്ള ഒരു അവലോകന ചർച്ചയിൽ പങ്കെടുക്കുവാനും അതിൽ വെച്ച് നമുക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്യാനായിരുന്നു തീരുമാനിക്കുകയും ഇവരെ അറിയിക്കുകയും ചെയ്തത്. എന്നാൽ അന്ന് അവര്
2: ഇവിടെ എത്താൻ സാധിച്ചില്ല. അവർക്ക്
1: ഇവിടെ എത്താൻ സാധിച്ചില്ല.
2: അതെ, പിന്നീട് സമ്മാനം കൈപ്പറ്റിക്കോളാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അവര് വന്നില്ല. ഒരാൾ മാത്രം വന്ന് സമ്മാനം വാങ്ങിപ്പോയി, മറ്റേയാൾ വന്നതുമില്ല.
1: അതാണ് കാര്യം. റേഡിയോ മലബാറിന് വിശ്വാസക്കുറവ് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഞങ്ങൾ ചെയ്യില്ല പ്രിയപ്പെട്ട രാഗ. ഇത് രണ്ടാമത്തെ വിജയിക്കുള്ള സമ്മാനം ഇവിടെ റേഡിയോ മലബാറിന്റെ പൂമുഖത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവര് ഏത് സമയത്ത് വന്നാലും നമുക്ക് ആവർത്തിച്ച് ഓരോ ആഴ്ചയും ആൾ വന്നില്ല വന്നില്ല എന്ന് പറയുന്നത് അരോചകരമാകും എന്ന് കരുതിയാണ് അത് പിന്നീട് പറയാതിരുന്നത്. തീർച്ചയായിട്ടും രാഗ അവർ ഇങ്ങോട്ടേക്ക് അയക്കുക എത്രയും പെട്ടെന്ന്. അവർക്ക് ആ സമ്മാനം സ്പോൺസർ ചെയ്ത സിനി സ്റ്റുഡിയോ മട്ടന്നൂരിന്റെ ഉപഹാരം ഇവിടെ റെഡിയാണ്.
2: അടുത്ത കത്ത് വായിക്കട്ടെ മാഷേ?
1: വായിച്ചോളൂ.
2: ജൂലൈ 9 രാവിലെ പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ ഋതു എന്ന വാക്കുൾപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രലേഖ അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ചന്ദ്രലേഖയ്ക്ക് അഭിനന്ദനങ്ങൾ.
1: സന്തോഷം.
2: ജൂലൈ 10 രാത്രി താരവിശേഷത്തിൽ സൂര്യ അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. തിലകൻ അഭിനയിച്ച ചിത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ച പരിപാടി ഒരുപാട് ഇഷ്ടമായി. സൂര്യയ്ക്ക് അഭിനന്ദനങ്ങൾ.
1: സൂര്യക്കും ചന്ദ്രലേഖയ്ക്കുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, അവർക്ക് കൈമാറുകയാണ്. ഇനി ആർക്കെങ്കിലും ഉണ്ടോ അഭിനന്ദനങ്ങൾ? നോക്കാമല്ലേ.
2: അതെ, ജൂലൈ 10 രാവിലെ കേൾപ്പിച്ച മധുരഗീതങ്ങൾ, ബൈജു സുന്ദരം അവതരിപ്പിച്ച മണ്ഡപം എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ എല്ലാം വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച ബൈജു സുന്ദരത്തിന് ആശംസകൾ.
1: മൂന്ന് പേർക്ക് ആശംസകൾ കിട്ടിക്കഴിഞ്ഞു.
2: അതെ,
1: സന്ദേശം അയച്ച KP ജാനകി പരിപ്പായി റേഡിയോ മലബാറിലും പ്രിയപ്പെട്ട അവതാരകർക്കും എന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട്, വളരെയധികം സന്തോഷം. തുടർന്നും എഴുതുക. അടുത്ത പ്രതികരണം ബാബു ആണിക്കേരിയുടേതാണല്ലേ?
2: അതെ.
1: എന്താണ് ബാബു പറയുന്നത്?
2: റേഡിയോ മലബാറിന്റെ ഒട്ടുമിക്ക പരിപാടികളും കേൾക്കുകയും അഭിപ്രായം അറിയിക്കുകയും മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു എളിയ ശ്രോതാവാണ് ഞാൻ.
1: വളരെയധികം സന്തോഷം ബാബു, നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം.
2: ജനപ്രിയ പരിപാടിയായ ചാരു കസേര ഞായറാഴ്ച ആക്കിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാനും സാധിക്കും.
1: ചാരു കസേരയുടെ സമയമാറ്റം നമുക്ക് സജീവമായി പരിഗണിക്കാം. ഇപ്പോഴത് ബുധനാഴ്ചകളിലാണ് രാവിലെ പോകുന്നത്. തിങ്കളാഴ്ചകളിൽ ഒരു വട്ടം കൂടി എന്ന പരിപാടിയിലൂടെ ഉച്ചയ്ക്ക് നമുക്കത് കേൾക്കാം. ഒരു ഘട്ടത്തിൽ നമുക്കത് ഈ ഒരു മാറ്റം, ശ്രോതാക്കളുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടുള്ള മാറ്റം നമുക്ക് ആലോചിക്കാവുന്നതാണ്. തുടർന്ന് എഴുതുകയാണ് അല്ലേ ബാബു?
2: അതെ, ഈ ആഴ്ചയിലെ ജനകീയത്തിൽ കൂടി KK രാഘവൻ കാഞ്ഞിലേരിയുടെ പഴയകാല അനുഭവങ്ങളും ഓർമ്മകളും പഴയ കൂത്തുപറമ്പ് നഗരത്തിന്റെ അന്നത്തെ ചുറ്റുപാടും എല്ലാം പ്രതിപാദിച്ച അഭിമുഖ സംഭാഷണം ഇഷ്ടപ്പെട്ടു. അതുപോലെ 7 വായനാ വസന്തത്തിൽ കൂടി ആൻലിയ എൻ സന്തോഷ് അവതരിപ്പിച്ച കാക്കനാടന്റെ കഥ കാവേരി വളരെ ഹൃദയസ്പർശിയായി. ചേരിയിലെ തന്റെ കുടിലിലെ പട്ടിണി മാറ്റാൻ കഷ്ടപ്പെടുന്ന കൊച്ചുബാലികയായ കാവേരി തന്റെ ഏക കൂട്ടുകാരി മീനാക്ഷിയെ തനിച്ചാക്കി അവസാനം നിഷ്ഠൂരം കൊല്ലപ്പെടുന്നു. കഥ അവതരിപ്പിച്ച ആൻലിയയ്ക്ക് എന്റെ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ ജൂലൈ 9 വായനാ വസന്തത്തിൽ ആദിത്യ സുരേന്ദ്രൻ കാവുമ്പായി അവതരിപ്പിച്ച ഉറൂബിന്റെ കഥ വലയിൽ കുടുങ്ങിയ മുക്കുവനും ഇഷ്ടമായി. സ്നേഹത്തോടെ ബാബു ആണിക്കേരി.
1: വളരെയധികം സന്തോഷം ബാബു, പ്രതികരിച്ചതിന്, പരിപാടികളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിന്. സരസ്വതി പ്രതിഭൻ കാഞ്ഞലേരിയുടെ പ്രതികരണമുണ്ട്. ആദ്യമായിട്ട് കാവ്യധാരയെ കുറിച്ചാണ്. തിങ്കളാഴ്ച രാവിലെ അശ്വിനി ആലപിച്ച കവിത നന്നായി, പക്ഷേ ലോപിച്ച് ഉച്ചരിക്കേണ്ട വാക്കുകൾ അങ്ങനെ ചൊല്ലിയില്ല. എല്ലാ അക്ഷരങ്ങളും ഖനത്തിലാണ് ചൊല്ലിയത്. ഏതാണ് അക്ഷരങ്ങളെന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ ശ്രദ്ധിക്കാമായിരുന്നു. ഏതായാലും ഈ നിർദ്ദേശം കാവ്യധാര അവതരിപ്പിക്കുന്നവരുടെ മുമ്പാകെ വെക്കുന്നതാണ്. അടുത്തത് നാടക നേരത്തെ കുറിച്ചാണല്ലോ.
2: അതെ, നിഗുംബില എല്ലാ കഥാപാത്രങ്ങളും നന്നായി.
1: ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ പുനഃപ്രക്ഷേപണം ചെയ്ത നാടകമാണ്. തുടർഭാഗങ്ങളും കേൾക്കുക.
2: ശാസ്ത്രവിധിയെ കുറിച്ചാണ് അടുത്തത്. താപ്പാമ്പ് എന്ന ഒച്ചു വിഭാഗത്തിൽപ്പെട്ട ഒരുതരം ജീവി. താപ്പാമ്പിന്റെ തല ചട്ടുകം പോലെയാണ്. മണ്ണിരിയാണ് പ്രധാന ഭക്ഷണം. വിജയകുമാർ ബ്ലാത്തൂർ വിശദീകരിച്ചു, ഇതിന് വിഷമുണ്ട് എന്നത് വാസ്തവ വിരുദ്ധമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിലൂടെ താപ്പാമ്പിന്റെ വായ ശരീരത്തിന്റെ മധ്യഭാഗത്താണ് എന്നത് പുതിയൊരു അറിവാണ്. നമ്മൾ താപ്പാമ്പിനെ ഉപ്പിട്ട് കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: അതാണ് പതിവ് അല്ലേ?
2: അതെ.
1: ഉറൂബിന്റെ കഥ വലയിൽ കുടുങ്ങിയ മുക്കുവൻ ആദിത്യ സുരേന്ദ്രൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അക്ഷരസ്ഫുടതയോടെ വളരെ നല്ല രീതിയിൽ ശ്രോതാക്കളുടെ കാതുകൾക്ക് ഇമ്പമേകുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. കഥയിൽ അക്ഷരസ്ഫുടതയുണ്ട്, കവിതയിൽ അതില്ലെന്നാണ് സരസ്വതി പ്രദീപന്റെ പരാതി അല്ലേ?
2: അതെ,
1: തീർച്ചയായിട്ടും നമുക്കത് പരിഹരിക്കാം. കത്ത് അടുത്തതാരാണ്?
2: കൃഷ്ണൻ കാഞ്ഞിലേരി അയച്ചതാണ്.
1: എന്താണ് കൃഷ്ണാട്ടം പറയുന്നത്?
2: കഴിഞ്ഞ ആഴ്ചയിൽ സമാപിച്ച ഭാനുമതി എന്ന നാടകത്തിൽ ഓരോരുത്തരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഭാനുമതിയും വൃഷാലിയും ഗാന്ധാരിയും ഒക്കെ അരങ്ങ് തകർത്താടി. അണിയറയിലും അരങ്ങത്തും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: ഉച്ചക്ക് പ്രക്ഷേപണം ചെയ്ത ശാസ്ത്രവേദിയിൽ എന്റെ അയൽനാട്ടുകാരനായ വിജയകുമാർ ബ്ലാത്തൂർ തേപ്പാമ്പ് ചട്ടുകത്തലയൻ എന്ന ജീവിയെക്കുറിച്ച് വിവരിച്ചത് തികച്ചും അവസരോചിതമായി. കാരണം മഴക്കാലമാണ് ആ ജീവിയെ കൂടുതലും കണ്ടുവരുന്നത്. പലരും ഇപ്പോഴും കടുത്ത വിഷമുള്ള ജീവിയായി തന്നെയാണ് കരുതുന്നത്. പുനഃപ്രക്ഷേപണമാണെങ്കിൽ കൂടി ഏറെ ഇഷ്ടപ്പെട്ടു.
2: അതുപോലെ ശനിയാഴ്ച രാത്രി 7:35 സർഗജാലകത്തിൽ സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ തങ്കവേലുവിന്റെ ജീവിതയാത്ര ഷീനാനന്ദൻ കൊതേരി അവതരിപ്പിച്ചത് കേട്ടു. അനാഥത്വത്തിന്റെ പ്രതീകമായി മാതാനികേതനിൽ കഴിയുന്ന ആ അമ്മ എഴുതിയ കഥ അടിമത്തത്തിന്റെ എല്ലാ വേദനയും വരച്ചുകാട്ടുന്നു. കഥയും കവിതയുമായി ഒരു വലിയ ശേഖരം തന്നെ ആ അമ്മയുടെ കയ്യിൽ ഉണ്ടെന്നതിന് ഒരു നേർ സാക്ഷിയാണ് ഞാൻ.
1: കഥ അവതരിപ്പിച്ച ഷീനാനന്ദൻ അഭിനന്ദനങ്ങൾ. എഴുത്തിന്റെ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്ന സുനിത അശോക് മരുതായുടെ കഥ ദാരിദ്ര്യത്തിന്റെ നൊമ്പരം, അനാഥത്വത്തിന്റെ നൊമ്പരം വരച്ചു കാട്ടുന്നത് ആയിരുന്നു. സുനിത അശോകന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നെല്ലിക്ക നാടകത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണേട്ടൻ. കൃഷ്ണേട്ടനെ കത്തുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും നാടകത്തെ കുറിച്ചാണ് അല്ലേ?
2: അതെ.
1: ഭാനുമതി എന്ന നാടകത്തിലെ അവതാരകരെ അരങ്ങ് തകർത്ത അഭിനയത്തെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട്. തൊട്ടൊരാഴ്ച മുമ്പേ കൃഷ്ണേട്ടന്റെ അഭിനയത്തെക്കുറിച്ചും ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിരുന്നു. സാക്ഷാൽ ദ്രോണാചാര്യർ അല്ലേ നാടകം,
2: അസുരഗോത്രം.
1: അതുപോലെ നെല്ലിക്ക ഇതാ തയ്യാറാണ്, ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. നാളെ രാവിലെയും ഇനി ഒരു മൂന്ന് നാലാഴ്ചകളിൽ നെല്ലിക്ക ടു പുതിയ കഥാസന്ദർഭങ്ങളുമായി നിങ്ങളടുത്തേക്ക് വരികയാണ്. ശ്രദ്ധാപൂർവം കേട്ട് അതിൻ്റെ പ്രതികരണങ്ങൾ കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. ഇന്ന് ഇത്രയേ കത്തുകൾ ഉള്ളൂ. ഇന്ന് വന്ന എല്ലാ കത്തുകളും നമ്മൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ പ്രതികരണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത പ്രതികരണത്തിന് മുമ്പ് റേഡിയോ മലബാറിൽ ഒരു പരമ്പര കൂടി ആരംഭിക്കുകയാണ്. 17-ാം തീയതി കർക്കിടകം 1-ാം തീയതിയാണ്. അന്നാണ്
2: രാമകഥാഗാനലയം തുടങ്ങുന്നത്.
1: അന്നാണ് ശ്രോതാക്കളാണ് രാമായണം പാരായണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഭക്തിസാന്ദ്രമായി നമുക്ക് ഈ കർക്കിടക മാസത്തെ രാമകഥാഗാനലയം ശ്രവിക്കാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് ചുരുക്കുകയാണ്. വീണ്ടും എഴുതുക. വിലാസം: പ്രതികരണം, കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ.
2: വാട്സപ്പ് നമ്പർ 9037008960.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന്റെ കഥ കണ്ണാടിയിൽ കാണാത്തത്, അവതരണം ഷീന നന്ദൻ കൊതേരി.
2: തൊണ്ടക്കുഴിയിലേക്ക് ഇരുകിരിപ്പ് കടന്ന് ശ്വാസകോശത്തിലെ ഏതോ തരിയിൽ എന്തോ ഒന്ന് ആഞ്ഞുപറിച്ചപ്പോൾ അയാൾ ഒരിക്കൽ കൂടി ഉണർന്നു. കട്ടിലിനു ചുറ്റും മകൻ ചന്ദ്രഹാസൻ, രുക്മിണി, പേരക്കുട്ടി മീനാക്ഷി, എല്ലാ രൂപങ്ങളും അയാൾക്കപ്പോൾ ഉണങ്ങിയ വാഴനാരുകൊണ്ട് പണിത ജീവനുള്ള പ്രതിമകളായി അനുഭവപ്പെട്ടു. എല്ലാവരും സൂക്ഷിച്ചു നോക്കുകയാണ്. രുക്മിണി ഒരു സ്പൂൺ കൂടി വെള്ളം കോരി ചുണ്ടോടടുപ്പിച്ചപ്പോൾ അയാൾ ഞരങ്ങി. മീനാക്ഷി പറഞ്ഞു, പെയിൻകില്ലറിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടാവും. അയാൾ യാചിക്കും പോലെ അവരെയൊക്കെ ഉറ്റുനോക്കി. അച്ഛൻ എന്തോ ചോദിക്കുകയാണെന്ന് സംശയിച്ചു തൻ്റെ ചെവി ആ മുഖത്തോടടുപ്പിച്ചു. അച്ഛൻ എന്താണ് വേണ്ടത്? അയാളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ പ്രകാശം അനങ്ങി. അപൂർവമാണല്ലോ ഇങ്ങനെ, താൻ എന്തോ ആവശ്യപ്പെടുന്നത് മകൻ മനസ്സിലാക്കിയല്ലോ. ക്ഷീണത്തിൻ്റെ ചെങ്കുത്തായ കൊടുമുടിയാണ് മുൻപിൽ. നിസ്സഹായതയുടെ വഴുവഴുപ്പാർന്ന പായേലിയിൽ നിരാലംബമായ തൻ്റെ കാൽപാദങ്ങൾ. ഈശ്വര, അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, എനിക്കൊരു കണ്ണാടി തരുമോ? രുക്മിണി പറഞ്ഞു, കണ്ണാടിയോ? എന്തിനാ നിങ്ങൾക്കിപ്പം കണ്ണാടി? വെള്ളം വേണമെങ്കിൽ കുടിക്ക്. അച്ഛൻ്റെ നിസ്സഹായത വായിച്ചിട്ടെന്ന വണ്ണം ചന്ദ്രഹാസൻ അടുത്ത മുറിയിൽ നിന്ന് സാമാന്യം വലിപ്പമുള്ള ഒരു കണ്ണാടി എടുത്ത് അച്ഛനരികിലെത്തി. വല്യച്ഛൻ്റെ ഈ വിചിത്രമായ ആവശ്യം കണ്ട് ഒന്നും മനസ്സിലാവാതെ മീനാക്ഷി തരിച്ചു നിന്നു. മരണം മേയുന്ന ബോധാബോധങ്ങളിൽ നിന്ന് ഇങ്ങനെ പല പിച്ചും പേയും വരും, നിനക്ക് എന്തിൻ്റെ കേടാ? ഇങ്ങനെ രുക്മിണി ചന്ദ്രഹാസനെ ഒന്ന് നോക്കി. സത്യം പറഞ്ഞാൽ അവൾക്ക് ക്ഷമ കെട്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ നല്ല സമയത്തും ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെയല്ലേ? വാക്കുകളടഞ്ഞ ഊടുവഴിയാണ് ഈ മനുഷ്യൻ. ചന്ദ്രഹാസൻ പതുക്കെ കണ്ണാടി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പിറകിലെ ജാലകത്തിലൂടെ കൈയിട്ടു സൂര്യ വെളിച്ചം കണ്ണാടിയിലേക്കും തുടർന്ന് മുറിയിലേക്കും പാഞ്ഞു കയറി. ആ വെളിച്ചത്തിൽ അയാൾ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു, മുറിയിൽ കൂടി നിൽക്കുന്നവരിൽ മരിച്ചവരുണ്ട്. തനിക്ക് പ്രിയപ്പെട്ട പരേതാത്മാക്കൾ, സുഹൃത്തുക്കൾ, വേലായുധൻ, കുമാരൻ, കണ്ണൻ. കണ്ണനിൽ അയാളുടെ കണ്ണുകൾ തറച്ചു നിന്നു. അത്ര എളുപ്പം പറിച്ചു കളയാവുന്നവനല്ലോ കണ്ണാ നീ. അയാൾ കണ്ണനോട് വികാരപൂർവം ചിരിച്ചു. അപ്പോൾ കണ്ണൻ അല്പം കൂടി മുൻപോട്ട് വന്നു. ലോറിയിൽ തടി കയറ്റുമ്പോഴാണ് കണ്ണൻ മരിച്ചത്. വീർത്തുതടിച്ച കരിവീട്ടി മരത്തിൻ്റെ കനത്ത അടി അവൻ്റെ മുഖത്താണ് ഏറ്റത്. അതിൻ്റെ പാടാണല്ലോ കണ്ണ, നിൻ്റെ മുഖത്ത് ഒറ്റയടിക്കാണല്ലോ നിൻ്റെ തല ചതഞ്ഞു പോയത്. എന്നിട്ടും നീ ഇങ്ങനെ മുറിയിൽ നിന്ന് സ്നേഹം കേടാതെ ചിരിക്കുന്നല്ലോ കണ്ണ. ഇത്രയേറെ ആളുകൾ ഉണ്ടായിട്ടും എൻ്റെ കണ്ണുകൾക്ക് നിന്നെ വിട്ടുപിരിയാനാവുന്നില്ലല്ലോ. സ്നേഹം മൂക്കുമ്പോഴൊക്കെ നിന്നെ ഞാൻ കളിയാക്കി വിളിച്ചിരുന്നത് കണ്ണാടി എന്നാണല്ലോ. സങ്കടങ്ങൾ വല്ലാതെ നിന്നു വിങ്ങുമ്പോൾ കണ്ണാടിയിൽ നോക്കിക്കരഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്ന് പഠിപ്പിച്ചത് നീയാണ്. ഓർക്കുന്നുണ്ടോ, കൊയ്ത്തു കഴിഞ്ഞ് ബാക്കി കിടന്ന കാറ്റാടിപ്പാടത്തു നിന്നാണ് നീ ആ കാര്യം പറഞ്ഞു തന്നത്. നമ്മെ അറിഞ്ഞ് നമ്മളെ നേരാവിധം നോക്കുന്നത് കണ്ണാടി മാത്രമാണെന്ന് നീ പറഞ്ഞത് എത്ര ശരി. ക്ലാസ്സിൽ ഏറ്റവും മിടുക്കൻ നീയായിരുന്നല്ലോ. എന്നിട്ടും നീ എന്തിനോ തടിമില്ലിൽ പണിക്ക് പോയി? ഓ, അച്ഛന് കള്ളു കുടിക്കാൻ കാശ് വേണം, ഓർക്കുന്നു. നോട്ട് പുസ്തകത്തിൽ നീ കുറിച്ചിടാറുള്ള ആ ഏകാന്തതയും വേദനയും. അക്ഷരത്തെ സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ നിനക്ക് കിട്ടുകയും ചെയ്തല്ലോ കണ്ണാ. എന്നിട്ടും നീ എന്തിനു നിന്റെ നോട്ട് പുസ്തകങ്ങൾ കത്തിച്ചു കളഞ്ഞു? ഒരിക്കലും ഒന്നും ഒരു കണ്ണാടിയോളം ആവില്ലെന്നാണ് നീ അതിന് മറുപടി പറഞ്ഞത്. ഇതിൻ്റെ അനുബന്ധം പോലെ നീ വേറൊരിക്കൽ പറഞ്ഞു, ഒരു കണ്ണും ഒരു കണ്ണാടിയോളം വെളിച്ചമേറിയതല്ല. പിന്നെ നീ നിന്നെ തന്നെ കൊലപ്പെടുത്തിയ മട്ടിൽ കരിവീട്ടിയുടെ കനത്ത അടിക്കുമേൽ നിന്ന് കൊടുത്തു. കണ്ണാ, നോട്ട് പുസ്തകത്തിൽ നീ കുറിച്ചതൊക്കെ ഏകാന്തതയുടെ പരിദേവനങ്ങൾ എന്നെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ പിന്നെ ജീവിതത്തിൻ്റെ രണ്ടാം പാളിയിൽ വെച്ചാണ് നിന്റെ കണ്ണാടിയുടെ വരികൾ മനസ്സിലാകുന്നത്. ജീവിതം വിട്ടുപോകുമ്പോൾ നീ എനിക്ക് വേണ്ടി ബാക്കി വെച്ചതൊരു കണ്ണാടി. അതാണ് എന്നെ ഇക്കാലം അത്രയും ആശ്വസിപ്പിച്ചതും. കുടുംബം ഒരു പളുങ്കു പാത്രമാണ്. അത് ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഞാനിതൊക്കെയും സഹിച്ചത്. പിടിച്ചു നിൽക്കാൻ തീരെ വയ്യാതാകുമ്പോഴാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. ആരും കാണാതെ ഞാൻ കരഞ്ഞത്. കടലിനടുത്ത ആ മുറിയിൽ നാലാണ് ആൾക്കണ്ണാടി. കരച്ചിലിൻ്റെ മൂർധന്യത്തിൽ എൻ്റെ നാല് രൂപങ്ങളിൽ നിന്നൊരാൾ വന്നു സാന്ത്വനപൂർവ്വം കെട്ടിപ്പുണരുന്നു. നിനക്കു ഞാനില്ലേ, ഞാനില്ലേ എന്ന് ആശ്വസിപ്പിക്കുന്നു. നിന്നെ ഞാനെങ്കിലും അറിയുന്നില്ലേ എന്ന് തലോടുന്നു. പിന്നെ പിറ്റേന്ന് കാലത്ത് എല്ലാം പെയ്തൊഴിഞ്ഞ ആകാശം പോലെ മുറി വെക്കേറ്റ് ചെയ്ത് വീണ്ടും രുക്മിണിയിലേക്ക്, പളുങ്കു കൊട്ടാരത്തിലേക്ക്. ഇടയ്ക്ക് ഞാനീ വീട്ടിലെ കണ്ണാടിയിൽ നോക്കുമോന്ന് പോലും എത്ര പേടിച്ചിട്ടാണെന്നറിയാമോ കണ്ണാ? മീനാക്ഷിക്ക് ചിരി വന്നു. വല്യച്ചൻ കണ്ണാടിയെയും കെട്ടിപ്പിടിച്ചോണം ഉറങ്ങുന്നത്, ഏങ്ങലടിച്ചു തളർന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ. രുക്മിണിക്ക് സത്യത്തിൽ അശ്ലീലാത്മകമായ കാഴ്ചയായിട്ടാണ് ഇത് അനുഭവപ്പെട്ടത്. ഇതെന്തൊരു കൂത്താണ്! മരിക്കാനെടുക്കുമ്പോഴും പെട്ടെന്ന് കയറി വന്ന ഈർഷ്യ കലർന്ന വാക്കുകൾ അവൾ ഔചിത്യബോധത്തിൽ എവിടെയോ ഇട്ട് മുക്കിക്കളഞ്ഞു. പിന്നെ പെരുവെരുപ്പോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ എന്തോ കരിഞ്ഞും അണക്കുന്നു. പുതിയ വേലക്കാരിയാണ്. പുറത്ത് വല്യച്ഛൻ്റെ ജാലകവും കടന്ന് പകലിറങ്ങിപ്പോകുന്നത് കണ്ട് മീനാക്ഷിയും പടിയിറങ്ങി. ഒന്ന് ഡോക്ടറെ കണ്ടുവരാമെന്ന് കരുതി പുറത്തിറങ്ങിയ ചന്ദ്രഹാസൻ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ്റെ മുറിയിൽ നിന്ന് ഞരക്കങ്ങളൊന്നും കേട്ടില്ല. അതുകൊണ്ടാണ് അയാൾ കട്ടിലിനടുത്തേക്ക് ചെന്നതും. പക്ഷേ കട്ടിലിൽ ശൂന്യമായിരിക്കുന്നതാണ് ചന്ദ്രഹാസൻ കണ്ടത്. കുറച്ചു മുൻപ് വരെ മരണശ്വാസം വലിച്ചു കിടന്ന അച്ഛനാണ്. ചന്ദ്രഹാസൻ വിളിച്ചു ചോദിച്ചു, അമ്മേ, അച്ഛനെവിടെ പോയി? മീനാക്ഷി, നീ കണ്ടോ? മക്കൾ, മരുമക്കൾ, രുക്മിണി, ചന്ദ്രഹാസൻ എല്ലാവരും വർദ്ധിച്ച് ഹൃദയമിടിപ്പോടെ മുറിയിലാകെ പരതി നടന്നു. അച്ഛനെ കണ്ടില്ല. പിന്നെ അവർ പതുക്കെ തൊടിയിലേക്ക് ഇറങ്ങി. തൊടിയിൽ നിന്ന് ഗേറ്റ് കടന്ന് ചീറിപ്പായുന്ന നിരത്തിലേക്ക്. കട്ടിലിൽ അലസമായി കിടന്ന കണ്ണാടിയെ ആരും ശ്രദ്ധിച്ചില്ല. അതിനകത്ത് അച്ഛൻ ഒളിച്ചിരിക്കുന്നത് ചന്ദ്രഹാസൻ പോലും കണ്ടില്ല. കണ്ണാടിക്കകത്ത് വേദനകളിൽ നിന്ന് മുക്തമായ സന്തോഷത്തോടെ അയാൾ നെടുവേർപ്പിട്ടു.
1: ഇപ്പോൾ കേട്ടത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന്റെ കഥ കണ്ണാടിയിൽ കാണാത്തത്. അവതരിപ്പിച്ചത് ഷീനാനന്ദൻ കൊതേരി.
0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമദളങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

0: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99161 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8:00 അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പുരസ്കൃത ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണോത്ത്. 9:00 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. തുടർന്നുള്ള മലബാർ ഡയറിയിൽ കേൾക്കാം ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ NK ദേശത്തിന്റെ മറുനാട്ടിൽ നിന്ന് എന്ന കവിത കേൾക്കാം. തുടർന്ന് കേൾക്കാം ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ കുഞ്ഞിരാമൻ ആറളം പങ്കെടുക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 വായന വസന്തം. ഇതിൽ മുരളീധരൻ നായരുടെ ഒരു ദിവസം എന്ന മാനസിയുടെ ചെറുകഥ കേൾക്കാം. അവതരണം യാഗേഷ് എളയാവൂർ. 8:00 മധുരഗീതങ്ങൾ, അവതരണം കൃഷ്ണകുമാർ കണ്ണോത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. 9:15 നാടകനേരത്തിൽ നാടകം നെല്ലിക്ക 2 ഭാഗം. തുടർന്ന് നാടകഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 നന്ദാത്മജൻ കൊതേരിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സ്പോൺസേർഡ് സന്ദേശഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയിലൂടെ കേൾക്കാം സുബ്രഹ്മണ്യനെ കുറിച്ച്. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാലയിലൂടെ കേൾക്കാം മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനം, അവതരണം ശിവന്യ. തുടർന്ന് പൂന്താനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഉഷാ പ്രദീപൻ ഇരിട്ടി. 9:30 ആർദ്രഗീതങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി M. ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3-ാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
6: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കേം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി അലോൺ. ഇറ്റ് ഈസ് ദി ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മന്നത് പത്മനാഭൻജി ആൻഡ് നാരായണ ഗുരുജി.
5: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തിരച്ചിൽ ഊർജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000-ത്തോളം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും

0: അവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക KSFE ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കള്ളാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്രാചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലു സംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 2-ാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം, കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
0: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക 1-ാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
3: പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
4: Stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
3: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫുകോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം കുറിച്ചു. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരണ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോള താപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
0: पृथ्वी का औसत तापमान 1900 की तुलना में 1.5 डिग्री सेंटीग्रेड बढ़ चुका है और वैज्ञानिक इसे जलवायु परिवर्तन की गंभीर चेतावनी मानते हैं। भारत ने जो प्रधानमंत्री जी के नेतृत्व में तय किया 1.5 डिग्री तक सीमित रखने के लिए पेरिस समझौते के तहत प्रयासों के तहत भारत ने वर्ष 2070 तक नेट जीरो मतलब कार्बन उत्सर्जन को शून्य करने का लक्ष्य रखा है।
3: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്കർമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
3: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172 സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ഇന്ത്യൻ സന്ദർശനം സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പവിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 3 പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കന്യനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം വി കെ ദിവാകരൻ മാവിലായി എഴുതിയ കവിത ആദ്യാനുരാഗം. ആലപിക്കുന്നത് കുഞ്ഞികൃഷ്ണൻ പരിയാരം.

0: വി കെ ദിവാകരൻ മാവിലായി എഴുതിയ ആദ്യാനുരാഗം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് കുഞ്ഞികൃഷ്ണൻ പരിയാരം. സർഗജാലകത്തിൽ അടുത്തതായി സി പി ജാഷർ എഴുതിയ കഥ ഈ രാത്രി മഴ തോരാതിരുന്നെങ്കിൽ അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: നേരം പുലർന്നെങ്കിലും രാത്രിയിൽ പെയ്ത മഴയുടെ കുളിര് വിട്ടുപോയിട്ടില്ല. ഇപ്പോഴും ചെറുതായി മഴ ചാറുന്നുണ്ട്. ശരത്ത് പുതപ്പൊന്നൂടെ തലവഴി മൂടി കിടന്നു. അപ്പോഴാണ് ആ വിളി കാതിൽ മുഴങ്ങുന്നത്.
2: നേരം വെളുത്തു, എഴുന്നേക്കടാ, പോത്തുപോലെ കിടന്നുറങ്ങാതെ.
1: മനുഷ്യന് സമാധാനമായി ഉറങ്ങാനും സമ്മതിക്കില്ല. അവൻ പിറുപിറുത്തുകൊണ്ട് ഉണർന്നു. മേശയിൽ ചായ എടുത്തു വച്ചിരിക്കുന്നു. അത് കുടിച്ച ശേഷം പതിയെ വീടിന്റെ ഇറയത്തേക്ക് ഇറങ്ങി. മഴ ചെറുതായി നിന്നിട്ടുണ്ട്. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. മുറ്റത്ത് നട്ടിരുന്ന ആ പട്ടുമുല്ല നിറയെ പൂവിട്ടിരിക്കുന്നു. ഓടിച്ചെന്ന് അതിനടുത്തു നിന്നു. അവൻ അറിയാതെ വിളിച്ചു, ലക്ഷ്മി. തിരികെ പോയി കസേരയിലിരുന്ന് കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ചു. പെട്ടെന്ന് റൂമിൽ പോയി കുളിച്ചൊരുങ്ങി ശരത്ത് ഒരു യാത്രയ്ക്ക് പോകാനിറങ്ങി.
2: നീ എവിടെ പോകുന്നു?
1: അമ്മ ചോദിച്ചു. ഞാൻ ഒരിടം വരെ പോകുക, ചിലപ്പോ നാളെയേ തിരിച്ചെത്തുള്ളൂ. അവൻ യാത്ര പറഞ്ഞിറങ്ങി. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. ജനലിനടുത്ത് തന്നെ സീറ്റ് കിട്ടി. ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉള്ളിൽ ചില കാര്യങ്ങൾ വീഞ്ഞുപോലെ നുരച്ചു പൊന്തി. മനസ്സ് 4 വർഷം പിറകിലോട്ട് സഞ്ചരിച്ചു. അന്നൊരിക്കൽ ഒരു ജോലിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു ട്രെയിൻ യാത്രയിലാണ് അവളെ കണ്ടുമുട്ടിയത്. കാണാൻ അത്യാവശ്യം സുന്ദരിയായിരുന്നു. അന്ന് ശരത്തിന്റെ നേരെ അപ്പുറത്തുള്ള സീറ്റിലാണ് ഇരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു കള്ളച്ചിരി അവരുടെ ഇടയിൽ കടന്നു വന്നു. പരസ്പരം പരിചയപ്പെട്ടു. തന്റെ പേരെന്താ?
2: ലക്ഷ്മി. വീടെവിടെയാ?
1: വയനാട്.
2: ജോലിയുണ്ടോ?
1: ഞാൻ ചെന്നൈയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാ. ലീവായി നാട്ടിലായിരുന്നു, ഇപ്പൊ തിരിച്ചു പോകുന്നു.
2: എന്റെ പേര് ശരത്. തൃശ്ശൂരാണ് വീട്. ഞാൻ ചെന്നൈയിലൊരു ജോലി നോക്കി പോവുകയാ.
1: കല്യാണം കഴിഞ്ഞിട്ടില്ല. തന്റെ കല്യാണം കഴിഞ്ഞോ? അവന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അവൾ മിണ്ടാതെയിരുന്നു.
2: ആ ചമ്മല് മാറാൻ അതിലെ പോയ ചായക്കാരന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിച്ചു.
1: ലക്ഷ്മിയോട് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. അങ്ങനെ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞ് സ്ഥലമെത്താറായി. ഇറങ്ങുവാനുള്ള ഒരുക്കത്തിൽ അവർ ബാഗെല്ലാം എടുത്തുകൊണ്ട് വാതിലിനടുത്തേക്ക് വന്നു. ട്രെയിൻ നിർത്തിയതും വേഗമിറങ്ങി അവളുടെ ബാഗ് പിടിക്കാൻ ശരത് സഹായിച്ചു. യാത്ര പറഞ്ഞു പോകുന്നേരം അവൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ നമ്പർ വാങ്ങി. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാലോ, എനിക്കറിയാത്ത സ്ഥലമല്ലേ. ഒരു ഓക്കെ പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. ഇന്റർവ്യൂവിലൂടെ ശരത് ജോലിയിൽ പ്രവേശിച്ചു. ആ സന്തോഷം വിളിച്ചു പറയാൻ ചെന്നൈയിൽ ലക്ഷ്മിയെക്കുറിച്ച് മാത്രമേ അവൻ അറിയുള്ളൂ. പിന്നീടൊട്ടും വൈകിച്ചില്ല. ആദ്യ റിങ്ങിൽ തന്നെ അവൾ ഫോണെടുത്ത് സംസാരിച്ചു. ആദ്യ സംഭാഷണമെങ്കിലും സമയം കഴിഞ്ഞു പോയത് രണ്ടുപേരും അറിഞ്ഞില്ല. ഏകദേശം 2 മണിക്കൂറോളം സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ചൊന്നും രണ്ടുപേർക്കും പറയാനില്ലെങ്കിലും ഫോൺ വയ്ക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് മുതൽ ശരത്ത് ജോലിക്ക് പോയി തുടങ്ങി. ജോലി കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് സംസാരത്തിനിടയിൽ കല്യാണം കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചില്ലെന്ന കാര്യം അവൻ അവളെ ഓർമ്മപ്പെടുത്തിയത്.
2: മറുപടി ഇങ്ങനെയായിരുന്നു,
1: എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഡിവോഴ്സ്ഡാണ്. അതിനുവേണ്ടിയാ ലീവെടുത്ത് നാട്ടിൽ പോയത്.
0: അടുത്തതായി ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണത്തെപ്പറ്റിയാണ് ശരത് ചോദിച്ചത്. അതിന് മറുപടിയും കൊടുത്തു. വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നതിനു ശേഷം ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ആളായിരുന്നു ലക്ഷ്മി. അവളുടെ മനസ്സിൽ ശരത്തിന്റെ സംസാരവും തമാശയും ഒരുപാട് സന്തോഷമുണ്ടാക്കി. ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങൾ പകർന്നുകൊടുത്തു. അങ്ങനെ അങ്ങനെ രണ്ടുപേരും മനസ്സുകൊണ്ട് വളരെ അടുത്തു. ഒഴിവു ദിവസങ്ങളിൽ അവർ തമ്മിൽ തമ്മിൽ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ മനസ്സിൽ അവന്റെ മുഖം മാത്രമായി വന്നതും അവരുടെ സൗഹൃദം വഴിമാറി പ്രണയത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നതും വളരെ പെട്ടെന്നായിരുന്നു. സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നു പിന്നീടങ്ങോട്ട്. ഇരുവരുടെയും ജീവിതത്തിലും മനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്തു. പരസ്പരം കാണുമ്പോഴെല്ലാം അവൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നെ ഉപേക്ഷിച്ചു പോകരുത്, അഥവാ ഉപേക്ഷിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്നായിരുന്നു. അതിന് ശരത്തിന്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. അത് അവളുടെ മനസ്സിൽ നേരിയ സങ്കടം ഉണ്ടാക്കുമെങ്കിലും
2: വിട്ടുകളയാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും പറയാതിരുന്നു. പിന്നീടുള്ള നാളുകളിൽ ജോലി കഴിഞ്ഞ് ഇരുവരും പതിവായി കാണാൻ തുടങ്ങിയിരുന്നു. ഒരിക്കൽ ജോലിക്ക് ശേഷം വഴിയിലൂടെ സംസാരിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ഒരാൾ ചെടികൾ വിൽക്കുന്നത് കണ്ടു. അവിടെ നിന്ന് അവളാണ് ഒരു പട്ടുമുല്ലയുടെ കമ്പ് വാങ്ങിയത്. എന്നിട്ട് ശരത്തിന് കൊടുത്തു.
1: നീ നാളെ വീട്ടിൽ പോവുകയല്ലേ? പോകുമ്പോൾ ഇത് കൊണ്ടുപോയി വീട്ടിൽ നടണം. ഇതിൽ പൂക്കളുണ്ടാവുമ്പോൾ നീ എന്നെ ഓർക്കുമല്ലോ.
2: കൗതുകത്തോടെയാണ് ശരത്ത് ആ മുല്ലക്കമ്പ് കയ്യിലേക്ക് വാങ്ങിയത്. പിറ്റേന്ന് നാട്ടിലെത്തിയ ഉടനെ വീടിന്റെ വടക്ക് ഭാഗത്ത് മതിലിനോട് ചേർന്ന് ശരത്ത് ആ മുല്ലത്തൈ നട്ടുപിടിപ്പിച്ചു. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. കണ്ടുമുട്ടലുകളും സംസാരങ്ങളും പതിവായി. എന്നാൽ അവരറിയാതെ തന്നെ ഇരുവരിലും ഒരകൽച്ച ഉടലെടുത്തു. സംസാരത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു, കണ്ടുമുട്ടലുകളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ ശരത്ത് ലക്ഷ്മിയിൽ നിന്നും പതിയെ അകന്നു തുടങ്ങി. ശരത്തിന്റെ പൂർണമായ അഭാവം ലക്ഷ്മിയെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ ഒരുപാട് മുറിവുകളുണ്ടാക്കി. അവൾ പിന്നെയും പിന്നെയും അവന്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. തിരക്കാണ് എന്ന കാരണം കൊണ്ടാണ് ആ കോളുകളെല്ലാം ശരത്ത് ഒഴിവാക്കിയത്. പ്രതീക്ഷയുടെ പുതുതുരുത്തിലേക്ക് എത്തിയെങ്കിലും വീണ്ടും നിരാശ അവളുടെ ജീവിതത്തെ ബാധിച്ചു. അവളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ശരത്ത് നാട്ടിലേക്ക് പോയി. പിന്നീട് ദീർഘകാലത്തിന് ശേഷമാണ് ശരത്ത് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച കാര്യം ലക്ഷ്മി അറിയുന്നത്. എന്നാൽ അധികകാലം നീണ്ടു നിൽക്കാത്ത ദാമ്പത്യബന്ധമായിരുന്നു അവരുടേത്. ശരത്തിന്റെ സുഹൃത്ത് വഴി എല്ലാം ലക്ഷ്മി അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നിലും ഇടപെടാതെ പുറം ലോകവുമായുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ച് തന്നെ തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ലക്ഷ്മി മാറിക്കഴിഞ്ഞിരുന്നു. ജീവിതം പൂർണമായും പരാജയപ്പെട്ടു പോയപ്പോൾ കൈപിടിച്ചു കയറ്റിയ കരങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്ന ചിന്തയാണ് അവളെ ആകെ ഉലച്ചത്. എന്നാൽ ഇതേ സമയം തന്നെ ശരത്ത് ഒരു വർഷത്തോളം ജോലിക്കൊന്നും പോകാതെ കടുത്ത നിരാശയിലും വിഷമത്തിലും വീട്ടിൽ തന്നെയായിരുന്നു. പിന്നീടൊരിക്കലും തന്റെ ജോലിയിലേക്ക് അവൻ തിരിച്ചുപോയതേയില്ല. ചെറിയ ചെറിയ കൂലിപ്പണികൾ ചെയ്തു തുടങ്ങി. അതോടൊപ്പം തന്നെ വീടിന്റെ വടക്കേ കോണിൽ നട്ട പട്ടുമുല്ല പടർന്നു പന്തലിച്ചു. എങ്കിലും പൂക്കളുണ്ടായില്ല. അവനതിലേക്ക് ശ്രദ്ധിക്കാറുമില്ല. പിന്നീടെപ്പോഴോ മഴ പെയ്തു തോർന്ന ഒരു രാത്രിയിലാണ് ശരത്തിന്റെ മനസ്സിലേക്ക് കുറ്റബോധത്തിന്റെ ആദ്യ കണങ്ങൾ ഉടലെടുത്തു തുടങ്ങിയത്. ലക്ഷ്മിയോട് താൻ ചെയ്തത് ഒരു വലിയ തെറ്റാണ്. അവളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഇനി പഴയതുപോലെ അവളെ തിരികെ ലഭിക്കുമോ? അവളുടെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത തനിക്കുണ്ടോ? ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ശരത്തിന്റെ ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നാണ് ഉറക്കത്തിൽ ഉണർന്നതുപോലെ ചാടിയെഴുന്നേറ്റ് അവൻ സ്ഥലം നോക്കിയത്. എത്താറായിരിക്കുന്നു. ബാഗുമായി പുറത്തേക്കിറങ്ങിയ അവൻ അന്ന് നടന്ന അതേ വഴിയിലൂടെ ആ ഓർമ്മകളിലൂടെ മുന്നോട്ടു പോയി. അവൾ താമസിച്ചിരുന്ന വീടിന് മുൻപിലെത്തി. പക്ഷേ അതടഞ്ഞുകിടക്കുകയാണ്. മുറ്റത്ത് ഉണക്കിലകൾ മെത്ത തീർത്തിരുന്നു. തൊട്ടടുത്ത വീട്ടുകാരോട് ശരത്ത് കാര്യം തിരക്കി. അവര് പറഞ്ഞപ്പോഴാണ് തനിക്ക് ശേഷം എന്തെല്ലാം സംഭവിച്ചുവെന്ന് ശരത്ത് അറിയുന്നത്. അവൻ ചെന്നൈയിൽ നിന്നും തിരിച്ചുപോയതിന് ഒരു വർഷത്തിന് ശേഷം ലക്ഷ്മിയുടെ ജീവിതം പൂർണമായും വീട്ടിൽ മാത്രമായി ഒതുങ്ങി. മനസ്സിന് സുഖമില്ലാത്ത അവളിപ്പോ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണത്രേ. അവന്റെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. എങ്ങനെയൊക്കെയോ അവരോട് അഡ്രസ്സ് ചോദിച്ചറിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചേർന്നു. നിശബ്ദത തളം കെട്ടി നിന്ന ആശുപത്രിയുടെ ഏറ്റവും വലിയ ഹാളിലെ അങ്ങേ അറ്റത്ത് ഒരു കട്ടിലിൽ ആരോടും ഒന്നും മിണ്ടാതെ ചുരുണ്ടു കിടക്കുകയാണ് ലക്ഷ്മി. മൗനമായിരുന്ന അവളുടെ അടുത്ത് ചെന്ന് കാലുകൾ രണ്ടും കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി. അവളുടെ രണ്ടു കവിളത്തും മാറി മാറി ചുംബിച്ചു. ചേർത്ത് പിടിച്ചു കരഞ്ഞു. പക്ഷേ അവൾക്ക് ഒരനക്കവും ഉണ്ടായില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ശരത്ത് അവളുടെ കാലുകൾ മുറുകെ പിടിച്ചു. കാലിൽ മുഖമമർത്തി കിടന്നു. ഒരുപാട് നേരത്തെ ചിന്തകൾക്കൊടുവിൽ ശരത്ത് ഒരു തീരുമാനത്തിലെത്തി. ലക്ഷ്മിയെ തന്റെ കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. അവളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏക മാർഗം അതാണ്. പെട്ടെന്നാണ് അവന്റെ കയ്യിൽ ചൂടാറാത്ത ഒരിറ്റ് നീർത്തുള്ളി വന്നു പതിച്ചത്. വേഗം മുഖമുയർത്തി നോക്കിയപ്പോൾ ഒഴുകുന്ന പുഴ പോലെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി വീഴുന്നത് കണ്ടു. ശരത്തിനെ ലക്ഷ്മിക്ക് മനസ്സിലായിരിക്കുന്നു. എന്നിട്ടും അവന്റെ മുഖത്തേക്ക് നോക്കാതെ കണ്ണടച്ചു കിടന്നു. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ ലക്ഷ്മിയെ ശരത്തിനോടൊപ്പം നാട്ടിലേക്ക് പറഞ്ഞയച്ചു. തിരികെ പോരുമ്പോൾ ട്രെയിനിൽ അവളെ ഒരു ചെറിയ കുട്ടിയെ എന്ന പോലെ മടിയിൽ കിടത്തി മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. അപ്പോഴും ഇരുവരും മൗനമായി തന്നെ ഇരുന്നു. വീട്ടിലേക്ക് കടക്കുമ്പോൾ മതിലിനു മുകളിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന പട്ടുമുല്ല ചെടിയെയാണ് ശരത് ആദ്യം കണ്ടത്. ലക്ഷ്മിയുടെ കൈപിടിച്ചുകൊണ്ട് പൂവിട്ട പട്ടുമുല്ലയുടെ ചുവട്ടിൽ ചെന്ന് നിന്നു. ചെറിയൊരു കുളിർക്കാറ്റ് വീശിയതും പൂവിന്റെ ഇതളുകൾ അടർന്ന് അവളുടെ മുഖത്തും മുടിയിലേക്കും വീണു. ചെറിയൊരു ചാറ്റൽ മഴയും. വർഷങ്ങൾക്കിപ്പുറം ലക്ഷ്മി വീണ്ടും ചിരിച്ചു. ശരത് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. രണ്ടുപേരും ഒരുപാട് കരഞ്ഞു. അന്ന് പെയ്ത പുതുമഴ പോലെ ഇന്നും. ആ മഴയിൽ അവരുടെ കണ്ണുനീർ ആലിപ്പഴം പോലെ അടർന്നു വീഴുകയും പുതിയൊരു പുലർക്കാലത്തിന്റെ കാത്തിരിപ്പ് പോലെ പുതിയ ജീവിതത്തിലേക്ക് നടന്നു കയറുകയും ചെയ്തു. അപ്പോഴും ലക്ഷ്മിയുടെ കൈകളിൽ ശരത് മുറുകെ പിടിച്ചിരുന്നു.
0: സി പി ജാഷർ എഴുതിയ ഈ രാത്രി മഴ തോരാതിരുന്നെങ്കിൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി അനിതാ മനോജ് എഴുതിയ കവിത, ആലപിക്കുന്നത് മണികണ്ഠൻ.
3: ഇരുളിൻ മറവിലായി പൊക്കിൽ കൊടി മുറിഞ്ഞ നേരം ഇറ്റുവീണൊരാരുധിരത്തിനൊപ്പം

ഇരുളിന് മറവിലായി പൊക്കിൽ കൊടി മുറിഞ്ഞ നേരം ഇറ്റുവീണൊരാരുധിരത്തിനൊപ്പം

0: അനിത മനോജ് എഴുതിയ കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് മണികണ്ഠൻ.
1: ഇനി നമുക്കൊരു കവിത കേൾക്കാം. ആതിര കെ വി എഴുതിയ പുഴ എന്ന കവിത. ആലപിക്കുന്നു പ്രിയ സന്തോഷ്.

എഴുതിയ പുഴ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് പ്രിയ സന്തോഷ്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പുരസ്കൃത ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇപ്പോൾ കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണോത്ത്.

ആലാപന സൗകുമാര്യം കൊണ്ട് സംഗീതാസ്വാദകരെ ആനന്ദ നിർവൃതിയിലാഴ്ത്തിയ പ്രിയ ഗായിക എസ് ജാനകി അന്തരിച്ചു. പാട്ടിൻ്റെ തേനും വയമ്പും നാവിൽ തൂകിയ വാനം പാടി നമ്മ വിട്ടുപോയി ദക്ഷിണേന്ത്യയുടെ ഗാനകോകിലം എസ് ജാനകി 88-ാമത്തെ വയസ്സിൽ

സ്വരമാധുരിയുടെ മഞ്ഞണിപ്പൂ നിലാവ് ഇനി ഓർമ്മകളിൽ നിത്യഗാനമായി അവശേഷിക്കും. അനുഗ്രഹീത ശബ്ദത്തിൻ്റെ ഉടമയായ ആ അനശ്വര ഗായികയുടെ ഓർമ്മകൾക്ക് മുന്നിൽ റേഡിയോ മലബാറിൻ്റെ ഒരു പിടി അശ്രുപുഷ്പങ്ങൾ.

60 വർഷത്തെ സംഗീത ജീവിതത്തിനിടെ 17 ഭാഷകളിലായി അനേകായിരം ഗാനങ്ങളാണ് സംഗീതാസ്വാദകർക്ക് ജാനകിയമ്മ സമ്മാനിച്ചത്. സ്വന്തമെന്ന് ഓരോ ഭാഷക്കാർക്കും തോന്നും വിധമായിരുന്നു ജാനകിയുടെ ആലാപനം. മലയാളം, തെലുഗ്, കന്നഡ, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, സംസ്കൃതം, ബെഡഗ, പഞ്ചാബി, കൊങ്കിണി, അസമീസ് തുടങ്ങി 17 ഭാഷകളിലൂടെ ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് മായാത്ത മുദ്ര പതിപ്പിച്ച എസ് ജാനകി സിംഹള, ഇംഗ്ലീഷ്, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകളിലും പാടിയിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 14 ഗാനങ്ങൾക്കാണ്. 1970 പുറത്തിറങ്ങിയ സ്ത്രീ എന്ന പടത്തിൽ ഇന്നലെ നീയൊരു എന്നാരംഭിച്ചു.

നാല് ദേശീയ അവാർഡുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ 33 അവാർഡുകൾ. ആയിരത്തി തൊള്ളായിരത്തി 38 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ് ജനിച്ചത്. 3 വയസ്സു മുതൽ പാടാൻ തുടങ്ങി. 10 വയസ്സുവരെ മാത്രമായിരുന്നു ഔപചാരികമായ സംഗീത പഠനം. 1997 ഭർത്താവ് വി രാമചന്ദ്ര പ്രസാദിൻ്റെ മരണശേഷം സിനിമാ ഗാനരംഗത്ത് സജീവമല്ലാതായി. 2016 സംഗീത ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ച ശേഷം മൈസൂരുവിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു എസ് ജാനകി. 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൻ എന്ന ദുഃഖഗാനം ആലപിച്ചുകൊണ്ട് മലയാളത്തിൽ തുടക്കം കുറിച്ചു. 1977 16 വയതിനിലെ എന്ന തമിഴ് ചലച്ചിത്രത്തിലെ സിന്ദൂരപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത്. തുടർന്ന് 1981 ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ, 1984 തെലുഗ് ചിത്രമായ സിതാരയിലെ വെന്നല്ലോ ഗോദാരി ആനന്ദം, 1992 തമിഴ് ചിത്രമായ തേവർ മകനിലെ ഇഞ്ചിയിടിപ്പഴക എന്നീ ഗാനങ്ങൾക്കും ദേശീയ പുരസ്കാരം ലഭിച്ചു. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം 11 തവണയും, തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം 7 തവണയും, ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ പുരസ്കാരം 10 തവണയും മറ്റ് സംസ്ഥാന പുരസ്കാരങ്ങളും എസ് ജാനകിക്ക് ലഭിച്ചു.

എസ് ജാനകി വിട പറയുമ്പോൾ ഓരോ സംഗീതാസ്വാദകന്റെയും മനസ്സിൽ സ്വന്തം വീട്ടിലൊരാൾ വിട പറയുന്ന വേദനയാണ്. നമ്മുടെ ജീവിതവുമായി അത്രമേൽ ഇഴചേർന്ന സംഗീത ജീവിതം അപൂർവമാണ്. നാദസ്വര വിദ്വാനായിരുന്ന പൈതി സ്വാമിയുടെ കീഴിൽ

സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയ ഈ ഗായികക്ക് ശാസ്ത്രീയമായ സംഗീത പഠനം അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഗീതം ആ ശ്വാസത്തിൽ ഇഴുകിച്ചേർന്ന ജീവധാരയായിരുന്നു. അതുകൊണ്ട് തന്നെ പാടിയ ഭാഷകളിലെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും കൊണ്ട് ജാനകീസ്വരം എക്കാലത്തെയും പ്രിയപ്പെട്ട ശബ്ദമായി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയതോടെയാണ് ഈ സംഗീത ജീവിതം ശ്രദ്ധേയമാവുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിൻ്റെ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവുവിൻ്റെ സംഗീത സംവിധാനത്തിൽ ഒരു ഗാനം പാടി സിനിമാ സംഗീത രംഗത്ത് ആദ്യ ചുവട് വെച്ചു. പക്ഷെ പടം പുറത്തു വന്നില്ല. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും തിളങ്ങി.

പുരസ്കാരങ്ങൾക്കെല്ലാം അപ്പുറമാണ് ഗാനാസ്വാദകരുടെ മനസ്സിൽ എസ് ജാനകിക്കുള്ള സ്ഥാനം. എസ് ജാനകിയുടെ ഒരു പാട്ടുമൂളാത്ത ഒരു ദിവസം മലയാളിയുടെ ജീവിതത്തിലുണ്ടാകില്ല. കിളിനാദത്തിൻ്റെ മാസ്മരിക വശ്യതയാണ് ജാനകി എന്ന ഗായികയെ മെലഡികളുടെ രാജകുമാരിയാക്കി മാറ്റിയത്. എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളാണ് അവ. മലയാളികളുടെ ഹൃദയമുരളികയിൽ ഒരു സുന്ദര രാഗമായി വിരുന്നു വന്ന സ്വരഭംഗിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ആ പാട്ടും ആ സ്വരവും നാദശലഭങ്ങളായി ഇവിടെ തുടിച്ചുകൊണ്ടേയിരിക്കും. സംഗീതം ഉള്ളിടത്തോളം ആ അനശ്വര സ്മരണകളും.

മാനവരാശിയുള്ള കാലത്തോളം സംഗീതം അനശ്വരമാണ്. സംഗീതമുള്ളിടത്തോളം എസ് ജാനകി എന്ന അനശ്വര ഗായികയുടെ മധുരശബ്ദവും നമ്മോടൊപ്പം ഉണ്ടാകും. അനശ്വരതയിൽ മഹാനിദ്രയിലേക്ക് പലായനം ചെയ്ത സംഗീതത്തിൻ്റെ അമ്മയെ, എസ് ജാനകിയെ ഹൃദയപൂർവം ബാഷ്പാഞ്ജലികളോട് സ്മരിക്കുകയാണ് റേഡിയോ.

0: ഇപ്പോൾ കേട്ടത് അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പുരസ്കൃത ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണകുമാർ കണ്ണോത്ത്.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. നാടകനേരം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നാടകനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ വിഭവങ്ങളിൽ ഏറെ സജീവമാണ് നാടകനേരം. റേഡിയോ നാടകാസ്വാദകർക്ക് പ്രത്യേകിച്ചും ഏറെ ഇഷ്ടമാണ് ഞങ്ങളുടെ നാടക പ്രക്ഷേപണമെന്ന് പ്രതികരണങ്ങളിലൂടെ മനസ്സിലാവാറുണ്ട്. വ്യത്യസ്തവും ആകർഷകവുമായ നാടകാസ്വാദനത്തിനായി പരീക്ഷണങ്ങൾ ഏറെ നടത്താറുണ്ട് നാടകനേരത്തിൽ. ഏകപാത്ര നാടകം മുതൽ 20-ലധികം കഥാപാത്രങ്ങൾ അരങ്ങേറിയ നാടകം വരെ റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇന്ന് ഒരു പുതിയ പരീക്ഷണത്തിന് കൂടി ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. റേഡിയോ മലബാറിന്റെ നാടകനേരത്തിലൂടെ ശ്രോതാക്കൾ സ്വീകരിച്ച ഒരു നാടകത്തിന്റെ രണ്ടാം ഭാഗം ഇന്ന് ആരംഭിക്കുകയാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നെല്ലിക്കയും അതിന്റെ ഭാരവാഹികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും ഇതിവൃത്തമാക്കിക്കൊണ്ട് ഏതാണ്ട് ഒരു വർഷം മുൻപ് 6 ഭാഗങ്ങളിലായി പ്രക്ഷേപണം ചെയ്ത നെല്ലിക്കയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ആരംഭിക്കുന്നത്. സിനിമകളിൽ മാത്രം പതിവുള്ള തുടർ ഭാഗങ്ങൾ റേഡിയോ നാടകത്തിലും ഞങ്ങൾ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ.

0: നെല്ലിക്ക രണ്ടാം ഭാഗം. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ നെല്ലിക്കയുടെ ചെയർമാനാണ് സുരേഷ്. പ്രധാന ഭാരവാഹികളായ ദിനേശും ശ്യാമും കൂടെയുണ്ട്. കോളേജ് പഠനം കഴിഞ്ഞ് ബോംബെയിലേക്ക് ചേക്കേറിയ ജയദേവൻ ജീവിതത്തിലുണ്ടായ ചില ദുരന്തങ്ങളെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തൻ്റെ ഭാര്യ മരിക്കുകയും മകൾ തന്നെ വെറുക്കുകയും ചെയ്തതോടെ ജയദേവൻ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ശാന്ത ടീച്ചറുടെ നിർദ്ദേശത്തോടുകൂടി നെല്ലിക്ക പ്രവർത്തകരായ സുരേഷും ദിനേശും ശ്യാമും ജയദേവനെ തങ്ങളുടെ കൂടെ കൂട്ടുന്നു. നെല്ലിക്കയുടെ ഗ്രൂപ്പിൽ തൻ്റെ പഴയകാല സുഹൃത്തായ മല്ലികയെ കാണുകയാണ് ജയദേവൻ. കാലം കരിച്ചു കളഞ്ഞ ഉള്ളിലൊളിപ്പിച്ചിരുന്ന കൗമാരപ്രണയം നെല്ലിക്കയുടെ തണലിൽ വീണ്ടും തളിർക്കുകയാണ്. നെല്ലിക്കയുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ജയദേവൻ തൻ്റെ ആഗ്രഹം തുറന്നു പറയുകയും മല്ലികയും ജയദേവനും ഒന്നിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ജയദേവനെ തേടി മകൾ റോജ വീട്ടിലെത്തി. തൻ്റെ സമ്പാദ്യത്തിൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ജയദേവൻ്റെ മകൾ റോജയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സുരേഷും ജയദേവനും ബോംബെയിലേക്ക് പോയി റോജയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ജയദേവൻ്റെ മകൾ റോജ വന്നതോടുകൂടി ശാന്ത ടീച്ചറുടെ വീട്ടിൽ ആഹ്ലാദം തിരതെല്ലുകയാണ്. മകനും ഭാര്യയും പേരക്കുട്ടിയുമായി ആഘോഷപൂർവ്വം മുന്നോട്ടു പോകുന്ന ആ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ദുരന്തം വന്നു ചേരുന്നു. ജീവിതത്തിൽ തിന്മകളും ദുരന്തങ്ങളും മാത്രം പരിചയിച്ച റോജ തൻ്റെ അച്ഛൻ്റെ വീടിൻ്റെയും നാടിൻ്റെയും നിർമ്മലമായ സ്നേഹത്തിന് അർഹയല്ലെന്ന് കരുതി ആത്മഹത്യ ചെയ്യുകയാണ്. റോജയുടെ പിറന്നാൾ ദിവസം, എല്ലാവരും ആഘോഷിക്കുവാൻ ജയദേവൻ്റെ വീട്ടിലെത്തിയ ദിവസം, പുത്തനുടുപ്പ് സമ്മാനിച്ച പ്രിയപ്പെട്ട അമ്മ മല്ലികക്ക് ഒരു സമ്മാനം വാങ്ങാനായി പുറത്തേക്കിറങ്ങിയ റോജ തിരിച്ചു വന്നില്ല. പകരം അച്ഛൻ ജയദേവന്റെ ഫോണിലേക്ക് ഒരു സന്ദേശമായിരുന്നു.
1: എല്ലാരും സദ്യയൊക്കെ കഴിച്ചോ, എന്നെ കാത്തിരിക്കണ്ട കേട്ടോ. സോറി അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോവാ ദൂരെ, അങ്ങ് ദൂരേക്ക്. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാ. എനിക്ക് തൊണ്ടയിടറുന്നു, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അച്ഛൻ്റെയും അച്ഛമ്മയുടെയും പിന്നെ എൻ്റെ പുതിയ അമ്മയുടെയും സ്നേഹം കൊണ്ട് ഞാൻ കുറേ സന്തോഷിച്ചു. അച്ഛാ സോറി അച്ഛാ, കുറേ നാൾ മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടന്നത് ഇതുപോലൊരച്ഛനോടാണല്ലോ. ഓർക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം, ഒരുപാട് കുറ്റബോധം, ഒരുപാട്. നന്മയും സ്നേഹവും മാത്രം അറിയുന്ന നിങ്ങൾക്കൊപ്പം അതൊന്നും അറിയാത്ത എനിക്ക് ജീവിക്കാൻ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുക. പിന്നെ എൻ്റെ പുതിയ അമ്മയോട് പറയണം, മറക്കാനാവില്ലെന്ന്. ഇതുവരെ ആഘോഷിക്കാത്ത എൻ്റെ ബർത്ത്ഡേ ഓർത്തെടുത്തില്ലേ അമ്മ? അമ്മേ, അമ്മ സമ്മാനിച്ച ഈ കസവ് ഡ്രസ്സിട്ടോണ്ടാ മോള് പോകുന്നത്. കുരുത്തം കെട്ട മോള് കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് ശരീരവും മനസ്സും അശുദ്ധമാണ്. അമ്മയെപ്പോലെ നല്ല വാക്ക് പറയാൻ അറിയില്ല. എല്ലാവർക്കും നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. അച്ഛാ, സുരേഷ് അങ്കിളെ ഒത്ത് അന്വേഷിച്ചിറങ്ങൊന്നും വേണ്ട കേട്ടോ. കാരണം മോള് പോകുന്നത് അങ്ങ് അങ്ങ് അകലെയാ, കടലിനകാതമോ നീലിമയിൽ.

0: ഏയ് സുരേഷ, അല്ലപ്പ നീ കാറിൻ്റെ അകത്ത് ഇരുന്ന് ഉറങ്ങല.
1: ദിനേശ, നീ നേരത്തെ വന്നോ?
0: ആ അല്ല, എന്താ ഇത്ര പരിസരം മറന്ന് ഉറക്കം? ഏ എന്ത് പറ്റി?
1: ദിനേശ, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു.
0: സ്വപ്ന?
1: സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെ. അന്ന് ജയദേവന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങള്.
0: ഓ, ജയദേവന്റെ മകൾ റോജ പോയി കളഞ്ഞ ദിവസം അല്ലേ?
1: ആ മറക്കാൻ പറ്റുന്നില്ലടാ ആ ദിവസം.
0: ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴല്ലേ ആ ദുരന്തമുണ്ടായത്?
1: അതെ, റോജ ആത്മഹത്യ ചെയ്ത് അധിക നാൾ കഴിയും മുമ്പേ അമ്മയും.
0: നീ വാ, ജയദേവനും മല്ലികയും എത്തിയിട്ടുണ്ടാവും.
1: ട്രെയിൻ വരാൻ സമയമായോ?
0: അല്ല, എത്ര നേരായിന്ന നിന്റെ വിചാരം? ട്രെയിൻ റൈറ്റ് ടൈമാ, നീ വാ.
1: ആ ഞാൻ മുഖം ഒന്ന് കഴുകട്ടെ.

0: കുറച്ച് നേരത്തെ വന്നു.
1: മല്ലിക ദീർഘയാത്ര ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ.
2: അല്ല ജേതാവ, എന്തെങ്കിലും വേണോ എനിക്ക്? ചിപ്സോ നട്സോ?
0: ഒന്നും വേണ്ട ദിനേശ.
1: അല്ല, ബാഗേജ് ഇത്രയേ ഉള്ളോ? പെട്ടെന്ന് തന്നെ മടങ്ങുന്നുണ്ടോ?
3: ഇത്രയധികം ബാഗൊന്നും എടുത്തിട്ട് ഞങ്ങള് സുഖവാസത്തിന് പോവുന്നല്ലോ സുരേഷ.
0: ശ്യാമ വന്നില്ല അല്ലേ?
2: ഇല്ല, ഓനെന്തോ തിരക്ക.
1: ജയ, ഏതായാലും പോകുകയല്ലേ, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചാൽ പോരെ.
2: അത് നന്നായി.
3: സുരേഷ, എനിക്കൊന്ന് ഗായത്രിയോടും ഗീതയോടും നേരിട്ട് കണ്ട് യാത്ര പോലും പറയാൻ പറ്റിയില്ല. നീ ഒന്ന് പറഞ്ഞേക്കണേ.
1: അതൊന്നും സാരമില്ല.
0: വണ്ടി വരാറായെന്ന് തോന്നുന്നു.
1: ആ ജയ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. കേഷ് വേണോ?
0: ഒന്നും വേണ്ട സുരേഷ.
2: കേഷ് അധികം കയ്യിൽ വെക്കണ്ട കേട്ടാ. ഗൂഗിൾ പേ മതി. പിന്നെ ഫോൺ ചാർജർ വേണോ? ചാർജറൊക്കെ ഇല്ലേ?
3: ഉണ്ട്.
1: പവർ ബാങ്ക് ഉണ്ടോ?
0: അതൊന്നും വേണ്ട.
2: വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ.
1: ജയ, അവിടുത്തെ ക്ലൈമറ്റ് ചിലപ്പോൾ പിടിക്കൂല. സ്വെറ്റർ കരുതിയിട്ടില്ലേ?
0: ഉണ്ട്.
2: പിന്നെ സ്ഥലം ഇഷ്ടായാല് മടങ്ങി വരാനേ തോന്നൂല.
1: അതിന് നീ പോയിട്ടുണ്ടോ?
2: ഇല്ല, പോയിട്ടില്ല, കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടതാ.
3: ദാ വണ്ടി വരുന്നുണ്ട്.
0: എന്നാ ഞങ്ങള്.
1: ജയ,
0: എന്താ സുരേഷ?
1: അതെ, ആ സൈഡ് ബാഗിലാണോ? ആ കൊടുക്ക.
3: അതെ, എന്താ സുരേഷ?
1: ജയ, ഞാനതൊന്ന് തൊട്ടോട്ടെ? ഒന്ന് തൊട്ട് തലയിൽ വെക്കട്ടെ. എന്റെ ടീച്ചർ, ശാന്ത ടീച്ചർ, ഞങ്ങൾക്ക് കൂടെ അമ്മയായിരുന്നതാ.
2: സുരേഷ.

നെല്ലിക്ക രണ്ടാം ഭാഗം അധ്യായം ഒന്ന്. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ ദിനേശൻ, ഗംഗാധരൻ വി കെ നെല്ലൂന്നി TTR, സൂര്യ ഇടവന ഗീത, അശ്വിനി കവണശ്ശേരി മല്ലിക, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ശാന്ത ടീച്ചർ, അർഷിത റോജ. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യ അധ്യായം.

0: ബാഗ് സീറ്റിനടിയിൽ വെച്ചാൽ മതി മല്ലികേ, മുകളിൽ വെക്കണ്ട. നിനക്ക് സൈഡ് സീറ്റ് വേണോ?
1: അതാവുമ്പോ പുറത്തെ കാഴ്ചകൾ കാണാലോ.
0: മല്ലികേ, ശരീരത്തിന്റെ ഭാരം മുഴുവൻ ജനാലയിൽ ചാരി വെക്കുക, എന്നിട്ട് പുറത്തേക്ക് നോക്ക്. പുറം കാഴ്ചകൾ, അത് നമ്മുടെ അകക്കാഴ്ചകളെ മറക്കാൻ സഹായിക്കും.
1: അകക്കാഴ്ചകൾ എന്തിനാ മറക്കുന്നേ? അല്ലെങ്കിലും വണ്ടിയുടെ വേഗതയ്ക്കൊപ്പം പിറകോട്ട് പായുന്ന പുറം കാഴ്ചകള് ക്ഷണിക്കുമല്ലേ?
0: വണ്ടിയുടെ വേഗത കുറയുമ്പോ, വണ്ടി നിൽക്കുമ്പോ അത് പരക്കം പാച്ചിലുകളില്ലാത്ത കാഴ്ചകളാവും.
1: ആ സൈഡ് ബാഗ് എടുത്ത് ഇങ്ങ് നടുക്കോട്ടേക്ക് വെച്ചേ, പൊട്ടിപ്പോണ്ടോ?

0: ടിക്കറ്റ്. പ്രിൻ്റൗട്ട് വേണ്ടായിരുന്നു. ഐ ഡി പ്രൂഫ്.
1: മല്ലിക.
0: ആ വേണ്ട, ഒരാളുടേത് മതി. ഓക്കെ മിസ്റ്റർ ജയദേവൻ, മൂന്നാമത്തെ ആളെവിടെ?
1: സർ
0: ജയദേവൻ, മല്ലിക, ശാന്തകുമാരി. ഇതിൽ മല്ലിക നിങ്ങളല്ലേ? ശാന്തകുമാരി വന്നില്ലേ?
1: ഉണ്ട് സർ.
0: ഓ, ടോയ്ലറ്റിൽ പോയതാണോ? ഓക്കെ ഓക്കെ
1: ശരി.
0: ടിക്കറ്റ്.
2: നിങ്ങളെന്താ ടി ടിയോട് സത്യം പറയാതിരുന്നെ?
1: ചോദിക്കാതെ പറയുന്നത് എന്തിനാ?
2: വെള്ളം വേണോ?
1: വേണ്ട, കയറിയതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ.
2: അതെ, രാത്രിക്ക് ഫുഡോ മറ്റോ ഓർഡർ ചെയ്യണോ?
1: വേണോ?
2: വേണ്ടേ.
1: ഇഡലി ഉണ്ടല്ലോ, അത് മതിയാവും. നിനക്ക് നിനക്ക് വേണമെങ്കിൽ കാപ്പി വാങ്ങാം.
2: ആ, ട്രെയിനിലെ കാപ്പിക്ക് നല്ല രുചിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: കേട്ടത് സത്യമാണോന്ന് അറിയാലോ.
2: ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ.
1: ഈ ക്യാബിനിൽ ഒരാൾ കൂടി ഉണ്ടാവും, ആരാണാവോ?
2: ആരായാലും എന്താ, സഹയാത്രികരല്ലേ.
1: സ്നേഹപൂർവം സഹയാത്രികർ അല്ലേ.
2: അപരിചിതർ, യാത്രക്കിടയിലെ ചെറിയ മണിക്കൂറുകളിൽ പരിചയപ്പെടുന്നവര്, ഒരു രസ അല്ലേ. ചിലപ്പോ കലഹിക്കും, ചിലപ്പോ കൂട്ടുകൂടും, എന്താന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. സഹയാത്രികരും അപരിചിതരും ഒക്കെ ഉറങ്ങാൻ തുടങ്ങി. ദേ ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, ഇനി ഉറങ്ങിക്കോ.

0: സാർ ഉറക്കമാണോ?
1: ആ ഉറങ്ങ.
0: അമ്മ വന്നില്ലേ?
1: അത്
0: മാഡം, പ്രായമായവരെ തനിച്ച് ടോയ്ലറ്റിലേക്ക് അയക്കരുത്. ഇത് മൂവിംഗ് വെഹിക്കിൾ അല്ലേ, വീട്ടിലേതുപോലെയല്ല. ഹെൽപ്പ് വേണ്ടി വരും
2: സാർ.
0: ചെല്ലു, ചെന്ന് നോക്കൂ.
2: സാർ, അമ്മ.
0: എന്താ മിസ്റ്റർ?
2: അമ്മ ടോയ്ലറ്റിൽ പോയതൊന്നുമല്ല.
0: പിന്നെ അവരെവിടെ? വന്നില്ലേ? അതല്ലേ ഞാൻ ആദ്യമേ ചോദിച്ചത്.
1: അതല്ല സാർ.
0: ബട്ട് വാട്ട്? എന്താണ് കാര്യം? പറയൂ
2: സാർ. അമ്മ ഇവിടെ തന്നെയുണ്ട്. ദൈവടെ.
0: വാട്ട്? ഡു യു ഫൂൾ മീ? എന്നെ വിഡ്ഡിയാക്കാണോ? ഏ
2: സോറി സാർ.
0: പിന്നെ ഒരു സഞ്ചി കാണിച്ച് ഇതാണ് അമ്മയെന്നോ? തമാശ പറയാ. എന്താ ഇത്?
2: അതെടുക്കരുത് പ്ലീസ്.
0: എടുക്കാതെ പിന്നെ ഇതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ.
1: അത് മറ്റൊന്നുമല്ല സാർ, ചിതാഭസ്മം.
0: ഏ?
2: എന്റെ അമ്മയുടെ ചിതാഭസ്മം.
0: അതിനും ടിക്കറ്റോ?
2: മൂന്ന് ടിക്കറ്റ് എടുത്തു. അമ്മ, അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ പുണ്യനദിയായ ഗംഗയിൽ അലിഞ്ഞില്ലാതാകും വരെ അമ്മ അമ്മ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് സാർ.
0: ജയദേവൻ.
1: സാർ ഞങ്ങളോട് ക്ഷമിക്കണം. വിട്ടിയാക്കാനോ തമാശ പറയാനോ ആയിരുന്നില്ല. സോറി.
0: നോ, സോറി പറയേണ്ടത് ഞാനല്ലേ മാഡം.
2: സാർ,
0: നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. ചിതാഭസ്മത്തിന് ടിക്കറ്റ് എടുക്കുക എന്നത് റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഇത് കേൾക്കുന്നവർക്ക് ഫുളിഷായി തോന്നും ടെക്നിക്കലി, ബട്ട് സ്പിരിച്വലി യു ആർ റൈറ്റ് മിസ്റ്റർ ജയദേവൻ. യു ആർ റൈറ്റ്
2: സാർ.
0: സുഹൃത്തെ, പുണ്യനദിയിൽ അലിഞ്ഞുചേരുന്ന ഒരുപിടി ചാരമാണെങ്കിലും നിങ്ങളുടെ അമ്മയെ ഞാൻ നമിക്കുന്നു. അവർ പുണ്യം ചെയ്തവരാ. എന്താണെന്നറിയോ? നിങ്ങളെപ്പോലുള്ള മക്കൾക്ക് ജന്മം നൽകിയതുകൊണ്ട്.
1: സാർ, ഈ ക്യാബിനിൽ ഇനിയും ആള് വരുമോ?
0: ഒരു സീറ്റാണ് വേക്കൻ്റ്. ഗോവ ടു കല്യാൺ. ഒരു പാസഞ്ചർ ഉണ്ട്. അല്ല, അത് നിങ്ങളറിയില്ല. ഉറക്കം തുടങ്ങിയാലാ വരിക. ഉണരും മുമ്പേ ഇറങ്ങും.
2: സാറിന് ഈ സീറ്റ് ആർക്കെങ്കിലും അലോട്ട് ചെയ്യണമെങ്കിൽ?
0: വേണ്ട മിസ്റ്റർ ജയദേവൻ. ആ പിന്നെ ഞാൻ മംഗലാപുരത്തിറങ്ങും.
2: സാറിൻ്റെ നാടെവിടെയാ?
0: തൃശ്ശൂരാ. അല്ല, നിങ്ങൾ കപ്പിളല്ലേ?
1: അതെ സർ. എന്താ ചോദിച്ചത്?
0: സെയിം ഏജ്.
2: അതാണോ? പ്രായവ്യത്യാസം നിർബന്ധമല്ലല്ലോ സർ.
0: ഐ തിങ്ക് ഇറ്റ് ഇസ് ലവ് മാരേജ്. പ്രണയ വിവാഹമായിരിക്കാനാണ് സാധ്യത അല്ലേ?
2: അത്
1: അതെ.
0: അമ്മ?
2: എൻ്റെ അമ്മയാ.
0: ടിക്കറ്റ് ഡൽഹിക്കാണല്ലേ. എവിടേക്കാണ് യാത്ര?
2: ഹരിദ്വാർ. അവിടെ ആരതി ഒഴിയണമെന്ന് അമ്മയുടെ ആഗ്രഹമായിരുന്നു.
0: നേരത്തെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ആദ്യമായിട്ടാ പോകുന്നേ.
0: ആ എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗംഗയിൽ നിമജ്ജനം ചെയ്യാനും മറ്റും കുറേ ഏജൻസീസ് ഉണ്ടാകും. വലിയ റേറ്റാണ്. അവരാണ് നമുക്ക് വേണ്ടി ഗംഗയിൽ മുങ്ങുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊള്ളയടിക്കും.
2: ആണോ?
0: പിന്നെ പലതരം വഴിപാടുകൾ, ഹോട്ടൽസ്, ലോഡ്ജ്, പർച്ചേസ്, എല്ലാറ്റിലും ഏജൻറ്റുമാരാ.
1: അപ്പോൾ നമ്മളെന്താ ചെയ്യുക?
0: ആ, നന്നായി ശ്രദ്ധിക്കണം. പിന്നെ അവിടെ കുറേ സ്വാമിമാരുണ്ട്, ചെറിയ ചെറിയ ആശ്രമങ്ങളും. ഏതെങ്കിലും ഒന്നിൽ പോവുക, കാര്യങ്ങൾ പറയുക. അവരിലൂടെ ആയാൽ കുറേ മെച്ചമായിരിക്കും.
2: ആ, അങ്ങനെ ചെയ്യാം.
0: ഋഷികേശിലേക്ക് പോകുന്നുണ്ടോ? അതും സെയിം സ്റ്റേറ്റിലാണ്, ഉത്തരാഖണ്ഡ്.
2: ഹിമാലയത്തിൻ്റെ താഴ്വാരമല്ലേ, നോക്കാം.
0: മക്കളൊക്കെ സെറ്റിൽഡ് ആയിരിക്കും അല്ലേ? ഏതായാലും നാട്ടിൽ നിന്നിറങ്ങിയതല്ലേ, തിരിച്ചെത്താൻ തിരക്കില്ലെങ്കിൽ തീർത്ഥയാത്ര നീളട്ടെ.
1: നോക്കാം.
0: അപ്പോൾ ശരി, പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. ശുഭയാത്ര നേരുന്നു. ഹരിദ്വാറിലും ഋഷികേശിലും ബദരിനാഥിലുമൊക്കെയുള്ള തീർത്ഥയാത്ര ഒരിക്കലും മറക്കാനാവില്ല. നിങ്ങൾക്ക് വലിയ അനുഭവങ്ങൾ തരും. സന്യാസിമാരുടെ കൂട്ടത്തിൽ ദിവ്യന്മാരൊക്കെയുണ്ട്. അവരെയൊക്കെ നിങ്ങൾക്ക് കാണാനിടവരട്ടെ.
2: വളരെ സന്തോഷം. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. അനുഗ്രഹവും സന്തോഷം.
1: ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളും ഉണ്ടാവും സർ.
0: നന്ദി. അപ്പോൾ ശരി, എന്നാൽ ഞാൻ
2: ആയിക്കോട്ടെ.

0: മല്ലികെ, അനുഭവങ്ങൾ എത്ര ആശ്ചര്യം അല്ലേ?
1: അതെ, നല്ല ടിടിആർ. ജയദേവ, എന്തായി ആലോചിക്കുന്നേ?
0: ഒന്നുമില്ല.
1: ഹരിദ്വാറിലെ തിരക്കുകളെ കുറിച്ചാ?
0: അല്ല,
1: പിന്നെ
0: ബ്രഹ്മകുണ്ട്, അവിടെ മതി. അമ്മയുടെ ആത്മാവ് സന്തോഷിക്കുക, അവിടെയായിരിക്കുമ്പോഴാ.
1: പാപനാശിനി അല്ലേ ഗംഗ, പുണ്യനദി.
0: ഭക്തി അല്ലേ,
1: വിശ്വാസം.
0: ആ ഗോവയിൽ നിന്ന് കയറുന്നയാൾ ആരായിരിക്കും?
1: ആരായാലും രാത്രിയല്ലേ, അതുകൊണ്ട് സംസാരമൊന്നും അധികം ഉണ്ടാവില്ല.
0: ബോംബെയിലെത്തുമ്പോ നേരം പുലരും.
1: രണ്ടു പേർക്ക് മാത്രമായിട്ട് ക്യാബിൻ ഉണ്ടാവില്ലല്ലോ.
0: മൂന്ന് പേർക്ക്. ഇത് നാലുപേരുടെ ക്യാബിനാണ്.

0: ജയദേവ.
1: എന്താ മല്ലിക?
0: ഞാനൊന്ന് ചോദിച്ച, വിഷമിക്കോ?
1: നീ ചോദിക്കടോ.
0: 4 സീറ്റ് ബുക്ക് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ
1: മല്ലിക?
0: നമ്മുടെ മകള്.
1: പക്ഷേ ആ കടലൊന്നും തിരിച്ചു തന്നില്ലല്ലോ നമുക്ക്.
0: ജയദേവ, സങ്കടായോ?
1: പിന്നെ നമ്മുടെ മോള്.
0: പ്രാർത്ഥിക്കാം, അവളുടെ ആത്മാവ് ശാന്തമാകട്ടെ.

0: വീട്ടുകാർ പറഞ്ഞില്ലേ ദിവ്യന്മാരായ ഒരുപാട് സന്യാസിമാരുണ്ടാവുന്ന? അവരോട് പറഞ്ഞ് പൂജയോ മറ്റോ ചെയ്യണം.
1: മല്ലയ്യ,
0: അമ്മ മാത്രമല്ല, അവളും നമ്മുടെ കൂടെ ഉണ്ട് ജയദേവ.
1: അതെ, അവളെ കാണാം എനിക്ക്. അവൾ ഏത് വേഷത്തിലാണെന്നറിയോ? നീ അവളുടെ അമ്മ സമ്മാനിച്ച് പട്ടു പാവാടി ഉടുത്ത്.
0: നമ്മുടെ മോള്.

0: എന്നെ വിളിക്ക്. ചെല്.
1: ശരി, ഞാനിപ്പോ വിളിക്കാം. അമ്മ ഇരുന്നോ?
0: എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഒരിക്കലും സംഭവിക്കൂലെന്ന് കരുതിയതാ. ദൈവമേ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാക്കല്ലേ. ആ മോള് വാ, ഇരിക്ക്.
1: റോജയുടെ ടേസ്റ്റ് എന്താന്ന് പറഞ്ഞാല് നാളെ മുതൽ അത് ഉണ്ടാക്കാം കേട്ടോ.
0: പുതിയതൊക്കെ ടേസ്റ്റ് ചെയ്യട്ടെ അല്ലേ മോളെ? അല്ല, നീ ഇതൊക്കെ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ?
2: ആ ചിലതൊക്കെ.
0: ദാ, അത് കണ്ണിമാങ്ങ അച്ചാറാ.
2: റെഡ് ചില്ലി.
1: ആ നല്ല എരിവാ, പക്ഷേ നല്ല ടേസ്റ്റാ.
0: മല്ലികെ, നീ ഒരിക്കെ.
1: ശരി അമ്മേ.
0: ദാ ഇതാന്ന് സംഭാരം. കറിവേപ്പിലയും ഇഞ്ചിയും കാന്താരിമുളകും ഒക്കെ ഉണ്ട്.
1: പക്ഷെ ഊണ് തീരാറാവുമ്പോഴാ കഴിക്കുക കേട്ടോ.
2: പുളിയും എരിവും അല്ലേ, ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇഷ്ട.
0: എന്നാ കഴിക്കേ. കഴിക്കേ.
2: കഴിക്ക.
1: ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് അധികം നേരം ഇരിക്കരുതെന്നാ, റോജ കഴിച്ചോളൂ.
2: അത് പിന്നെ
0: എന്താ മോളെ, മോക്കിതൊന്നും ഇഷ്ടായില്ലേ?
2: അതല്ല,
1: പിന്നെന്താ?
2: അത് പിന്നെ.
1: ആ പറഞ്ഞു.
2: ഒരു പ്ലേറ്റ് കൂടെ വേണ്ടേ? വിളിക്കരുതോ
1: മോളെ?
0: ജയ മോനെ, വാടാ വാടാ, വന്ന് കഴിക്കേ. മോള് വിളിക്കുന്നടാ.
1: അമ്മേ, കുഴച്ചു വെച്ചതല്ലേ, കഴിച്ചോ. ജയദേവൻ വന്നോളൂ.
2: ഞാൻ എന്താ വിളിക്കേണ്ടത്? അച്ഛമ്മന്നല്ലേ
1: മോളെ?
2: ശരിയല്ലേ അച്ഛമ്മേ. ആ കുഴച്ചു വെച്ചത് ഇങ്ങോട്ട് തന്നോളൂ.
0: എന്റെ പൊന്നു മോളെ,

0: ദിനേശേട്ടാ.
1: എന്താ ഗീതേ?
0: നിങ്ങൾ മോക്ക് ക്യാഷ് അയച്ചു കൊടുത്തിനാ?
1: അത് പിന്നെ രാത്രി തന്നെ അയച്ചു കൊടുത്തില്ലേ? എന്തേ മോള് വിളിച്ചിനാ?
0: ഇല്ല, ചോദിച്ചതാ.
1: അല്ലപ്പാ, കൃത്യമായിട്ട് ഫീ അടക്കുന്നില്ലേ നമ്മള്? പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ പൈസ ചോദിക്കുന്ന എന്തിനാ?
0: ഇത് ഫീസിനൊന്നുമല്ല, ഓൾക്ക് എന്തോ വാങ്ങാനെന്നല്ലേ പറഞ്ഞേ.
1: ശരി, ഞാൻ ഇറങ്ങാന്നേ. അല്ല, എന്തെങ്കിലും സാധനം മേടിക്കണോ?
0: വേണ്ട, ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചോളാം. നിങ്ങൾ വാങ്ങിയാലൊന്നും ശരിയാവൂല.
1: ശരിയാവാണ്ട്?
0: കാരറ്റിന് പറഞ്ഞാല് ബീട്രൂട്ട്, ഉള്ളിക്ക് പറഞ്ഞാലോ ഉരുളക്കിഴങ്ങ്, അതല്ലേ ശീലോ?
1: അല്ല, അതും വേണ്ട തന്നെയാണല്ലോ.
0: നിങ്ങൾ അടികൂടാൻ നിൽക്കാണ്ട് പോകാൻ നോക്കുന്നുണ്ടാ?
1: ഓ, പോയേക്കാമേ.
0: ഇന്ന് നേരത്തെ വരുവാ?
1: ഇല്ല, മേടിക്കണ്ട. വരിയേ വേണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടാ.
0: ഓ ദിനേശേട്ടാ, നേരത്തെ വരുന്നുണ്ടെങ്കില് ഒന്ന് ഗായത്രിന്റെ അടുത്ത് പോയാലോന്ന്.
1: കോഴിക്കോട്? ആദ്യം വൈകുന്നേരം പോയാലൊന്നും ശരിയാവൂല.
0: അല്ല, ഗായത്രി കോഴിക്കോടാണ് ഉള്ളത്.
1: ആ, സുരേഷനെ കണ്ടിരുന്നു, കുറച്ച് ദിവസം കോഴിക്കോടാന്ന് പറഞ്ഞു.
0: അപ്പോ സുരേഷനോ എവിടെയാ?
1: അല്ല, സുരേഷൻ നാട്ടിലാ, കോൺട്രാക്ട് വർക്കല്ലേ.
0: എന്തിനാ പിന്നെ ഗായത്രി പോയേ?
1: നീ അതിനെ പറ്റി കൂലം കഷമായിട്ട് ചിന്തിക്ക്, ഞാനിപ്പോ ഇറങ്ങ.
0: ശരി. അതെന്നാപ്പ ഈ കൂലം കഷായം?
2: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ ആദ്യ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകത്തിന്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേശൻ, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശൻ, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, TTR, സൂര്യ ഇടവന, ഗീത, അശ്വിനി കവണശ്ശേരി, മല്ലിക, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ശാന്ത ടീച്ചർ, അർഷിത, റോജ, നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി, നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നാടകനേരം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
3: നാടക നേരത്തിൽ ഇനി നാടകഗാനങ്ങൾ.

0: ഇതുവരെ കേട്ടത് നാടകഗാനങ്ങൾ.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ മധുര ഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. ജീവിതത്തിൽ ഓരോ ഋതുവിനും ഓരോ ഭാവമുണ്ട്. വസന്തം പ്രതീക്ഷയുടെ നിറങ്ങൾ ചാർത്തുമ്പോൾ വർഷം ഓർമ്മകളെ നനയ്ക്കുന്നു. ശരത്കാലം തെളിഞ്ഞ ആകാശം സമ്മാനിക്കുമ്പോൾ ഹേമന്തവും ശിശിരവും പ്രകൃതിയെ മറ്റൊരു ഭംഗിയിലേക്ക് നയിക്കുന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങളിലും ഋതു എന്ന വാക്ക് പലപ്പോഴും പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി കടന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ ഋതു എന്ന വാക്ക് ഉൾപ്പെടുന്ന മനോഹര ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. മൂരി എന്ന ചിത്രത്തിലെ അഭിജിത്ത് കൊല്ലവും അന്ന ബേബിയും ആലപിച്ച ഗാനം, രചിച്ചത് ദീപ ചന്ദ്രോത്ത്, സംഗീതം ജീവൻ സോമൻ.

ഋതുശലഭത്തെ തേടി അലയുന്ന ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിന് വേണ്ടി റോയ് പുറമടം എഴുതി മിഥുൻ ഈശ്വർ സംഗീതമൊരുക്കിയ ഗാനം ശ്രേയാ ഘോഷാലും ഉദയ് രാമചന്ദ്രനുമാണ് ഗാനം.

സുഖം സുഖകരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ, തിക്കുറിശ്ശി സുകുമാരൻ നായർ, കെ ജയകുമാർ എന്നിവരാണ് ഗാനം രചിച്ചത്. രവീന്ദ്ര ജെയിന്റെ സംഗീതം.

ഋതുക്കൾ മാറുമ്പോൾ പ്രകൃതി മാത്രമല്ല മാറുന്നത്, മനസ്സിന്റെ നിറങ്ങളും മാറുന്നു. അതുകൊണ്ടാകാം ഗാനരചയിതാക്കൾ ഋതു എന്ന വാക്കിന് പ്രണയത്തിന്റെയും പ്രതീക്ഷയുടെയും ഓർമ്മകളുടെയും പ്രതീകമാക്കി ഉപയോഗിച്ചത്. അനിതാ റെഡ്ഡിയുടെ ശബ്ദത്തിലാണ് അടുത്ത ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. ചിത്രം സ്നേഹസംഗീതം.

0: മധുരഗീതങ്ങൾ.
1: ഋതു എന്ന വാക്ക് പല്ലവിയിൽ വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയത്തിന് പല ഭാഷകളുണ്ട്. അതിലൊന്നാണ് ഋതുക്കളുടെ ഭാഷ. പൂക്കളുടെ വിരിയലിലും മഴത്തുള്ളികളുടെ സംഗീതത്തിലുമെല്ലാം ആ ഭാഷയെ മലയാള സിനിമാ ഗാനങ്ങൾ മനോഹരമായി പകർത്തിയിട്ടുണ്ട്. ഋതുശലഭം എന്നാരംഭിക്കുന്ന ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിലെ ONV കുറുപ്പ് രചിച്ച് ജി ദേവരാജൻ ഈണമൊരുക്കി യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം.

ഓരോ ഋതുവിനും ഓരോ നിറമുണ്ട്. അതുപോലെ ഓരോ ഗാനത്തിനും ഓരോ ഭാവം. ആ ഭാവങ്ങളിലൂടെ നമുക്ക് യാത്ര തുടരാം. ഋതുഭേദം എന്ന ചിത്രത്തിനു വേണ്ടി തകഴി ശങ്കരനാരായണൻ രചിച്ച് ശ്യാം ഈണമൊരുക്കിയ ഗാനമാണ് അടുത്തത് യേശുദാസ് ആലപിക്കുന്നത്.

പ്രകൃതിയിലെ ഓരോ ഋതുവും ഓരോ ഭാവമാണ്. ചിലപ്പോൾ അത് പൂക്കളുടെ സുഗന്ധമായി നമ്മെ തഴുകും, ചിലപ്പോൾ മഴത്തുള്ളികളായി മനസ്സിനെ നനയ്ക്കും. ആ മനോഹരമായ ഭാവലോകത്തെ സംഗീതത്തിലൂടെ അനുഭവമാക്കുന്ന ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഈ ഗാനം പ്രണയത്തിന്റെ മൃദുലമായ വികാരങ്ങളെ പ്രകൃതിയുടെ ഋതുഭാവങ്ങളുമായി ചേർത്തൊരുക്കിയ മനോഹര സൃഷ്ടിയാണ്. ഹൃദയത്തെ തൊടുന്ന വരികളും മനോഹരമായ ഈണവും ചേർന്ന് ഇന്നും ഈ ഗാനം സംഗീതാസ്വാദകരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു. യേശുദാസും കല്യാണി മേനോനും ആലപിച്ച ഗാനത്തിലേക്ക് MD രാജേന്ദ്രന്റെ ഗാനരചന, ഇളയരാജയുടെ സംഗീതം, ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ

കാലം മാറും, ഋതുക്കൾ മാറും, പ്രകൃതിയുടെ നിറങ്ങളും ഭാവങ്ങളും മാറും. എന്നാൽ ചില ബന്ധങ്ങൾക്കും ചില ഓർമ്മകൾക്കും ചില സ്നേഹങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. ആ ശാശ്വതമായ വികാരത്തെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. മഴനിലാവ് എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസും ലതാരാജുവും ആലപിച്ച ഗാനമാണ്. പൂവച്ചൽഗാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. കാലത്തിന്റെ മാറ്റങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ ആഴമാണ് വരച്ചു കാട്ടുന്നത്. പ്രകൃതി മാറിയാലും മനസ്സിൽ ചേർത്ത് വെച്ച പ്രിയപ്പെട്ട ഓർമ്മകൾക്ക് ഒരിക്കലും മങ്ങലേൽക്കില്ല എന്ന മനോഹരമായ സന്ദേശമാണ് ഈ ഗാനം പകരുന്നത്. ഓർമ്മകൾക്ക് എന്നും പുതുമയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ മനോഹര ഗാനം ഇനി നമുക്ക് ആസ്വദിക്കാം.

0: നദിയോരം.
1: ഋതുലയമുണരുന്നു എന്ന ഏറ്റുമാനൂർ ശ്രീകുമാർ എഴുതി ശങ്കർ ഗണേഷ് ഈണമൊരുക്കി പി ജയചന്ദ്രൻ എസ് ജാനകിയും ആലപിച്ച ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആധുനിക സംഗീതത്തിന്റെ താളത്തിൽ സഞ്ചരിക്കുന്ന ഈ ഗാനത്തിൽ ഋതു പ്രണയത്തിന്റെ പുതുമയും ആഘോഷവുമാണ്. വിദേശ പശ്ചാത്തലത്തിലാണെങ്കിലും മലയാളത്തിന്റെ കവിതാ സൗന്ദര്യം കൈവിടാത്ത ഗാനമാണിത്.

പ്രണയവും പ്രകൃതിയും മലയാള സിനിമാ ഗാനങ്ങളിൽ പലപ്പോഴും ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. മഴയും വസന്തവും പൂക്കളും ഋതുക്കളും പ്രണയത്തിന്റെ ഭാഷയായി മാറുമ്പോൾ ജനിക്കുന്ന മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് പോവാം. യുദ്ധകാന്ഡം എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി. യേശുദാസാണ് ഗാനം ആലപിക്കുന്നത്. ഗൗരവമുള്ള കഥാപശ്ചാത്തലത്തിനിടയിലും ഈ ഗാനം പ്രതീക്ഷയുടെ ഒരു വെളിച്ചം പകരുന്നു. ഋതു ഇവിടെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ പ്രതീകമാണ്. കാലം മാറിയാലും പ്രതീക്ഷ കൈവിടരുതെന്ന സന്ദേശമാണ് ഗാനത്തിന്റെ അന്തർധാര.

ഋതു എന്ന വാക്ക് ഇവിടെ പ്രകൃതിയുടെ മാറ്റത്തെ മാത്രമല്ല ദേവിയുടെ സാന്നിധ്യത്തിൽ എല്ലാ കാലങ്ങളും മംഗളമാകുന്നു എന്ന ആശയത്തെയും സൂചിപ്പിക്കുന്നു. വയലാർ രാമവർമ്മയുടെ മനോഹരമായ വരികൾക്ക് കെ രാഘവനാണ് സംഗീതമൊരുക്കിയത്. ആലാപനം പി. സുശീല.

ഇന്നത്തെ മധുര ഗീതങ്ങളിൽ ഋതു എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിന്റെ എല്ലാ ഋതുക്കളും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സംഗീതത്തിന്റെയും നിറവോടെ കടന്നു പോവട്ടെ. മധുരഗീതങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം MG ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 29, ഹിജ്രാവർഷം 1447 മുഹറം 27, ശകവർഷം 1948 ആഷാഢം 22, 2026 ജൂലൈ 13 തിങ്കളാഴ്ച. റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.